ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 28 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948 ആഷാഢം 21, കൊല്ലവർഷം 1201 മിഥുനമാസം 28-ാം തീയതി, 2026 ജൂലൈ 12 ഞായറാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KF ജോർജ്.
1: പുലർച്ചെ ഉറക്കമുണർന്ന ഉടനെ വീടിന് പുറത്തേക്ക് ഇറങ്ങുക. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. ഇന്നലെ കണ്ട രൂപത്തിലല്ല ഇന്നത്തെ ചന്ദ്രൻ. പൂച്ചെടികളിൽ പുതുപൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ പക്ഷികൾ ഗാനമേള തുടങ്ങിക്കഴിഞ്ഞു. പുതുപൂക്കളുടെ ഗന്ധവുമായി ഇളം കാറ്റ് തഴുകിക്കടന്നുപോകുന്നു. വൈവിധ്യമാർന്ന കാഴ്ചകളിലും ഗന്ധങ്ങളിലും കിളിപ്പാട്ടുകളിലും മുഴുകി നിൽക്കുമ്പോൾ എന്തുമാത്രം മനോഹരമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മുൻവിധികളും വ്യവസ്ഥകളുമില്ലാതെ പുറത്തോട്ട് നോക്കിയാൽ മാത്രമേ ഈ പ്രപഞ്ച സൗന്ദര്യത്തിൽ മുഴുകാനാവൂ. ജീവിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുള്ള ഏദൻ തോട്ടമാണ് ഈ ഭൂമി. ഭക്ഷിക്കാൻ വിവിധ തരം കായ്കനികൾ, കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം. പക്ഷേ വിലക്കപ്പെട്ട കനികളിലാണ് മനുഷ്യന് താല്പര്യം. അങ്ങനെ സുന്ദരവും സമൃദ്ധവുമായ ആ തോട്ടത്തിൽ നിന്ന് അവൻ നിഷ്കാസിതനാകുന്നു. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും കിട്ടാതെ പോയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും കൊച്ചു കൊച്ച് അസൗകര്യങ്ങളെക്കുറിച്ചും അവൻ അസ്വസ്ഥനാകും. ചുട്ടുപൊള്ളുന്ന വേനലിന് ശേഷമുള്ള മഴ രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിന്നാൽ എന്തൊരു നശിച്ച മഴ എന്ന് കുറ്റപ്പെടുത്തും. നിർത്താത്ത മഴയ്ക്ക് ശേഷം വെയിലിന് കട്ടി കൂടിയാലും വെയിലിനും കിട്ടും ഇതേ പേരുദോഷം. ചെറിയ അസൗകര്യങ്ങളിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ മറന്നുപോകുന്ന മനോഭാവമാണിത്. പ്രപഞ്ചദർശനം പൂർണ്ണ ജീവിതത്തിലേക്ക് നയിക്കണം. സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മനസ്സ് സന്യാസത്തിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടിയാണ് കപിലവസ്തുവിലെ രാജാവായ ശുദ്ധോധനൻ മകനെ ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ സുഖലോലുപതയിൽ വളർത്തിയത്. 29 വയസ്സിലാണ് സിദ്ധാർത്ഥൻ ആദ്യമായി കൊട്ടാരത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത്. ആഡംബരപൂർണമായ ആ രഥയാത്രയിൽ ഒട്ടും

0: പരിചിതമല്ലാത്ത ചില കാഴ്ചകളിൽ രാജകുമാരൻ്റെ മനസ്സുടക്കി. അപശനായ വൃദ്ധനെയും രോഗിയെയും ആദ്യമായാണ് കാണുന്നത്. തനിക്കും ഇതുപോലെ വാർദ്ധക്യവും മരണവുമുണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥൻ താൻ ഇതുവരെ നയിച്ചത് അപൂർണമായ ജീവിതമായിരുന്നുവെന്ന തിരിച്ചറിവിലെത്തുന്നു. അതോടെ ലൗകിക ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യ സങ്കടങ്ങളുടെ അർത്ഥവും പരിഹാരവും തേടി കൊട്ടാരവും കുടുംബവും ഉപേക്ഷിച്ച് സിദ്ധാർത്ഥൻ അലച്ചിൽ തുടങ്ങി. ആ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ബോധോദയം നേടി സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനാകുന്നത്. സിദ്ധാർത്ഥൻ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ പൂർണ്ണ ജീവിതത്തിൻ്റെ സാകല്യത്തിലേക്കും അത് നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും പലരുടെയും ഉള്ള് ഉണരാറില്ല. അവർ ഭാഗികമായ ജീവിതത്തിൽ അഭിരമിച്ച് ആയുസ് ഒടുക്കുന്നു. ടെലിവിഷൻ പ്രചാരത്തിലായ തുടക്കകാലത്ത് സിഗ്നലുകൾ കിട്ടാൻ വീടിന് മുകളിൽ ആൻറ്റിന ഉയർത്തിയിരുന്നു. ആൻറ്റിന കൃത്യമായ ആംഗിളിൽ ഉറച്ചിരുന്നാൽ മാത്രമേ ടിവിയിൽ ദൃശ്യങ്ങൾ കൃത്യമായി കിട്ടിയിരുന്നുള്ളൂ. കാറ്റടിച്ചോ മറ്റോ ആൻറ്റിനയുടെ സ്ഥാനം ഇളകിയാൽ ദൃശ്യങ്ങൾ അവ്യക്തമാകും. അപ്പോൾ ആരെങ്കിലും മുകളിൽ കയറി ആൻറ്റിന ശരിയായ ദിശയിൽ തിരിച്ചു വയ്ക്കും. ജീവിതവും ശരിയായ ദിശയിലാണോ നീങ്ങുന്നതെന്ന് ഇതുപോലെ ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ സമയാസമയം വേണ്ട തിരുത്തലുകൾ വരുത്തി പൂർണ്ണ ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഉണരാൻ കഴിയൂ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KF ജോർജ്.
2: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi has concluded his historic two-day visit to New Zealand and departed for India. The visit, the first by an Indian Prime Minister to New Zealand in over four decades, gave a major boost to bilateral ties. During the visit, Mr. Modi held talks with his New Zealand counterpart, Christopher Luxon. The two leaders witnessed the exchange of five memoranda of understanding in areas including defence, tourism, sports, disaster management, dairy and animal husbandry. A major highlight of the visit was the community event at Auckland Spark Arena, attended by over 10,000 members of the Indian diaspora. Addressing the gathering, Mr. Modi stated that the future of India and New Zealand is intertwined and the bilateral trade agreement will accelerate India's journey towards a developed nation.
4: भारत और न्यूजीलैंड के रिश्ते में यादें भी हैं, दोस्ती भी हैं, वैल्यूज भी हैं और एक कमिटमेंट भी है. भारत न्यूजीलैंड की यही वाका एक नई यात्रा पर निकलने के लिए तैयार है. हमारे सामने अवसरों से भरा खुला समुद्र है. हवाएं हमारे साथ है. समंदर की विशाल लहरें हमारे साथ है. इच्छा शक्ति का नीला आसमान हमारे साथ है. पाने को काफी कुछ है और मैं जानता हूं हम सफल होंगे.
3: Vietnamese Prime Minister Lee Minh Hoan has ordered a probe into the speedboat tragedy near Phu Quoc Island that claimed the lives of 15 Indian tourists. According to a statement issued by Consulate General of Vietnam in Mumbai, Prime Minister Hoan asked authorities to identify shortcomings, determine causes of the accident and implement corrective measures to prevent similar incidents in the future. The Vietnamese Prime Minister also directed authorities to take strict legal action against anyone found to have violated regulations that may have caused the accident. The tragic incident occurred yesterday when a speedboat carrying 36 people, including four crew members, flipped after reportedly being hit by a sudden wave off Root Nguai Islet. While local authorities managed to rescue 21 people, 15 Indians, including two women, were dead. The United States launched a new round of strikes against Iran after Islamic Revolutionary Guard Corps IRGC forces attacked a Cyprus-flagged container ship transiting the Strait of Hormuz. The U.S. military said the strikes were carried out at the direction of President Donald Trump. U.S. CENTCOM said the attack on the commercial vessel left a civilian crew member missing and the vessel is unable to continue the journey due to an onboard fire and significant engine room damage. Explosions were heard in Keshm Island, Bandar Abbas

0: and Sirik following the attacks. Meanwhile, Iran has closed Strait of Hormuz until further notice. The announcement came after the IRGC claimed it fired a warning shot and stopped the vessel. Food Safety and Standards Authority of India, FSSAI, has issued 9 notices to food business operator Swiggy Instamart following multiple consumer complaints alleging violations under the Food Safety and Standards Act 2006. In a social media post, FSSAI said that the food business operator has been directed to submit a detailed explanation and compliance report, failing which appropriate action. Legal action will be initiated. Consumer complaints allege the supply of expired, spoiled, rotten, contaminated and otherwise unsafe food products through Swiggy Instamart. The food regulator's notices also raised concerns over incorrect, invalid or non-existent license numbers and food business entities allegedly operating under names different from those registered with FSSAI. In the FIFA World Cup, England have advanced to the semi-finals, beating Norway 2-1 at Miami Stadium, Florida this morning. Jude Bellingham's brilliant 2-goal display inspired England to come from behind to beat Norway after extra time. In tennis, the 21-year-old Linda Noskova won her maiden Grand Slam title after defeating fellow Czech Karolina Muchová 6-2, 5-7, 6-3 in the Wimbledon women's singles final at Centre Court, London last night. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Ippol, Ariyippukal. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റി അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. സബർമതിയിലെ കാറ്റ്, ശ്രീകുമാരൻ തമ്പി എഴുതിയ കവിത. ആലാപനം പി വിവേക്. കാവ്യാഞ്ജലിയെ തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം, 7 മണിക്ക് ഓപ്പൺ ഫോറം, വഴികൾ, യാത്രികർ. തുടർന്ന് ആരോഗ്യം, അമൂല്യം, ഡോക്ടർ ദിവ്യശ്രീ കെ ടി പങ്കെടുക്കുന്നു. പാട്ടുവെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ചൊല്ലൻസ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം. എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽപ്പുഴു. 7:45 മെയിൽ ബോക്സ്. 7:55 ഇളയനില. 8:30 കഥാനേരം, മരിച്ച ശിവദാസൻ നായർ, യു കെ കുമാരൻ എഴുതിയ കഥ. 8:45 സുവർണ മലരുകൾ. 9:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്, സുഭാഷ് ചന്ദ്രനുമായി അഭിമുഖം. 9:30 ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 ഗസൽ. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 തായമ്പക, ബാലുശ്ശേരി കൃഷ്ണദാസും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം, പഠിപ്പിക്കുന്നത് ഡോക്ടർ ചന്ദ്രമോഹനൻ കെ. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ. 6:40 രാത്രി 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വൈരം വീടും പരിപാടിയിൽ പാൽക്കോൺ ഉൽപ്പാദന രീതികൾ, ഡോക്ടർ ഹീരയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ. 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടി. 10:00 ദേവീവാസനീയ അഖിൽ ഭാരതീയ സംഗീത സഭ. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നിങ്ങൾ കേട്ടത് ശ്രീകുമാരൻ തമ്പി എഴുതിയ സബർമതിയിലെ കാറ്റ് എന്ന കവിത. ആലപിച്ചത് ടി പി വിവേക്.
1: കാവ്യാഞ്ജലി. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം സിനി ജോസും സംഘവും പാടിയത് സ്നേഹത്തിൻ താഴ്വരയിൽ എന്നാരംഭിക്കുന്നു.

0: സംസ്ഥാനത്തെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ വിദ്യാലയങ്ങളിൽ അധ്യാപക തസ്തിക നിർണയത്തെയും മറ്റും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിലവിലുള്ള ഉത്തരവ് പ്രകാരം KCB, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യം, വനം തുടങ്ങി 6 വകുപ്പുകളുടെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ തദ്ദേശ സ്ഥാപനത്തിന് സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാനാവൂ. ഇത് സങ്കീർണവും കാലതാമസം ഉണ്ടാക്കുന്നതുമാണ് എന്നതിനാൽ ഈ അധ്യയന വർഷാരംഭത്തിൽ പല സ്കൂളുകൾക്കും ഫിറ്റ്നസ് കിട്ടിയിരുന്നില്ല. ഇതേ തുടർന്ന് പ്രഥമാധ്യാപകരുടെയും മാനേജർമാരുടെയും മറ്റും അഭ്യർത്ഥന മാനിച്ച് സ്കൂളുകൾ തുറക്കാൻ വേണ്ടി മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ താൽക്കാലിക ഫിറ്റ്നസിന് 45 ദിവസത്തെ കാലാവധിയാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ താൽക്കാലിക ഫിറ്റ്നസ് നൽകാൻ ചട്ടമോ ഉത്തരവോ ഇല്ലാത്തതിനാൽ അത്തരം സ്കൂളുകളിൽ തസ്തിക നിർണയം നടത്താനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നത്. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം നടുവണ്ണൂർ സൗത്ത് AMUP സ്കൂൾ ഹെഡ്മാസ്റ്റർ AK രജീഷ് സംസാരിക്കുന്നു.
1: സ്കൂൾ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അധ്യാപകരും പ്രത്യേകിച്ച് പ്രധാന അധ്യാപകരും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം LSGD എഞ്ചിനീയറാണ് ഫിറ്റ്നസ് തരേണ്ടത്. അപ്പോൾ പലപ്പോഴും അവര് താൽക്കാലികമായ ഫിറ്റ്നസ് തരും. അങ്ങനെയാവുമ്പോൾ അത് പിന്നീട് പെർമനന്റ് ആക്കുന്നതിന് വേണ്ടി വീണ്ടും അപേക്ഷ കൊടുക്കുകയും അങ്ങനെ ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് വരും. ഈ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ അത് ഫിക്സേഷന് പരിഗണിക്കുമായിരുന്നു. എന്നാൽ പുതിയ സംവിധാനത്തിൽ ഇപ്പോൾ താൽക്കാലികമായ ഫിറ്റ്നസ് തസ്തിക നിർണയത്തിന് പരിഗണിക്കില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് പുതിയ തസ്തിക നിർണയത്തെയും അത് വഴി അധ്യാപകരുടെ ജോലിയെയും അധ്യാപകരുടെ ശമ്പളത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് വരാനാണ് സാധ്യത. അപ്പം തസ്തിക നിർണയം എല്ലാ July 15 വെച്ചാണ് നടക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ഇത് പരിഗണിക്കാതെ വന്നാൽ അധ്യാപകരുടെ ജോലിയെ ബാധിക്കുന്ന തരത്തിലാണ് അത് പോകുന്നത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാർ ഫിറ്റ്നസ് നിരസിക്കുകയും അതുവഴി വീണ്ടും വീണ്ടും അതിന്റെ അപേക്ഷയുമായി അധ്യാപകർ പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രധാന അധ്യാപകനെയാണ്. കാരണം പ്രധാന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സഹ അധ്യാപകർക്ക് ശമ്പളം വാങ്ങിക്കൊടുക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായ തസ്തിക നിർണയം നടത്തി അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തേണ്ട എന്നുള്ള നിലയ്ക്ക് കൃത്യമായ സമയത്ത് നമുക്ക് ഈ ഫിറ്റ്നസ് കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നല്ല ബിൽഡിംഗ് ആയാൽ പോലും അതിന് പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിന്റെ അംഗീകാരം, പിന്നെ ലിഫ്റ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ അംഗീകാരം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. പലപ്പോഴും നമ്മൾ മെയ് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ അപേക്ഷ കൊടുത്താൽ പോലും ഏറ്റവും അവസാന സമയങ്ങളിലാണ് സ്കൂള് വിസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസം നമുക്ക് ഫലത്തിൽ ഫിറ്റ്നസ് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കൃത്യമായ ചർച്ചയുടെ ഭാഗമായി സ്കൂൾ ഫിറ്റ്നസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഫിറ്റ്നസ് ലഭ്യമാക്കുന്നത്.

0: ണമെന്നുള്ളത്. എന്നാൽ പലപ്പോഴും കൃത്യമായി സൗകര്യമുള്ള സുരക്ഷിതമായ ബിൽഡിങ്ങിന് പോലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഫിറ്റ്നസ് അനുവദിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ഇല്ലാതെ ആക്കണം എന്നാണ് നമ്മൾ പറയുന്നത്.
1: ഫിറ്റ്നസിന് നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി അപേക്ഷ നൽകിയിട്ടും ഫിറ്റ്നസ് നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകാത്ത സ്ഥിതിയുണ്ട് എന്നും ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം സ്കൂൾ ഹെഡ് മാസ്റ്റർമാരിലും അധ്യാപകരിലും ഏൽപ്പിക്കുന്നത് ശരിയല്ല എന്നും പറയുന്നു KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി TKA ഷാഫി.
2: കേരളത്തിൽ ഏകദേശം 12,500 വിദ്യാലയങ്ങളാണ് പൊതുവിദ്യാലയങ്ങളുള്ളത്. ഓരോ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സുരക്ഷിതമായ സ്കൂളുകൾ ഒരുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സ്കൂൾ ഫിറ്റ്നസ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. KER വന്നത് മുതൽ തന്നെ അങ്ങനെയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം വെക്കേഷനോടുകൂടി വിവിധ വകുപ്പുകളിൽ നിന്ന് NOC എടുത്തതിന് ശേഷം മാത്രമേ ഫിറ്റ്നസ് കിട്ടൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അക്കാര്യത്തിൽ അധ്യാപക സംഘടനകൾ, മാനേജർമാർ തുടങ്ങി എല്ലാവരും അവരവരുടെ ആശങ്കകൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് ലളിതമാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് താൽക്കാലിക ഫിറ്റ്നസ് അനുവദിച്ചത്. എന്നാൽ താൽക്കാലിക ഫിറ്റ്നസ് അനുവദിച്ച് പ്രശ്നം പരിഹരിച്ചു എന്നാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും മന്ത്രിയും അടക്കമുള്ളവർ അവകാശപ്പെട്ടത്. അന്ന് തന്നെ KSTA ഈ താൽക്കാലിക ഫിറ്റ്നസ് പരിഹാരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സത്യമായി വന്നിരിക്കുകയാണ്. July 15 ശേഷം താൽക്കാലിക ഫിറ്റ്നസ് കിട്ടിയ വിദ്യാലയങ്ങളിലൊന്നും തന്നെ സ്കൂൾ പ്രവർത്തിക്കാൻ പാടില്ലെന്നും അവിടെയുള്ള അധ്യാപകർക്ക് ശമ്പളം കൊടുക്കില്ലെന്നും വ്യക്തമായിരിക്കുകയാണ്. ഇവിടെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടു തരം വിദ്യാലയങ്ങളുണ്ട്, എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും. സർക്കാർ സ്കൂളുകളിൽ അവിടെ ഫിറ്റ്നസ് ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അടക്കമാണ് അത് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് ഈ ഉത്തരവാദിത്തം ഹെഡ്മാസ്റ്റർമാരുടെ അടക്കം ചുമതലയിൽ വെച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വെക്കാനുള്ള വിമർശനം. അതോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം ഒരുക്കുകയും NOC വേണ്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളും പിന്നീട് സ്കൂളുകൾ പരിശോധിക്കുകയോ NOC കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത അധ്യാപകരുടെ ശമ്പളം തടയുക എന്നുള്ളതല്ല, അത് ലഭ്യമാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ തന്നെ ഒരുക്കുകയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ അതിനെ സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
1: വിദ്യാഭ്യാസ വകുപ്പിൽ ഇടയ്ക്കിടെ മാറി മാറി വരുന്ന ഉത്തരവുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാലയങ്ങളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി TAnoop.
3: സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷയും കുടിവെള്ളം, ശുചിത്വം, വൈദ്യുതി സുരക്ഷ, അഗ്നിസുരക്ഷ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾക്ക് നേരിട്ട് ഫിറ്റ്നസ് നൽകുകയായിരുന്നു നാളിതുവരെ നടന്നു വന്നിരുന്നത്. എന്നാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പിക്കാതെ വ്യത്യസ്ത വകുപ്പുകളിൽ നിന്നുള്ള നേരിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രം ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഫിറ്റ്നസ് അനുവദിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികളും മാറി മാറി വരുന്ന ഉത്തരവുകളും ഈ വർഷം പൊതുവിദ്യാലയങ്ങളിലുണ്ടാക്കിയ പ്രതിസന്ധികൾ വളരെ വലുതാണ്. സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ സേവന മേഖലയായ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ആശങ്കയിലും മുൾമുനയിലും നിർത്തുന്നത് മൂലം പൊതുവിദ്യാലയങ്ങൾ അനാകർഷകമായി തീർന്നിരിക്കുകയാണ്. തന്മൂലം തന്നെ പൊതുജനങ്ങൾക്ക് ഈ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് മൂലം വിദ്യാലയങ്ങളിലെ കുട്ടികൾ അനുദിനം കുറഞ്ഞു വരികയാണ്. സെൻസസ്, ഫിറ്റ്നസ് പോലുള്ള ഉത്തരവുകൾ വിദ്യാലയങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമല്ല എന്നുള്ള സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. സ്കൂൾ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ അകറ്റി വിദ്യാലയ ഫിറ്റ്നസ് പ്രശ്നത്തിന് അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്.
1: നേരത്തെയുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ഫിറ്റ്നസ് കിട്ടാത്ത കുറേയധികം സ്കൂളുകൾ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതിന് പരിഹാരം കാണാനാണ് താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി സ്കൂളുകൾ തുറക്കാനുള്ള നടപടി സ്വീകരിച്ചത്. എന്നാൽ ഇക്കഴിഞ്ഞ 9-ാം തീയതി പുതുതായി വന്ന ഉത്തരവ് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ സമയം നീട്ടി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അതിനായി പുതിയ ക്രമീകരണങ്ങൾ വരുത്തും എന്നും ഉറപ്പു നൽകുന്നു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ.
4: ഇത്തവണ ഫിറ്റ്നസിന് ചില കാര്യങ്ങൾ

0: പ്രത്യേകമായ അഡീഷണൽ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ വരുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളുടെ ഒരു സർക്കുലറായിരുന്നു. അപ്പൊ അത് പ്രകാരം ഈ ഫിറ്റ്നസ് കിട്ടാത്ത കുറെ സ്കൂളുകൾ ജൂൺ 1 സമയത്തുണ്ടായിരുന്നു. അപ്പോ ഒരു പ്രൊവിഷണൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് എല്ലാ സ്കൂളുകളും തുറക്കാനുള്ള ഒരു നടപടിയാണ് അന്ന് സ്വീകരിച്ചത്. അങ്ങനെ ഇപ്പോ 1.5 മാസം 45 ദിവസത്തിനുള്ളിൽ അതിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. കുറെ സ്കൂളുകാർ കൊടുത്തു, ഇനിയും കുറച്ച് സ്കൂളുകാർ കൊടുക്കാനുണ്ട്. അതാണ് ഇപ്പോ ആ 45 ദിവസം കഴിഞ്ഞപ്പോ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ് ഫിറ്റ്നസുമായി അത് റിമൈൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ വരുത്തിയത്. അതിന് കുറഞ്ഞൊരു സാവകാശം കൂടി കൊടുക്കണം എന്ന രീതിയിൽ ഞാനത് ബന്ധപ്പെട്ട സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കുറച്ചൊരു സാവകാശം കൊടുക്കുക, അത് അധ്യാപകർക്ക് അവരുടെ മറ്റ് അപ്രൂവലിനെയും മറ്റും ബാധിക്കാത്ത വിധം പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലൊരു ക്രമീകരണം ഉണ്ടാകും. ഇത് എന്നാ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ വിട്ടുവീഴ്ച ചെയ്യാനും കഴിയില്ല, കാരണം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നല്ലേ. അപ്പോ ഈ രീതിയിൽ അതിന് പരിഹാരം വൈകാതെ ഉണ്ടാവും. ചെറിയ പ്രശ്നമുണ്ട്, അത് ഈ പ്രൊവിഷണൽ മാറ്റി ഒറിജിനൽ കൊടുക്കാനുള്ള ഞങ്ങൾ അനുവദിച്ച ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച 45 ദിവസം പൂർത്തിയായതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്.
1: കെട്ടിടങ്ങളുടെ ഫിറ്റ്നസും അധ്യാപക തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട് 9-ാം തീയതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുതിയ ഉത്തരവ് ഇന്നലെ വൈകി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നറിയുന്നു. ഏതായാലും സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കേണ്ടത് സ്കൂൾ അധികൃതരുടെയും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്നതിൽ സംശയമില്ല. അതേസമയം അധ്യാപകരും മാനേജർമാരും പരാതിപ്പെടുന്നതുപോലെ പൂർണ്ണ സുരക്ഷിതമായ കെട്ടിടങ്ങൾക്ക് പോലും സാങ്കേതികത്വം പറഞ്ഞ് ഫിറ്റ്നസ് നിഷേധിക്കുകയും അത് തസ്തിക നിർണയത്തിനും മറ്റും പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിന് പരിഹാരമുണ്ടാകണം. പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമല്ല, ശാശ്വത നടപടികളാണ് ഉണ്ടാവേണ്ടത്. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം.
1: ദേവഗിരി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം ഇന്ന് വൈകിട്ട് 5 മണിക്ക് കണിയാങ്കുന്ന് മനോഹരൻ വീട് പരിസരത്ത്. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ചികിത്സാ സഹായ വിതരണവും മെഡിക്കൽ കിറ്റ് വിതരണവും രാവിലെ 10 മണിക്ക്. ജയിൽ റോഡ് ഹോട്ടൽ സ്പാനിൽ മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് താരലേലവും ട്രോഫി പ്രകാശനവും രാവിലെ 9. ഇടിയങ്ങര യുവസാഹിതി സമാജം സുഗമം അധ്യാപക പരിശീലനം രാവിലെ 9. ടൗൺഹാളിൽ വോയിസ് ഓഫ് വേൾഡ് നടത്തുന്ന സംഗീത സംഗമം ഗാനാലാപന സദസ് രാവിലെ 9 മണി മുതൽ. ശ്രീനാരായണ ഗുരുമന്ദിരം വെള്ളിപ്പറമ്പിൽ ഡോക്ടർ പൽപ്പു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ലഹരി വിമുക്ത ക്യാമ്പയിൻ ഉച്ചയ്ക്ക് 3. ISM ഹാളിൽ കടലുണ്ടി സഹൃദവേദി ഗോളാരവം. ലോകകപ്പ് ഫുട്ബോൾ 2026 ആസ്വാദനം വിശകലനം സംവാദം വൈകിട്ട് 4.
0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം. കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024444.

0: പൂജ്യം
1: 9400024444 0.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നോർക്ക CEO ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകി അമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്.
7: ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം സംഗീതമഴയായി ആസ്വാദകരിൽ പെയ്തു നിറഞ്ഞ ഈണങ്ങളുടെ മഹാറാണി എന്നാണ് ജാനകിയമ്മയെ ആസ്വാദക ലോകം വിശേഷിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ഗാനങ്ങളുടെ മറ്റൊരു പേരായി എസ് ജാനകി മാറി. ഗാനരചയിതാവിന്റെ ഉള്ളറിഞ്ഞ് വാക്കുകളുടെ ഭാവവും വികാരവും ഉൾക്കൊള്ളാൻ മറ്റേത് ഗായികയെക്കാളും അവർക്കു കഴിഞ്ഞിരുന്നു. ജനനം കൊണ്ട് മലയാളിയല്ലെങ്കിൽ പോലും മലയാള ഭാഷാ ഗാനങ്ങൾ അനായാസമായും ലളിതമായും ആലപിക്കാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞു. പ്രണയം, വിരഹം, ദുഃഖം തുടങ്ങിയ ഭാവങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ ആസ്വാദകരുടെ ആത്മാവിലേക്ക് മറ്റാരെക്കാളും മികവിൽ ജാനകിയമ്മ പകർന്നു നൽകി. ഓരോ ഗാനവും ഓരോ അനുഭൂതിയാക്കി മാറ്റാൻ എസ് ജാനകി എന്ന ഗാനഗോകുലത്തിനു കഴിഞ്ഞു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എണ്ണമറ്റ ഗാനങ്ങൾക്ക് അവർ നാദമാധുര്യം പകർന്നു.
6: ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 April 23 എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2nd സ്ഥാനത്തിന് അർഹയായതാണ് ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനേ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റായി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ട്. ഭൗതികദേഹം രാവിലെ 8:30 മൈസൂരു മഹാരാ

0: രാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണ ശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷണ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷസംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. വൃക്ഷത്തൈ നടീൽ, ജലസംരക്ഷണം, പാരിസ്ഥിതിക പുനഃസ്ഥാപനം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും വൃക്ഷസംരക്ഷകർ ഈ പരിപാടിയിൽ പങ്കാളികളാകും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുബോധന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് 5 ഗ്രാം MDMA പിടിയിലായത്. കടവന്ത്ര, ഗിരിനഗർ, നേതാജി റോഡിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൗൺ ഷുഗറും 4,550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിലെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: ബ്രസീലിനെ വീഴ്ത്തിയുള്ള നോർവേയുടെ വൻ കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു. മധ്യനിര താരം ജൂഡ് ബെല്ലിഹാമിന്റെ ഇരട്ട ഗോളുകൾ ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശം സാധ്യമാക്കി. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ശക്തമായ സമനില പാലിച്ചതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ പിറന്നത്. നോർവേ ഉയർത്തിയ കടുത്ത പോരാട്ടം അതിജീവിക്കാൻ ഹാരി കെയ്നിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട മയാമി മൈതാനത്ത് നന്നേ പാടുപെട്ടു. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽറപ്പിലൂടെ നോർവേ ലീഡ് പിടിച്ചെങ്കിലും ആദ്യ പകുതി അവസാനിക്കും മുമ്പ് തന്നെ ഇംഗ്ലണ്ട് മറുപടി. ഈ ലോകകപ്പിൽ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തിയ നോർവേക്ക് ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഒരു ഗോൾ വാറിലൂടെ നിഷേധിക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് നിറം മങ്ങിയിട്ടും നോർവേയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഒട്ടും കുറവായിരുന്നില്ല.
0: അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ സതാംപ്ടണിൽ ഇന്ത്യയെ 56 റൺസിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 258 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങി ഇന്ത്യയ്ക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലണ്ടനിലെ ലോർഡ്സിൽ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 154

റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 170 റൺസിന് പുറത്തായി. ഇന്ത്യ നിലവിൽ 269 റൺസിന് മുന്നിലാണ്. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22 നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്രതാരം ഭാമ ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M.ലിജു മുഖ്യാതിഥിയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാധ്യക്ഷൻ KP പ്രകാശ് ബാബു പറഞ്ഞു. BJP കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക S.ജാനകി അന്തരിച്ചു. S.ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നോർക്ക CEO ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: വഴികൾ യാത്രികർ പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. വെസ്റ്റിൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് അലോക് രാജ് കെ.
1: വെസ്റ്റിൻഡീസിലേക്കാണ് ഞാൻ യാത്ര ചെയ്തത്. ഈ ക്രിക്കറ്റൊക്കെ കണ്ടു വളർന്നുകൊണ്ട് വെസ്റ്റിൻഡീസൊക്കെ നല്ല പരിചയമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതെല്ലാം സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തന്നെയാണ്. 13 രാജ്യങ്ങളാണ് ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിലുള്ളത്. അതിൽ 3 ഞാൻ യാത്ര ചെയ്തത്. 1 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, പിന്നെ സെയിൻറ് ലൂഷ്യ, 3 ഡൊമിനിക്ക. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു യാത്രയായിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ ഡിവൈസ് കമ്പനിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ക്രീനിങ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഡൊമിനിക്കയിൽ എത്തിപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയാം. അതായിരിക്കും ഇച്ചിരി ശരി. എത്തിയതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ സെയിൻറ് ലൂഷ്യയിൽ നിന്നാണ് ഡൊമിനിക്കയിലേക്ക് എത്തിയത്. ഞാൻ പോയത് അമേരിക്ക വഴിയാണ്. എനിക്ക് അമേരിക്കൻ വിസ ഉള്ളതുകൊണ്ട് ബാംഗ്ലൂർ ടു മയമി, മയമിയിൽ നിന്ന് ട്രാൻസിറ്റ് ചെയ്ത് സെയിൻറ് ലൂഷ്യ, അവിടെ നിന്ന് ഡൊമിനിക്കയിലേക്ക് എത്തുകയായിരുന്നു ഞാൻ ഒരു നീണ്ട യാത്രയുടെ ഭാഗമായിട്ട്. പക്ഷേ അമേരിക്കൻ വിസ ഇല്ലാത്ത ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് വിസയൊന്നും വേണ്ട. ഡൊമിനിക്കയിൽ ഓൺ അറൈവൽ വിസ കിട്ടുന്ന സ്ഥലമാണ്. കോമൺവെൽത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും 6 വരെ. കേരളത്തിൽ നിന്ന് പോകുന്ന അമേരിക്കൻ വിസ ഇല്ലാത്ത ഒരു യാത്രികനാണെങ്കിൽ നേരെ ദുബായിലോ അല്ലെങ്കിൽ UAE പരിസരത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ട്രാൻസിറ്റ് ചെയ്ത് നേരെ വെസ്റ്റ് ഇൻഡീസിലെ തന്നെ മറ്റൊരു ദ്വീപായ ബാർബേഡോസിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഡൊമിനിക്കയിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഈ ബാർബേഡോസിലും നമുക്ക് ഇന്ത്യക്കാർക്ക് പോകാൻ വിസയൊന്നും വേണ്ട. 6 ഓൺ അറൈവൽ വിസ നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അതിന് ഒരു പ്രൂഫ് ഓഫ് ഫണ്ട്സും റിട്ടേൺ ടിക്കറ്റും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഹോട്ടൽ ബുക്കിംഗ് ഞാൻ ആദ്യം ചെയ്തത് ഈ ഗൂഗിൾ മാപ്പിൽ ഈ ഡൊമിനിക്കയെ പറ്റി ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് നോക്കി. ഒരുപാട് സൂം ചെയ്തിട്ടാണ് ഈ ഡൊമിനിക്ക എന്ന് പറയുന്ന ദ്വീപ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ ചെല്ലുന്നതും വളരെ രസകരമാണ്. ഇവിടെ ഈ കുഞ്ഞു വിമാനങ്ങളിലാണ് ഇന്റർ ദ്വീപ് യാത്രകൾ. ഒരു 15 ആറോ ഏഴോ പേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന കുഞ്ഞു വിമാനങ്ങൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ പറക്കുമെന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിലുള്ള വിമാനങ്ങളായിരുന്നു. ഞാൻ സെയിൻറ് ലൂഷ്യയിൽ നിന്ന് രാവിലെ 7:30 ഉള്ള ഒരു ഫ്ലൈറ്റിൽ ഡൊമിനിക്കയിലെത്തി. എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പം പോലൊരു സ്ഥലമാണ്. ഒരു ടാറിട്ട റോഡും അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു കെട്ടിടവും, ഇത്തിരി നീളമുള്ള ഒരു ഡയറി ഫാം പോലെ ഒരു സ്ഥലം. അവിടെ ഒരു 10 മാത്രം ജീവനക്കാർ. അങ്ങോട്ടേക്ക് വരുന്ന വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഒരു വളരെ ഇടുങ്ങിയ ഒരു വഴി. ഇതൊക്കെയാണ് എനിക്ക് സെയിൻറ് ലൂഷ്യ എയർപോർട്ടിലിരുന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40 ഒന്നും ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫ്ലൈറ്റാണ്. നമ്മളിവിടെ സാധാരണ ഇൻഡിഗോയിലൊക്കെ പോകുമ്പോൾ ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫും

ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ സ്ഥലങ്ങളിൽ ഇങ്ങനെയല്ല. ഇത് കുറച്ച് റഫായ ടേക്ക് ഓഫുകളും ഷോർട്ടർ ടേക്ക് ഓഫുകളും ക്വിക്ക് ലാൻഡിങ്സും ആണ്. പിന്നെ തന്നെയല്ല, ഇതിന് സസ്പെൻഷനും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ശകലം പേടിയൊക്കെ വരും. പക്ഷേ അവിടെ ചെന്ന് കണ്ടതും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതുമായിട്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്ഭുതങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. അവിടെ ചെന്നു ഞാൻ, എൻ്റെ രസമാണ്, സാധാരണ നമ്മൾ എയർപോർട്ടിലൊരു ബാഗ് ക്ലിയർ ചെയ്ത് സ്കാൻ ചെയ്ത് നമുക്കൊരു ബെൽറ്റിൽ ഓടി വരികയാണ്. ഇതങ്ങനൊന്നുമല്ല, നമ്മൾ കയറിയ വിമാനത്തിൻ്റെ തന്നെ താഴെ നിന്നുകഴിഞ്ഞാൽ ഒരാൾ വന്ന് അതിൻ്റെ ഡിക്കി തുറന്ന് നമുക്ക് ബാഗ് എടുത്തു തരും. നമ്മൾ അതുമായിട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ഓഫീസർ അവിടെ ഇരിപ്പുണ്ട്. അയാൾ നമ്മളുടെ പാസ്പോർട്ട് വാങ്ങിച്ചു നോക്കും. അതിൽ അവർ നമ്മുടെ വിസ പതിപ്പിക്കും. ശരി, എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പിരിയാണ്. വളരെ ത്രില്ലിംഗ് ആയ യാത്രയാണ് ഡൊമിനിക്ക വരെ. നമുക്ക് യാതൊരു തരത്തിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഒരു സ്ഥലവും രീതികളും ഒക്കെയാണ് അവിടെ. ഡൊമിനിക്ക എന്ന് പറയുന്നത് ഒരു ദ്വീപ് രാഷ്ട്രമാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ഡൊമിനിക്കയിലുള്ളത് ആകപ്പാടെ ഒരു കുന്നാണ്. കുന്നിൻ്റെ രണ്ട് വശത്തുമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്ലെയിൻ ഇറങ്ങുന്നത് കുന്നിൻ്റെ മുകളിലാണ്. അവിടുന്ന് ഒരു മഴക്കാടിലൂടെ യാത്ര ചെയ്ത്, മഴക്കാടെന്ന് പറഞ്ഞാൽ ശരിക്കും മഴക്കാടാണ്. റോഡിൻ്റെ കുറുകെ വള്ളിയൊക്കെ പടർന്നു കിടക്കുന്ന, നമ്മൾ ഈ മഴക്കാട്ടിലൂടെ ഇടുങ്ങിയ വളഞ്ഞ് പൊളഞ്ഞ്, ഒരു പക്ഷേ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങുന്ന രീതിയിലുള്ള റോഡിലൂടെ നമ്മൾ ഇറങ്ങി എത്തുന്നത് അവരുടെ തലസ്ഥാനമായി അവർ കണക്കാക്കുന്ന റോസു എന്ന് പറയുന്ന പോർട്ടാണ്. ബഹുഭൂരിപക്ഷം ജനതയും അവിടെയാണ് ജീവിക്കുന്നത്. ഡൊമിനിക്ക എന്ന് പറയുമ്പോൾ രണ്ട് ഡൊമിനിക്ക ഉണ്ടെന്ന് മനസ്സിലാക്കണം. മഴക്കാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരുള്ള ഡൊമിനിക്ക, പോർട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുള്ള മറ്റൊരു ഡൊമിനിക്ക. എൻ്റെ താമസമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഈ പോർട്ടിലാണ്. ഒരു ഒമ്നി പോലൊരു വണ്ടിയിൽ ആണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഈ റോസു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏതാണ്ട് 2-2.5 മണിക്കൂർ എടുത്തു അവിടെ വരെ എത്താൻ. അവിടെ എത്തി ഒരു 8:30-9 മണിയോടുകൂടി വിമാനം ഇറങ്ങിയ ഞാൻ റോസുവിലെത്തിയപ്പോൾ ഒരു 12 മണിയായി. റോഡിലെങ്ങും ഒരു മനുഷ്യരുമില്ല, വളരെ ക്വയറ്റായ സ്ട്രീറ്റുകളാണ്. അപ്പോൾ ഞാനവിടെ എത്തുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഡയബറ്റിക് സ്ക്രീനിങ് പ്രോഗ്രാം ആയ വിഷൻ 2020 ഭാഗമായിട്ടാണ്. ഞാൻ ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിൽ ജോലി ചെയ്യുന്ന എലൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് യാത്ര. അവിടെ ചെന്നു. ചെന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യനില്ലാത്ത സ്ട്രീറ്റ്. ആകപ്പാടെ ഉള്ളത് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന 2-3 ജെട്ടികൾ മാത്രമാണ്. അപ്പം ഞാൻ ഇറങ്ങി, കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് കടലുമായി ചെറിയ ബന്ധമുള്ളതുകൊണ്ടും ഞാൻ ഇറങ്ങി ആ ജെട്ടിയിലേക്ക് നടന്നു. നല്ല നീല കളറിലെ വെള്ളമാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടി കാണാവുന്ന ഉരുളൻ കല്ലുകൾ കൊണ്ടിട്ടിട്ടുള്ള മനോഹരമായ ഒരു പോർട്ടാണ് റോസോ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ചെന്നപാടെ ഇന്ന് ഇതിൻ്റെ അത് ചാടി കുളിക്കണം എന്നൊക്കെ തീരുമാനിച്ച് നിന്നപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ വരുന്നത് ഒരു പഴയ ലാൻഡ് ക്രൂസർ കാറിലാണ്. ഞാനിങ്ങനെ നിന്നു, ഡോക്ടർ വന്നു, വരൂ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ അവിടുത്തെ ഫോർട്ട് യങ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ അതൊരു ശകലം ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രസമുണ്ടാവും. ഈ ഡൊമിനിക്ക എന്ന് പറയുന്ന സ്ഥലം പണ്ട് കാലത്ത് അടിമകളെ അബാൻഡൻ ചെയ്തിരുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. അതായത് കപ്പൽ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ കരിമ്പ് പാടങ്ങളിൽ ജോലി ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെ കയ്യോ കാലോ ഒടിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യാൻ വയ്യാതാകുന്ന സാഹചര്യത്തിൽ അവിടെ കൊണ്ട് നടതള്ളിയിരുന്ന ഒരു സ്ഥലമാണ് ഡൊമിനിക്ക. അപ്പോൾ ലോകത്തുള്ള സകല രോഗങ്ങളും, മലമ്പനി, കുഷ്ഠം, ട്യൂബർകുലോസിസ്, ഈ വക സാധനങ്ങളെ നട്ടു വളർത്തിയിരുന്നൊരു സ്ഥലമാണ് ഈ ഡൊമിനിക്ക. പക്ഷേ ഇപ്പം അവരുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റൊക്കെ ഏതാണ്ട് വികസിത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ലോകാരോഗ്യ സംഘടനയും മറ്റ് സന്നദ്ധ സംഘടനകളും അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ട് ആണ് ആ രാജ്യം ഒരു 200 വർഷം കൊണ്ട് ഇന്നത്തെ ഈ നിലയിലായത്. അപ്പം ഞാൻ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടെ പഴയ ഒരു കോട്ടയായിരുന്നു. ഈ കുന്ന് വന്നിറങ്ങി നിൽക്കുന്നത് ഈ പോർട്ടിലേക്കാണ്. അപ്പോൾ ഒരു ചെറിയ റിബൺ പോലൊരു സ്ഥലമാണ് അവർ

0: ഈ കോട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു 20 അടി വീതിയുള്ള കുറച്ചധികം നീളമുള്ള കോട്ടയായിരുന്നു അത്. അതാണ് ഇന്നത്തെ ഫോർട്ട് യങ് ഹോട്ടലായത്. മുറിയിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ അവർ നമ്മുടെ തലയിൽ വീഴാതെ എന്നാൽ അതുപോലെയൊക്കെ തന്നെ നിലനിർത്തിയിട്ടാണ് പണിതിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഈ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുകളും എല്ലാവിധ മോഡേൺ എമിനിറ്റീസും ഉണ്ട്. പക്ഷേ ആ പഴമയുടെ ഓർമ്മ നിലനിർത്തുന്ന ചില ആർട്ടിഫാക്റ്റുകളും അവരതിൻ്റെ അകത്ത് നിലനിർത്തിയിട്ടുണ്ട്.
1: വെസ്റ്റ് ഇൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ യാത്രാനുഭവം പങ്കുവച്ചത് അലോക് രാജ് കെ. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: ആരോഗ്യം അമൂല്യം.
1: പല്ലീറുമ്മൽ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലെ ക്രിയേറ്റീവ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ കെയറിലെ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ദിവ്യശ്രീ കെ ടി.
2: പതിവായി പല്ല് കടിക്കുന്നതോ താടിയലുകൾ അമരുന്നതോ ആയ പ്രക്രിയയാണ് ബ്രക്സിസം അഥവാ പല്ലിറുമ്മൽ അല്ലെങ്കിൽ പല്ല് കടിക്കൽ എന്ന് പറയുന്നത്. പകൽ സമയത്തോ രാത്രിയിലോ ഇത് സംഭവിക്കാം. ഈ അവസ്ഥ പലപ്പോഴും സമ്മർദ്ദം, ഉത്കണ്ഠ, മറ്റു മാനസിക ഘടകങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പല്ലുകളുടെ സ്ഥാനം തെറ്റൽ അല്ലെങ്കിൽ ഉറക്കത്തകരാറുകൾ പോലുള്ള ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും ഇത്തരം അവസ്ഥ ഉണ്ടാകാം. ഇതിന്റെ കാരണങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. ബ്രക്സിസം പ്രാഥമികമായി ഒരു പെരുമാറ്റ അവസ്ഥയാണെങ്കിലും ചില പാരിസ്ഥിതിക ഘടകങ്ങൾ അത് വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന്, ഉച്ചത്തിലുള്ള ശബ്ദങ്ങളോ സമ്മർദ്ദകരമായ സാഹചര്യങ്ങളോ പല്ല് കടിക്കാൻ കാരണമാകും. ജീവിതശൈലിയും ഭക്ഷണ ഘടകങ്ങളും, ഉയർന്ന കഫീൻ ഉപയോഗം, മദ്യപാനം, പുകവലി എന്നിവ പല്ല് കടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ അവശ്യ പോഷകങ്ങളുടെ അഭാവമുള്ള ഭക്ഷണക്രമം പേശികളുടെ പിരിമുറുക്കത്തിനും സമ്മർദ്ദത്തിനും കാരണമാകുന്നു. ബ്രക്സിസത്തിൽ ജനിതക ഘടനകൾക്ക് പങ്കുണ്ട് എന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. താടിയെല്ലിനെയോ മുഖപേശികളെയോ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ ബ്രക്സിസത്തിന് കാരണമായേക്കാം. ബ്രക്സിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. പല്ല് പൊടിയൽ, താടിയെല്ല് വേദന, തലവേദന, അസഹനീയമായ പല്ല് പുളിപ്പ്. പല്ല് പുളിപ്പ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം പല്ലിന്റെ മുകളിലെ പാളിയായ ഇനാമൽ നഷ്ടപ്പെടുകയും ഇത് പല്ല് പുളിപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അടുത്തതായി മുഖവേദന. മുഖവേദനയുടെ പ്രധാന കാരണം പേശികളുടെ അമിതമായിട്ടുള്ള സമ്മർദ്ദം മൂലമാണ് മുഖവേദന ഉണ്ടാകുന്നത്. ചെവിവേദന. ചെവിവേദന ഉണ്ടാവാനുള്ള കാരണം താടിയലുകൾ തമ്മിൽ അമരുമ്പോൾ ആ താടിയലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ് അഥവാ പേശികൾ കൂടുതലായി പ്രവർത്തിക്കുകയും അവിടെയുള്ള ആ ജോയിന്റ്, ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ്, അതിന് വേദനയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചെവി വേദന അനുഭവപ്പെടുന്നത്. വായ തുറക്കാനോ അടയ്ക്കാനോ ഉള്ള ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് ബ്രക്സിസം അഥവാ പല്ലിറുമൽ കൊണ്ടുള്ള ലക്ഷണങ്ങൾ. ഇത്തരം ബ്രക്സിസം അഥവാ പല്ലിറുമൽ എങ്ങനെ നമുക്ക് കണ്ടെത്താം, അതിനുവേണ്ട ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതൊക്കെ എന്ന് നോക്കാം. പ്രാഥമികമായി ക്ലിനിക്കൽ വിലയിരുത്തലിലൂടെയാണ് നിർണയിക്കുന്നത്. അടുത്തതായി ഡെന്റൽ എക്സ്റേസ്. പല്ലുകളുടെ തേയ്മാനം അറിയാൻ വേണ്ടിയിട്ടാണ് ഡെന്റൽ എക്സ്റേസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സ്ലീപ്പ് ബ്രക്സിസം അഥവാ ഉറക്കത്തിലുള്ള പല്ലിറുമൽ അറിയാൻ വേണ്ടി ഓരോ വ്യക്തിയുടെയും സ്ലീപ്പ് സ്റ്റഡി, ഉറക്കത്തിന്റെ വ്യതിയാനങ്ങൾ അറിയാനുള്ള പഠനങ്ങൾ നടത്തുന്നതിലൂടെ സ്ലീപ്പ് ബ്രക്സിസം നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോമയോഗ്രാഫി EMG. പേശികളുടെ പ്രവർത്തനം അളക്കുകയും ഉറക്കത്തിൽ ബ്രക്സിസം സംഭവിക്കുന്നുണ്ടോ എന്ന് നിർണയിക്കാൻ വേണ്ടിയാണ് EMG ഉപയോഗിക്കുന്നത്. ബ്രക്സിസത്തിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് മരുന്നുകൾ. ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിന് മസിൽ റിലാക്സൻസ്, ആന്റി ആൻസൈറ്റി ആൻഡ് ബോട്ടോക്സ് പോലത്തെ ഇഞ്ചക്ഷൻസ് ബ്രക്സിസം കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. ഡെന്റൽ എക്യുപ്മെന്റ്സ് അഥവാ ഡെന്റൽ ഉപകരണങ്ങൾ. കസ്റ്റം ഫിറ്റ് ആയിട്ടുള്ള മൗത്ത് ഗാർഡ് അല്ലെങ്കിൽ സ്പ്ലിന്റ്, പല്ലുകൾ

0: കടിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും താടിയലിന്റെ ആയാസം കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി ശസ്ത്രക്രിയ ഓപ്ഷനുകൾ. കഠിനമായ കേസുകളിൽ താടിയലിന്റെ വിന്യാസം ശരിയാക്കുന്നതിനോ അടിസ്ഥാന ദന്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർജറി ആവശ്യമായി വന്നേക്കാം. അടുത്തതായി സ്ട്രെസ് മാനേജ്മെന്റ്. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, കഫീൻ, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം മൂലം സമ്മർദ്ദം കൂട്ടുകയും ബ്രത്സസം ഉളവാക്കുകയും ചെയ്യുന്നു. ഇത്തരം കഫീൻ അല്ലെങ്കിൽ മദ്യപാനം കുറയ്ക്കുന്നതിലൂടെ ബ്രത്സസത്തെ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും. ഉറക്ക ദിനചര്യ സ്ഥാപിക്കുന്നതും ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ബ്രത്സസം പോലുള്ള ശീലങ്ങൾ മാറ്റാൻ സഹായിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
1: പല്ലേറുമ്മൽ, ഇതേക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ ദിവ്യശ്രീ കെ ടി.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
1: പ്രതീക്ഷ എന്ന നാടകത്തിൽ എം എ മജീദും ടി കെ പുഷ്പവല്ലിയും പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന കെ എസ് മുട്ടുചിറ. സംഗീതം എം എ മജീദ്.

0: നിങ്ങൾ കേട്ടത് പ്രതീക്ഷ എന്ന നാടകത്തിൽ എം എ മജീദും ടി കെ പുഷ്പവല്ലിയും പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: ചക്കയിൽ ജീവകം എ, ജീവകം സി, തയാമിൻ, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ധാരാളം നാരുകളുമുണ്ട്. പ്രമേഹം നിയന്ത്രിക്കുന്നതിനും ദഹനശക്തി സുഗമമാക്കുന്നതിനും അത്യുത്തമം. ചക്കച്ചുളയിലെ നാരുകൾ വൻകുടലിലെ ക്യാൻസറിനെ പ്രതിരോധിക്കും. ചക്കപ്പഴത്തിലെ സെലീനിയം ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വിളഞ്ഞു പാകമായ ചക്കച്ചുളയിൽ 74% വെള്ളവും 23% അന്നജവും 2% പ്രോട്ടീനും 1% കൊഴുപ്പുമുണ്ട്. 100 ഗ്രാം ചക്ക 95 കലോറി ഊർജം നൽകും. ഇരുമ്പ് ധാരാളമുള്ളതിനാൽ വിളർച്ച മാറുന്നതിനും രക്തചംക്രമണത്തിനും സഹായിക്കും. മഗ്നീഷ്യവും കാൽസ്യവും ഉള്ളതിനാൽ എല്ലുകളെ ബലപ്പെടുത്തും. ഇതിലെ വൈറ്റമിൻ സി കണ്ണുകളുടെ പരിരക്ഷ ഉറപ്പുവരുത്തും. ഒട്ടേറെ പോഷക ഗുണങ്ങളും അതോടൊപ്പം ഔഷധ ഗുണങ്ങളും ചേർന്ന ഒന്നാണ് കൂൺ. ശരീരത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ക്യാൻസർ രോഗത്തെ ചെറുക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. പ്രമേഹത്തെയും ഉദര രോഗങ്ങളെയും വിളർച്ചയെയും പ്രതിരോധിക്കുകയും ചെയ്യും. മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനും ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇരുമ്പ് തുടങ്ങിയവ കൂണിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റിൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 10ാം ക്ലാസ്സാണ് യോഗ്യത, ഉയർന്ന പ്രായപരിധിയില്ല. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 9495741785. ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9846700711. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ രക്തബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന രക്തബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 2026 ജൂലൈ 15 രാവിലെ 10 രക്തബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ നാളെ വൈകിട്ട് 4 പെരിന്തൽമണ്ണ രക്തബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം. 0994333-2263-22. 2026-27 അധ്യയന വർഷത്തിൽ +1 ITI, ഡിഗ്രി, PG, TTC, പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് 1ാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ നിലമ്പൂർ ITTP ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായിക്ക, അറനാടൻ, ചോലനായിക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം. 9496070

0: 5368. മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രൊജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം. ഫോൺ നമ്പർ 04-83-27-35-594.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3rd റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു.

ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000 ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3 തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 വയതിനിലെ സെന്തൂരപ്പൂവെ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടിപ്പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൽ തൻ, സ്വർണമുകിലെ, സൂര്യകാന്തി, സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിനുശേഷം ഉച്ചകഴിഞ്ഞ് കനിയിലഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെ പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവെക്കുന്നു.
1: ജാനകിയമ്മയോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷേ എന്നും ഒരു മലയാളിത്തം അവരുടെ ആലാപനത്തിലുണ്ടായിരുന്നു. മൂടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട കിനാക്കൾ എന്ന പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറയുന്ന ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി സുശീല പെരിയാർ

0: ഓടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട കിനാക്കൾ എന്ന പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറഞ്ഞ ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി സുശീല പെരിയാറിൻ്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്നത് നിളയുടെ ശാലീനതയാണ്.
1: ന്യൂസിലൻഡിലെ രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്ത് പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യാവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000 വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2, 5-7, 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യക്കെതിരായ 5 മത്സരങ്ങളുടെ T20 ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സദാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 8 വിക്കറ്റിന് 201 റൺസ് നേടാനേ ഇന്ത്യക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3rd റോറോ വെസൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ 3rd റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ.
1: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻഹുങ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3rd ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്ത പക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാം

ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ. സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3-ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: English matters.
1: Let us listen to this conversation. Welcome, sir. We have a very good collection of shoes. Which ones would you like to try on?
2: Please show me formal shoes which are black in color.
3: ഏതൊക്കെ ഷൂസ് ആണ് താങ്കൾക്ക് ധരിച്ചു നോക്കാൻ താല്പര്യം എന്നാണ് ചോദ്യം. കറുപ്പ് നിറത്തിലുള്ള ഷൂസ് ഏതോ അത് കാണിക്കാനാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത്. ദ സെയിൽസ് എക്സിക്യൂട്ടീവ് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ദ വേർഡ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ ക്വസ്റ്റ്യൻ വേർഡ് ഓർ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ. ഇൻ ദ കസ്റ്റമേഴ്സ് റെസ്പോൺസ് ദ വേർഡ് വിച്ച് ഇസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ സിലക്ഷൻ, ദാറ്റ് ഇസ് ഷൂസ് വിച്ച് ആർ ബ്ലാക്ക് ഇൻ കളർ. ഇന്ന് ചോദ്യങ്ങളിലല്ലാതെ വിച്ച് എന്ന പദം എങ്ങനെ ഉപയോഗിക്കാം എന്ന് കേൾക്കാം. വിച്ച്, ഡബ്ല്യു എച്ച് ഐ സി എച്ച്, വിച്ച്, ഏത്. അനു കുഡ് നോട്ട് അപ്പിയർ ഫോർ ദി എക്സാമിനേഷൻ, വിച്ച് വാസ് വെരി അൺഫോർച്ചുനേറ്റ്. അനുവിന് പരീക്ഷയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ നിർഭാഗ്യകരമായി പോയി. അനു കുഡ് നോട്ട് അപ്പിയർ ഫോർ ദി എക്സാമിനേഷൻ, വിച്ച് വാസ് വെരി അൺഫോർച്ചുനേറ്റ്. The dress which she is wearing is very expensive. Aval dharichirikkunna vastram valare vilakoodiyathanu. The dress which she is wearing is very expensive. I gave him 1,000 rupees, which was all I had with me. Njan avane ende kayil aage undayirunna 1000 rupa koduthu. I gave him 1,000 rupees, which was all I had with me. Golden opportunity which is lost is lost forever. Nashtamaavuna edu suvarnavasaravum ennennekkumayi nashtamaavunu. Golden opportunity which is lost forever. This is the bike which I bought recently. Njan eede vaangicha bike idaanu. This is a bike which I bought recently. You have not given an answer to the question which I asked yesterday. Njan innale chodicha chodyathinulla uttaram nee iduvare thannittilla. You have not given an answer to the question which I asked yesterday. That which cannot be seen cannot be believed. Edano kaanan sadhikkathathu adu vishwasikkan sadhikkilla. That which cannot be seen cannot be believed. Englishil ninnum malayalathilekkum thirichum padanupada tarjuma palappolum sadhyamagarilla. Rendu bhashakalkkum vyathyasthangalaya shailigalanu. Since both languages have different styles, it's not always possible to have a word by word translation from English to Malayalam and vice versa. A great day is that which is full of loving, meaningful words, thoughts and deeds.
0: English Matters, presented by Smita Manikoth.
4: Novel Time, Pattunool Puru, Rajana S. Harish.

0: ഹരിയുമായി തിരിച്ചുപോകാൻ നേരം ദാമു പറഞ്ഞു. അന്നേരം അയാളൊന്ന് സാംസയെ നോക്കി. അവനെയും കണ്ടു എന്നതിൻ്റെ സൂചനയായി ആ എന്ന് നീട്ടിപ്പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു. സാംസയ്ക്ക് സന്തോഷം തോന്നി.
1: ദാമുച്ചേട്ടൻ നമ്മുടെ പറമ്പിലാണോ താമസിച്ചുകൊണ്ടിരുന്നത്?
0: അയാൾ പോയി കഴിഞ്ഞപ്പോൾ സാംസ ചോദിച്ചു. ആ അതെ, ബുക്കുകളിൽ കണക്കെഴുതുന്നതിനിടെ അച്ഛൻ പറഞ്ഞു.
1: ഒത്തിരി കൊല്ലം മുൻപാണോ?
0: ആ ചോദ്യം കണക്ക് കൂട്ടുന്ന തിരക്കിനിടെ അച്ഛൻ കേട്ടില്ല.
1: ദാമുച്ചേട്ടൻ്റെ അനിയൻ അവിടെ വെച്ച് മരിച്ചുപോയിട്ടുണ്ടോ? നമ്മുടെ പറമ്പിലാണോ കുഴിച്ചിട്ടത്?
0: ആ ചോദ്യവും അച്ഛൻ കേട്ടില്ല. അല്പം കഴിഞ്ഞ് അയാൾ കുറച്ച് ചില്ലറയെടുത്ത് സാംസയ്ക്ക് നീട്ടി. നീ ലാലപ്പൻ്റെ കടയിൽ പോയി എന്തേലും തിന്നോ, ചായയും കുടിച്ചോ. സാംസ പണവും വാങ്ങി നടന്നു. ലാലപ്പൻ്റെ കടയുടെ ഉള്ളിലിരുന്ന് സാംസ പുറത്തേക്ക് നോക്കി. അവൻ്റെ വലതുകൈയിൽ പഫ്സും മുന്നിലെ മേശപ്പുറത്ത് കടുപ്പം തീരെ കുറഞ്ഞ ഒരു ചായയും. കുട്ടികൾക്ക് അങ്ങനത്തെ ചായയേ പറ്റൂ. പ്രായമേറുന്നതിനനുസരിച്ച് കടുപ്പവും ഏറിയേറി വരും. എന്തെങ്കിലും പഞ്ചസാരയുടെയും പാലിൻ്റെയും അളവ് കുറച്ച് തേയില കൂട്ടി ഒരു ചായ കുടിക്കേണ്ടി വരും. സാംസ ആലോചിച്ചു. പഫ്സിൻ്റെ തരികൾ നിലത്തു വീഴാതെ സൂക്ഷിച്ച് തിന്നുന്നതിനിടെ സാംസ വഴിയിലെ കാഴ്ചകൾ കണ്ടു. വഴിക്കപ്പുറമാണ് പട്ടണം ആരംഭിക്കുന്നതെന്ന് പറയാം. അങ്ങോട്ട് നോക്കിയാൽ കുറച്ചുകൂടി തിരക്ക് കൂടിയ മനുഷ്യർ, വണ്ടികൾ, ഒച്ചകൾ. അതിനുള്ളിലേക്ക് പോയാൽ തെറ്റിപ്പോകാവുന്ന വഴികൾ, സിനിമാ തിയേറ്ററുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, പത്രം ഓഫീസുകൾ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്. സാംസ പലഹാരം തിന്നുകൊണ്ട് അതിറക്കാൻ ചായ കുടിച്ചുകൊണ്ട് വഴിക്കപ്പുറം ടൗൺ തുടങ്ങുന്നിടത്തേക്ക് നോക്കി. ഇപ്പോൾ ഈ കാഴ്ച തനിക്കൊപ്പം വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആലോചിച്ചു. ഇല്ല, സാംസ അവൻ്റെ വീടിരിക്കുന്ന പറമ്പിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഒപ്പം വേറൊരാളുള്ളത്. അല്പം മുൻപ് നടന്നു വന്ന വഴികളിലും കടയിലും കൂടെ ഒരാളില്ലായിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് അവൻ അന്നൊരു ദിവസം രാവിലെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചു. മറ്റൊരാൾ കൂടി കാണുന്നതായി അനുഭവപ്പെട്ട സ്വപ്നം.
2: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.
3: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
4: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്വാഗതം.
0: നിങ്ങൾ അയക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഈ ഒരു സംവാദവേദിയിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
4: 3-ാം തീയതി രാവിലെ സുവർണമലരുകൾ എന്ന പ്രോഗ്രാമിൽ ആശ്രയം എന്ന സിനിമയിൽ നിന്നും നിത്യനായ മനുഷ്യനു വേണ്ടി എന്ന ഗാനം അനൗൺസ് ചെയ്തപ്പോൾ ആശ്രയം എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുമല്ലോ, മലയാളം മരിക്കാൻ ഒരു കാരണം നമ്മളും കൂടി ആവരുതല്ലോ. കത്തയച്ചത് അനില സുരേഷ്, പാലക്കാട്.
0: അനിലയെപ്പോലെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾ ഉന്നയിക്കുന്ന ഓരോ പരാതിയും ഓരോ നിർദ്ദേശങ്ങളും തിരുത്തും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നും ആ സഹകരണം പ്രതീക്ഷിക്കുന്നു.
4: ഇളയനില, ഇളയ രാജാവിന് അതിശയലോകം, പുതിയ മാറ്റത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട പരിപാടിയാണിത്. പൂവായി വിരിഞ്ഞു, മെല്ലെയൊന്നു പാടി നിന്നെ, അന്തിമഴയെ പൊഴുകിറത്, ഇതുപോലെയുള്ള ഇഷ്ടഗാനങ്ങൾ കേട്ട് ദിവസങ്ങൾ തുടങ്ങുമ്പോൾ ഉന്മേഷം നിറയുന്നു. പയണങ്ങൾ മുടിവതില്ലേ, ഉദയഗീതം, രാജപാർവൈ പാട്ടുകൾ കേട്ടപ്പോൾ ഈറോഡിൽ ജോലി ചെയ്ത കാലം ഓർത്തുപോയി. രാജൻ എസ് കെ തൂവക്കോടിന്റെ കത്താണിത്.
0: രാജൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. 8-ാം തീയതിയിലെ വാർത്താജാലകം ശ്രദ്ധേയമായി. കുടിവെള്ളം മുതൽ തട്ടുകട വരെ നാം സൂക്ഷിക്കേണ്ട പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആകാശവാണിക്കും നന്ദി.
4: ജൂലൈ 7 പ്രക്ഷേപണം ചെയ്ത വിശപ്പില്ലാത്ത കുന്നമംഗലം ശ്രദ്ധേയമായ പ്രൊജക്റ്റാണ്. വിശക്കുന്നവരുടെ വിശപ്പകറ്റാനും കിടപ്പ് രോഗികളുടെ വിശപ്പകറ്റാനും തുടങ്ങിയ പദ്ധതി പ്രശംസനീയമാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എടുത്ത ഈ തീരുമാനം തീർച്ചയായും കുന്ദമംഗലത്തിന്റെ വിശപ്പകറ്റും. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആരംഭിച്ചാൽ കേരളം വിശക്കുന്നവരില്ലാത്ത നാടായി മാറും. ഈ പദ്ധതിയെ ജനങ്ങളിലേക്ക് എത്തിച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രമണി പീതാംബരൻ, അമ്പലപ്പാറ, തിരുവമ്പാടി.
0: ഗാനോത്സവം റിയൽ എഫമിലും ആകാശവാണി കോഴിക്കോട് നിലയത്തിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ പ്രക്ഷേപണം ചെയ്യുന്ന തത്സമയ ഫോണിൻ പരിപാടിയെക്കുറിച്ച് 2 പ്രതികരണങ്ങളാണ്. 9 വർഷമായി റേഡിയോ തുടർച്ചയായി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ആൽവിൻ. ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഹലോ, മാത്രയിൽ നിന്ന് രമാ രാധാകൃഷ്ണനാണ്. എത്ര പ്രാവശ്യം പാട്ടിന് ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു വിളിക്കുന്നില്ല. ഇങ്ങനെ 2 പരാതികളാണുള്ളത്. തത്സമയ പരിപാടി കേൾക്കുന്നവർക്കറിയാം, വാട്സപ്പിലൊരു ഹായ് ഇടൂ, തിരിച്ച്

0: വിളിക്കാം എന്നാണ് ഞങ്ങൾ ആ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ പറയാറ്. ആ ഒരു ആഹ്വാനം കേട്ട് നൂറുകണക്കിന് സന്ദേശങ്ങൾ ആകാശവാണിയിലേക്ക് നിത്യവും എത്തുന്നു. ഇതിൽ നിന്ന് ഏതാനും ചിലരെ മാത്രമാണ് തിരിച്ചു വിളിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വർഷങ്ങളായി കാത്തിരിക്കുന്ന ചിലർക്കെങ്കിലും കിട്ടാതെ പോകുന്നതും വർഷങ്ങളായി കാത്തിരിക്കുന്ന പലർക്കും കിട്ടുന്നതും. ഈ പറയുന്ന പ്രിയ ശ്രോതാക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. മറ്റൊരു കാര്യം കൂടെ, ഒരു തവണ പരിപാടിയിൽ പങ്കെടുത്തവരെ വീണ്ടും പങ്കെടുപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്.
1: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: കോഴിക്കോട് ആകാശവാണി സാധാരണ ഹലോ പറഞ്ഞാല് എല്ലായ്പ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും തിരിച്ചു വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ ചെയ്യാറില്ലേ? ഞാന് കുറച്ച് നാളായി മെസ്സേജ് ചെയ്തിട്ട് ഇപ്പോ ഉള്ള കേൾക്കാൻ തുടങ്ങിയ ഒരു പുതിയ പരിപാടി ഇളയനില. ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ട്. തമിഴ് പാട്ടിനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു പുതിയ പരിപാടി തുടങ്ങിയതിൽ. ആകാശവാണിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് വായന. അത് ഏത് ആളുടെ കഥയാണെങ്കിലും ഒരു ഒഴുക്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന അതേ രീതിയിലുള്ള അവതരണമാകുമ്പോൾ ഏറെ ഹൃദ്യസ്ഥമാകുന്നു. അതുപോലെ കാവ്യാഞ്ജലി പറയാതിരിക്കാൻ വയ്യ, ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത് കണ്ണൂരിൽ നിന്ന് ശാന്ത.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണണം, ആസ്വദിക്കണം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജെൻസി തലമുറ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ തികച്ചും അനാവശ്യമാണ്. ഇതിനെ കണക്കിന് പരിഹസിച്ച നാലാം തീയതിയിലെ കിഞ്ചന വർത്തമാനം ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായപ്പെടുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. മറ്റൊരു കാര്യം കൂടെ, അഞ്ചാം തീയതി കഥാനേരത്തിൽ മാധവിക്കുട്ടിയുടെ മലഞ്ചെരുവുകളിൽ എന്ന കഥ ബി കെ വിനോദ് അവതരിപ്പിച്ചത് മരണം കാത്തു കഴിയുന്ന ഒരു യുവതിയുടെ ആത്മനൊമ്പരങ്ങൾ വരച്ചുകാട്ടി.
0: ബ്രിട്ടീഷ് ഭരണകാലത്ത് അരങ്ങേറിയ തീപിടുത്തങ്ങളെയും അക്കാലത്തെ അഗ്നിശമന പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇന്നലകളിലെ കോഴിക്കോട്, കോഴിക്കോടിന്റെ പൈതൃകം, മിഠായിത്തെരുവ് എന്നീ പുസ്തകങ്ങൾ രചിച്ച അഡ്വക്കേറ്റ് ടി ബി സെലുരാജ് തന്റെ അനുഭവങ്ങൾ ഏഴാം തീയതി ഒരു തെരുവിന്റെ കഥ എന്ന പരമ്പരയിലൂടെ പങ്കുവച്ചത് ശ്രദ്ധേയമായി എന്നും മൊയ്തീൻ കുഞ്ഞ് എഴുതുന്നുണ്ട്.
1: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
3: ഹലോ, ഞാൻ നാദ്ര ഫൈസൽ പുതിയങ്ങാടിയിൽ നിന്നാണ്. ദിൽസേ ദിൽ തക് പ്രോഗ്രാമിൽ ഞായറാഴ്ച അവതരിപ്പിച്ച ഖവാലിയെ കുറിച്ചുള്ള പ്രോഗ്രാം വളരെയധികം നന്നായിട്ടുണ്ട്. ഖവാലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ആ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള ഷബീർ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. തുടർന്നും ഇതേപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു. സംഭവിക്കുന്നതും സംഭാവ്യവും തഥൈവ. ഇത് ഭഗവത്ഗീതയിൽ നിന്നുള്ള സന്ദേശമാണല്ലോ. ആശയമാണ് എല്ലാ സന്താപഖേദങ്ങൾക്കും ഹേതു. എന്നാൽ പ്രതീക്ഷ, വ്യക്തിജീവിത നിദാനം, പ്രതീക്ഷ അനിവാര്യം, ഇവ രണ്ടും ദ്വയാർത്ഥജന്യം. ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, അഞ്ചാം തീയതി സമാപിച്ച പ്രമുഖ ഗാന്ധിയനായ പി വി രാജഗോപാലുമായി ബോബി സി മാത്യു പങ്കുവച്ച അനുഭവ അഭിമുഖ പരമ്പരകളിലെ ചിന്താശകലങ്ങളാണ്. ഗാന്ധിപഥം പവിത്രം, ഗാന്ധി ശാന്തിയാണ്, പ്രതീക്ഷയാണ്. ഗാന്ധി വായന എത്ര ശ്രവ്യ ദൃശ്യമാവട്ടെ, വർദ്ധമാന ചിന്തോദ്ദീപകം തന്നെ. നവ ജെൻസി തലമുറ സുനിശ്ചിതമായും പിന്തുടരേണ്ട സന്മാർഗ പഥം. ആർ കെ ഇരവിലാണ് ഈ പ്രതികരണം അയച്ചിട്ടുള്ളത്.
1: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
4: നമസ്കാരം, എം കെ രാധാകൃഷ്ണൻ, കാക്കൂർ. ജൂലൈ 8-ാം തീയതി രാത്രി 8 മണിക്ക് കോഴിക്കോട് നിലയത്തിൽ ഗാന്ധിയനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ രാജഗോപാൽജിയുമായി ശ്രീ ബോബി സി മാത്യു ചേട്ടൻ നടത്തിയ മുഖാമുഖം പുതിയ കാലത്തിൽ ഗാന്ധിയൻ ദർശനം എത്രമാത്രം ഉദ്ദേശശുദ്ധി കൈവരിക്കുന്നുവെന്നും ആശയേറ്റുപോകുന്ന ലോകത്ത് പ്രത്യാശയായി മാറുവാൻ ആ പ്രവർത്തനങ്ങൾ എത്രമാത്രം പിൻബല ഏകുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് നിലയത്തിനും ബോബി സി ചേട്ടനും നന്ദി, നമസ്കാരം.
1: എ കെ ദിനേശൻ അവതരിപ്പിച്ച വചനാമൃതം ശക്തമായി. രാജാവ് ഗുഹയിൽ കയറിയപ്പോൾ എട്ടുകാലി വലകെട്ടി രക്ഷിച്ച ആ ഭാഗം വളരെ വ്യക്തമായി അവതരിപ്പിച്ച എ കെ ദിനേശനും നിലയത്തിനും ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: 28-ാം തീയതി കാലത്ത് വചനാമൃതത്തിൽ പ്രക്ഷേപണം ചെയ്ത കെ എഫ് ജോർജ് അവതരിപ്പിച്ച പരിപാടി ശ്രവണസുഖവും ചിന്തോദ്ദീപകവും അതിലുപരി സമൂഹത്തിന് ഒരു തുറന്ന കണ്ണാടി കൂടിയായി മാറുന്നതുമായിരുന്നു. ഇത്തരം പ്രഭാഷണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. തുടർന്ന് കാവ്യാഞ്ജലിയിൽ പ്രക്ഷേപണം ചെയ്ത ശ്രീനാരായണ ഗുരു രചിച്ച കുണ്ഡലിനി പാട്ട് കാവാലം ശ്രീകുമാറിന്റെ ആലാപനത്തിലൂടെ കേൾക്കാൻ ഏറെ ശ്രവണ മനോഹരമായി തോന്നി. ആരോഗ്യം അമൂല്യം പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത

0: ഡോക്ടർ സ്നിഗ്ധയുടെ ലഘു പ്രഭാഷണം മുടികൊഴിച്ചിലിനെ കുറിച്ചുള്ളത് ഏറെ ശ്രദ്ധേയവും അറിവ് പകരുന്നതുമായി. മിനി വി എസ് വാളവയലാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
1: മിനിയുടെ മറ്റൊരു പ്രതികരണം. സസ്നേഹം പരിപാടിയിൽ ഉറൂബ് എന്ന മാനുഷിക കലാപ്രതിഭ മരണമില്ലാത്ത പ്രിയ സാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ചിത്രകാരനായ മകൻ സുധാകരൻ മനസ്സ് തുറന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം മനസ്സിലാലതല്ലി. വിവരണങ്ങൾ ഒരുപാട് സംതൃപ്തി നൽകി. പ്രിയവാണിക്ക് അഭിനന്ദനങ്ങൾ. ഇനിയൊരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: നമസ്കാരം, ഞാൻ സന്തോഷ് അടക്കര, ഞാൻ മെയിൽ ബോക്സിലേക്കാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പിന്നെ ഗാനോത്സവം പരിപാടിയിൽ റിയൽ എഫ് എമ്മിൽ ഒരു 11:30 ഒരു അനൗൺസ്മെന്റ് കേട്ടു. അതായത് എങ്ങനെയാ പറഞ്ഞത്, ഇതിലെ സർഗത്തിലെ പാട്ടിനെ പറ്റിയാണ് പറഞ്ഞു. പിന്നെ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, രചന ബോംബെ രവി. ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രം.
0: സത്യൻ നായർ കരുവള്ളിക്കുന്നിന്റെ പ്രതികരണമാണ്. ജൂലൈ 2 സുവർണ മലരുകളിൽ അവസാനം കേട്ട നാണയം എന്ന ചിത്രത്തിലെ ഗാനം പൂർണ്ണമായി കേൾക്കാൻ സാധിച്ചില്ല. ഇത്തരം മികച്ച ഗാനങ്ങൾ കേൾപ്പിക്കുമ്പോൾ അത് ആദ്യമായാൽ മുഴുവനും കേൾക്കാൻ പറ്റുമല്ലോ. പാട്ടുകളുടെ പ്രക്ഷേപണത്തിൽ കഴിവതും മുഴുവനായി ഉൾപ്പെടുത്താൻ തീർച്ചയായും ശ്രമിക്കാം.
1: ആകാശവാണി കോഴിക്കോട് നിലയം നിത്യവും പ്രഭാതത്തിൽ 5:55 പ്രക്ഷേപണം ചെയ്യുന്ന വചനാമൃതം കേൾക്കാറുണ്ട്. അത് അണയാറായ നിലവിളക്കിലെ തിരിയിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം പോലെയാണ്. സി കേശവൻ നമ്പൂതിരി അവതരിപ്പിച്ച വചനാമൃതം വളരെയേറെ ശ്രദ്ധേയമായി. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം.
0: തുടർന്നും പ്രിയ ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എഴുതുമല്ലോ. മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്, പിൻകോഡ് 673032.
1: വാട്സപ്പ് നമ്പർ 9400224440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: സ്വന്തം ചിത്രമായ അലൈകൾ ഒയ്വതല്ലേ എന്ന സിനിമയെ തുടർന്ന് 5 വർഷം കഴിഞ്ഞ് 1986 കടലിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മറ്റൊരു പ്രണയകഥ ഒരുക്കിയിട്ടുണ്ട് സംവിധായകൻ ഭാരതിരാജ. കന്യാകുമാരിയിലെ മുട്ടം എന്ന അതേ ലൊക്കേഷനിൽ വച്ച് ചിത്രീകരിച്ച കടലോര കവിതകൾ എന്ന ആ ചിത്രത്തിൽ നിന്നുള്ള ഈ ഗാനം ചിട്ടപ്പെടുത്തി പാടിയത് ഇളയരാജ, കൂടെ പാടിയത് എസ് ജാനകി. ഈ ഗാനത്തിന്റെ സാഡ് വേർഷൻ പാടിയത് മലേഷ്യ വാസുദേവനും എസ് ജാനകിയും ചേർന്നാണ്. ഗാനരചന വൈരമുത്തു. ഈ ഗാനത്തിന്റെ ഈണം ഹിന്ദിയിൽ ആനന്ദ് മിലിന്ദ് എന്ന പ്രശസ്ത ഗാനത്തിനായി കടം കൊണ്ടു.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനങ്ങൾക്കും എസ് ജാനകി പാടിയത് ചിത്രം ആലിംഗൻ.

0: കഥാനേരത്തിൽ ഇന്ന് യു കെ കുമാരന്റെ കഥ മരിച്ച ശിവദാസൻ നായർ.
1: ഓഫീസ് വൈകിട്ട് ഓഫീസ് വിടുന്നതിന് തൊട്ടു മുമ്പാണ് മാനേജരുടെ കുറിപ്പ് കിട്ടുന്നത്. അതിപ്രധാന കാര്യങ്ങൾ വെറും വാക്കാൽ അറിയിക്കരുതെന്ന നിർബന്ധ ബുദ്ധിക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ടായിരിക്കാം ശിവദാസൻ നായരുടെ മരണം രേഖാമൂലം തന്നെ ജീവനക്കാരെ അറിയിക്കാൻ തീരുമാനിച്ചത്. അത് വായിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഞെട്ടുമെന്നാണ് കരുതിയിരുന്നത്. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നല്ലോ ശിവദാസൻ നായർ. എന്നാൽ മരണ അറിയിപ്പുള്ള സർക്കാർ കടലാസിനു നേരെ തെല്ലൊരു വിമ്മിട്ടത്തോടെ നോക്കി അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഓഫീസ് വിടാൻ ഇനി ഏതാനും മിനിറ്റുകളെ ബാക്കിയുള്ളൂ. ക്ലോക്കിൽ 5 മണി അടിക്കുകയും എല്ലാവരും ഇറങ്ങിപ്പോവുകയും ചെയ്ത നേരത്താണ് അത് കിട്ടിയിരുന്നതെങ്കിൽ ഈ പൊല്ലാപ്പൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നാളെയാണ് അറിഞ്ഞിരുന്നതെങ്കിലും കുഴപ്പമില്ലായിരുന്നു. വീട്ടിൽ ചെന്ന് ദുഃഖമറിയിച്ച് ഓഫീസിൽ വന്ന് അനുശോചന യോഗം ചേരാം. അത് കഴിഞ്ഞാൽ ഒരു ദിവസം പൂർത്തിയാകും. നേരെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യാം. ഇന്ന് അതിനൊന്നും വയ്യ. എല്ലാ ബാധ്യതകളും ഇല്ലാതായിരിക്കുന്നു. കുറിപ്പ് ഒന്നുകൂടി സശ്രദ്ധം വായിച്ചു. ഓഫീസ് സൂപ്രണ്ട് ശ്രീ സി ശിവദാസൻ നായർ നിര്യാതനായ വിവരം ഖേദപൂർവം അറിയിക്കുന്നു. മരണത്തിന് ഔചിത്യമൊന്നുമില്ലെങ്കിലും അത് അറിയിക്കുന്നവർക്കെങ്കിലും അത് വേണ്ടേ? ശിവദാസൻ നായർ ജീവിതത്തിലുടനീളം ഔചിത്യം പാലിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടുതന്നെ മരണം അദ്ദേഹത്തിന് അല്പം നേരത്തെയാക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ അല്പം വൈകിപ്പിക്കുക? അസമയത്തുള്ള മരണം കാരണം ആർക്കെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്! ഓഫീസിൽ നിന്നും മരണവീട്ടിലേക്ക് നേരെ പോകണം. ശവമടക്ക് കഴിഞ്ഞു മടങ്ങുമ്പോൾ നന്നേ വൈകും. പിറ്റേന്ന് കാലത്ത് ഓഫീസിലേക്ക് വരികയും വേണം. മരണം കൊണ്ട് ഓഫീസിലുള്ള മറ്റു ജീവനക്കാർക്ക് ഒരു മെച്ചവും ഉണ്ടാക്കാൻ ശിവദാസൻ നായർക്ക് കഴിഞ്ഞില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നന്നായി അറിയാവുന്ന ആളായിരുന്നുവല്ലോ അദ്ദേഹം. എന്നിട്ടും ശിവദാസൻ നായർ മരണത്തിലും ഒരു തമാശ കാട്ടിയതായിരിക്കുമോ എന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. എത്ര നാളായി അദ്ദേഹം ആശുപത്രിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് കണ്ടപ്പോഴും പറഞ്ഞു, നിങ്ങളെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ കഴിവതും വേഗം പോകണമെന്നുണ്ട്. എന്നിട്ടും കണ്ടില്ലേ ശിവദാസൻ നായർ ചെയ്ത കൊലച്ചതി? ശിവദാസൻ നായർ സാറ് പുറത്ത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണെങ്കിലും അകത്തങ്ങനെയായിരുന്നില്ല. മരുമകന് പാരപണിത അമ്മാവൻ കോംപ്ലക്സ് മനസ്സിലുള്ള ആളായിരുന്നു. അതുകൊണ്ടല്ലേ നേരമില്ലാ നേരത്ത് അങ്ങേര് മരിക്കാൻ തീരുമാനിച്ചത്? മാനേജരും സ്റ്റാഫിനെ പ്രതിനിധീകരിച്ച് ജൂനിയർ സൂപ്രണ്ട് അച്യുതൻ സാറും പോയാൽ പോരെ. എന്തിന് മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു? അയ്യോ, ദയവ് ചെയ്ത് എന്നെയൊന്ന് ഒഴിവാക്കണം. വൈകിട്ട് ഭാര്യയെ ഗൈനക്കിന്റെ അടുത്ത് കൊണ്ടുചെല്ലാമെന്ന് ഏറ്റിട്ടുണ്ട്. ഡേറ്റ് തെറ്റിയിട്ട് കുറേ ദിവസമായി. അതൊന്ന് കൺഫേം ചെയ്യണം. കുറേ കാലമായി ഇതിനുവേണ്ടി വ്രതം നോക്കുന്നു, മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നു. അച്യുതൻ സാറ് ഇങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ്? ശിവദാസൻ സാറ് ഏറ്റവുമധികം സഹായിച്ചിട്ടുള്ളത് അച്യുതൻ സാറിനെയല്ലേ? ഒറ്റ ലീവ് പോലും എടുക്കാതെ വീടുപണി പോലും പൂർത്തിയാക്കിയതെങ്ങനെയാണ്? അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? പിന്നെ മറ്റു കാര്യങ്ങൾ, ഞങ്ങളെയൊക്കെ ഒരു കണക്കിൽ അദ്ദേഹം ദ്രോഹിച്ചിട്ടേയുള്ളൂ. 10 മിനിറ്റ് വൈകിയാൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ആബ്സെന്റ് മാർക്ക് വീഴും. ഡൊമസ്റ്റിക് എൻക്വയറിയിൽ ഇങ്ങേരുടെ ഒറ്റ വാക്ക് കാരണമാണ് ശങ്കരൻകുട്ടിക്ക് ഇപ്പോഴും പുറത്തു നിൽക്കേണ്ടി വന്നത്. ഇതൊന്നും എണ്ണിപ്പറയേണ്ട സമയമല്ല ഇപ്പോൾ. എന്നാലോ, പറയാതിരിക്കാനും വയ്യ. വൈകിട്ട് വീട്ടിലെത്തിയിട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു. ഏതായാലും 2 സാറന്മാരും കൂടി പോവുക. എന്നിട്ടൊരു റീത്ത് വെക്കുക. നാളത്തെ അനുശോചന യോഗത്തിൽ നമുക്ക് നല്ലൊരു പ്രമേയം പാസാക്കാം. അതിലെ വാചകങ്ങൾ ഞാൻ ഇന്ന് കുത്തിയിരുന്നുണ്ടാക്കാം. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആദർശ ഗോപുരമായിരുന്ന ശിവദാസൻ നായരുടെ തുടക്കം വേണമെങ്കിൽ ഇങ്ങനെയുമാകാം. ആശുപത്രി മോർച്ചറിയിൽ നിന്നും ബോഡി മാറ്റണമെന്നുണ്ടെങ്കിൽ ബില്ലിൽ കാണിച്ച തുക മുഴുവൻ അടച്ചേ മതിയാകൂ. ആംബുലൻസിന് വേറെയും വാടക വേണം. മൃതദേഹം കൊണ്ടുപോകുന്നതിന് പ്രത്യേക സൗജന്യമൊന്നുമില്ല. ആംബുലൻസിന്റെ ചെലവും ചേർത്തല്ല ഞങ്ങൾ ബില്ലിടുന്നത്. ഡിസ്കൗണ്ട് സെയിൽസ് നടത്തുന്ന ഒരു സ്ഥാപനവുമല്ലിത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബില്ല് ക്ലിയർ ചെയ്യൂ. എന്നിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി തരൂ. പേഷ്യന്റ് ജീവിച്ചിരുന്നപ്പോൾ എന്തൊരു തിരക്കായിരുന്നു അങ്ങേരെ കാണാൻ. ഇപ്പോൾ അവരൊക്കെ എവിടെ പോയി? ജീവിതകാലത്തൊരിക്കലും കൈക്കൂലി വാങ്ങാത്ത ആളായിരുന്നു ഇദ്ദേഹം. ഡോക്ടർക്കത് വിശ്വാസമായില്ലെന്നുണ്ടോ? അല്പമൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ആയിരങ്ങൾ സ്വന്തമാക്കാൻ

0: കഴിയുന്ന ഒരു തസ്തികയായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. എന്നിട്ടും അതിനൊന്നും തുനിയാതെ ആദർശോജ്വലമായ ഒരു ജീവിതമാണ് ഇദ്ദേഹം നയിച്ചിരുന്നത്. സ്വന്തം സൈക്കിളിലാണ് എന്നും ഓഫീസിൽ വന്നിരുന്നത്. ഇക്കാലത്ത് അത് സങ്കല്പിക്കാൻ പോലും കഴിയുമോ? താഴേക്കിടയിലുള്ള ജീവനക്കാർ പോലും സ്കൂട്ടറിലല്ലേ എത്തുന്നത്? ഈ ജീവിതത്തിനിടയിൽ സ്വന്തമായി ഒരു കുടുംബമുണ്ടാക്കേണ്ട കാര്യം പോലും ഈ മനുഷ്യൻ മറന്നു. എന്നാലോ, കുടുംബക്കാരെ സഹായിക്കാനും തയ്യാറായില്ല. അനന്തിരവന്മാരും ബന്ധുക്കളും പല കാര്യങ്ങൾക്കു വേണ്ടിയും ഇയാളെ സമീപിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊന്നും ചട്ടം ലംഘിച്ച് ഒരാനുകൂല്യവും അനുവദിക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടെന്ത് സംഭവിച്ചു? കുടുംബക്കാരൊക്കെ എതിരായി. ഇതാ കണ്ടില്ലേ, സ്ട്രക്ചറിൽ കിടത്തിയ ജഡം ആംബുലൻസിൽ വെക്കാൻ പോലും ഒരാളില്ല. ചുമട്ടുകാർക്ക് കൂലി കൊടുത്തു വേണം ഇതെടുത്ത് വണ്ടിയിൽ വെക്കാൻ. ഇത് ഇറക്കി വെക്കാനും ചുമട്ടുകൂലി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഞാൻ തനിച്ചു ചുമക്കേണ്ടി വരും. കേൾക്കുമ്പോൾ ദുഃഖകരമായ ഒരു തമാശയായി തോന്നുന്നു അല്ലേ? ശവത്തിനും അട്ടിമറിക്കൂലി. ഇയാളെ തേടി ഓഫീസിൽ നിന്നും അധികമാരും വരാനും ഇടയില്ല. മരിച്ചയാളെ ഇനി സഹപ്രവർത്തകർക്കാവശ്യമില്ലല്ലോ. അവർക്കെല്ലാം ഇയാളോട് പകയും പുച്ഛവും നിന്ദയുമായിരുന്നു. കൃത്യനിഷ്ഠയോടുകൂടിയും അഴിമതിയില്ലാതെയും ജോലി ചെയ്യുമ്പോൾ അത് സ്വാഭാവികം. ഇയാൾ ഇപ്പോൾ അവർക്കാരുമല്ല. മരിച്ചവന്റെ ലോകത്ത് മിച്ചമെന്ത് എന്നാണല്ലോ പ്രശസ്തനായ ഒരു കഥാകൃത്ത് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും വിശദമായി മരിച്ചയാളെപ്പറ്റി കാരുണ്യത്തോടെ സംസാരിക്കുന്ന ഞാൻ ആരാണെന്നായിരിക്കും ഇപ്പോൾ ഡോക്ടർ സംശയിക്കുന്നത്. സംശയിക്കേണ്ട, ഞാൻ അയാൾ തന്നെ, മരിച്ച ശിവദാസൻ നായർ. ശവപ്പറമ്പ്. ചിതയ്ക്ക് ഞാൻ തന്നെ തീ കൊളുത്തണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്തിൻ്റെ പേരിലാണ് ഞാനത് ചെയ്യേണ്ടത്? നല്ലവനായ ഒരു മനുഷ്യന്റെ ചിതയ്ക്ക് തീ കൊളുത്തുവാനുള്ള ഒരവസരമാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇതെന്റെ പുണ്യമാകാം. ഔദ്യോഗിക ജീവിതത്തിൽ ഒന്നും മിച്ചം വെക്കാതെ പോയ ഒരു ശുദ്ധാത്മാവ്. അവശന്മാരോടും ബലഹീനന്മാരോടും ഇയാൾക്ക് പ്രത്യേക താൽപ്പര്യമായിരുന്നു. മാസവരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന മിച്ചം അനാഥശാലകൾക്കാണ് ഇയാൾ കൊടുത്തിരുന്നത്. എന്തിനേറെ മരണാനന്തര ആനുകൂല്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇയാൾ എഴുതിവെച്ചിരിക്കുന്നത്. ഒരുനാൾ ഇതുപോലൊരു മരണമുണ്ടാകുമെന്നും ചിതയ്ക്ക് തീ കൊളുത്താനെങ്കിലും ഒരാൾ വേണ്ടിവരുമെന്നും ഇയാൾ ഓർത്തിട്ടുണ്ടാവില്ല. ഇവിടെ വന്ന് ചിതയ്ക്ക് തീ കൊളുത്തുക എന്നതുതന്നെ ലാഭരഹിതമായ ഒരേർപ്പാടല്ലേ? അതായത് യാത്രാ ചെലവിനു പുറമെ ഒരു ദിവസത്തെ വരുമാന നഷ്ടവും. തികച്ചും ലാഭമില്ലാത്ത ഒരു ചടങ്ങ്. ഇക്കാലത്ത് ആരാണിതിന് തയ്യാറാവുക? എന്നിട്ടും ഞാനതിന് എന്തിനൊരുമ്പെട്ടു എന്നാണ് നിങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലവനായ മാന്യനുമായ ഒരാളുടെ ചിതയ്ക്ക് തീ കൊളുത്താനെത്തിയ മറ്റൊരു നല്ലവൻ ആരാണെന്നാണ് നിങ്ങൾക്കറിയേണ്ടത്? സംശയിക്കേണ്ട, ഞാൻ അയാൾ തന്നെ, മരിച്ച ശിവദാസൻ നായർ.
1: കഥാനേരത്തിൽ ഇന്ന് യു കെ കുമാരന്റെ മരിച്ച ശിവദാസൻ നായർ എന്ന കഥയാണ് കേട്ടത്. അവതരണം പി നിഷ.
2: കഥാനേരം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യ ഗാനം എസ് ജാനകി പാടിയത്. പൂച്ചൽ ഖാദറിന്റെ രചന, ഇളയരാജയുടെ സംഗീതം. ചിത്രം ആ രാത്രി.

ശനികുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് സിന്ധു എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഈ ഗാനത്തോടെ സുവർണമലരുകൾ സമാപിക്കുന്നു.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയ്സസ്, റിയൽ സ്റ്റോറീസ്.
2: എഴുത്ത്, വ്യക്തി, സമൂഹം. പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രനുമായി ഫഹദ് റാസ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
3: മനുഷ്യന്, രാമുഖം, സമുദ്രശില എന്നീ രണ്ടു നോവലുകളിലൂടെയും ഒട്ടേറെ ചെറുകഥകളിലൂടെയും മലയാള സാഹിത്യത്തിലും സാംസ്കാരിക മേഖലയിലും വളരെ സജീവ സാന്നിധ്യമായ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം.
4: നമസ്കാരം.
3: സിദ്ധിയും സാധനയും എന്ന പേരിലൊരു പുസ്തകമുണ്ട്, നോവലിന്റെ രചനാതന്ത്രങ്ങളെക്കുറിച്ച് പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഒരു നോവൽ. അതേ കാര്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് താങ്കളുടെ ഒരു പ്രഭാഷണവും കേട്ടിട്ടുണ്ട്. ഒരു എഴുത്തുകാരനാകാൻ ഏറ്റവും നിർബന്ധമുള്ള രണ്ട് കാര്യങ്ങൾ സർഗസിദ്ധിയും സാധനയുമാണ് എന്ന്. സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനിലേക്ക് താങ്കൾ വളരുന്നത്, ആ ഒരു സർഗസിദ്ധി സ്വയം ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ആദ്യത്തെ ഒരു അനുഭവം എന്തായിരുന്നു?
4: കൃത്യമായിട്ട് അങ്ങനെ ഒരു അനുഭവമായിട്ട് ഓർമ്മയില്ല, പക്ഷേ കുട്ടിക്കാലം മുതലേ സർഗാത്മകമായ എല്ലാത്തിനോടും ഇഷ്ടമുണ്ടായിരുന്നു. ഭയങ്കര പാട്ട് കേൾക്കുമ്പോൾ ഇഷ്ടമാണ്, ചിത്രം കാണുമ്പോൾ ഇഷ്ടമാണ്, അതിനൊക്കെ അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ. ഒരു പാട്ട് കേട്ട് അങ്ങനെ പാടി നോക്കുക, ഒരു റേഡിയോ നാടകം കണ്ട അതിനകത്ത് ഡയലോഗ് വെറുതെ അങ്ങനെ അനുകരിച്ച് പറയുക. ഈ കലാപരമായിട്ടുള്ള സർഗാത്മകമായ സംഗതികൾ അവിടെ ഭയങ്കര ആഭിമുഖ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ എഴുത്താണ് ഞാൻ ഏറ്റവും അവസാനം പരീക്ഷിച്ചും തിരിച്ചറിഞ്ഞ കാര്യം. ബാക്കി ഞാൻ വിചാരിച്ച് ഞാൻ പാട്ടുകാരനായി തീരുന്നതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് വലിയൊരു ആഗ്രഹം. ഞാൻ സ്കൂളിലൊക്കെ ലളിതഗാനത്തിന് ഫസ്റ്റായിരുന്നു. 10,000 കുട്ടികളുള്ള ഒരു വലിയ സ്കൂളായിരുന്നു എൻ്റെ പടിഞ്ഞാറക്കടുങ്ങൾ ഗവൺമെൻറ് ഹൈസ്കൂൾ. അവിടെ സാധാരണക്കാരും ശരാശരിക്ക് താഴെയുള്ള കുട്ടികളാണ് എല്ലാവരും, എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ട് പോലും. അപ്പോൾ അവിടെ ഞാനൊരു മുറിമുക്കൻ രാജാവായിരുന്നു. ചിത്രരചനയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടും, പാട്ടിന് സമ്മാനം കിട്ടും, നാടകം എഴുതി അവതരിപ്പിക്കും അതിന് സമ്മാനം കിട്ടും, ക്ലാസ്സിൽ പഠിക്കാനൊക്കെ ഞാൻ ഫസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നിലവാരം മതിയായിരുന്നു അവിടെ ഒന്നാമനാവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുകഥ അല്ലെങ്കിൽ നോവൽ അങ്ങനെയുള്ള സാഹിത്യ രൂപങ്ങൾ അതിനേക്കാൾ ഷൈൻ ചെയ്യാൻ സ്കൂൾ തലത്തിലൊക്കെ മറ്റ് ഇടപാടുകളായിരുന്നു. ഇപ്പം ഒരു മിമിക്രി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിച്ചാൽ കഥ എഴുതണമെന്ന് ആരും അവിടെ വില വയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള, ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. ഞാൻ കഥാപ്രസംഗമൊക്കെ ഇപ്പോൾ സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ് സ്റ്റേജിൽ.
3: കലകളെല്ലാം
4: പറ്റിയിട്ടുണ്ട് അല്ലേ? പിന്നീട് ഓരോന്നിനെയും ഡീപ്പായിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലായി നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ സെൻറ് ആൽബർട്സ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അവിടെ പതിവ് പോലെ ഞാൻ സ്കൂളിൽ ചെയ്തതുപോലെ അവിടെയും യൂത്ത് ഫെസ്റ്റിവൽ വന്നപ്പോൾ ഞാൻ ലളിതഗാനത്തിന് പേര് കൊടുത്തു. ഒരു കരിമുട്ടിൻ്റെ കഥയാണ് നീ എന്നൊരു പാട്ടൊക്കെ പഠിച്ച് പാടാനായിട്ട് പോയി. സ്കൂളിൽ എനിക്ക് ആ പാട്ട് പാടി സമ്മാനം പലവട്ടം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കോളേജിലെത്തുമ്പോൾ എണ്ണം കുറയുമല്ലോ, കുട്ടികളുടെ എണ്ണം കുറയും. അപ്പോൾ ആദ്യത്തെ 2-3 പേരുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ അസ്തമിച്ചു പോയി, കാരണം അതിഗംഭീരമായിട്ട് പാടുന്നു. എനിക്ക് അങ്ങനെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ലുട്ടിലൊടുക്ക പാട്ടൊക്കെ കേമാണെന്ന് വിചാരിച്ചു കിടന്നൊരു കാലമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര നമസ്കാരം തോന്നിപ്പോയി അവരോട്. അത് ഞാൻ അതിനകത്ത് മത്സരിച്ചില്ല. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു, കാരണം എനിക്ക് ലജ്ജ കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ഞാൻ എത്രമാത്രം പരിമിത വിഭവനാണ് സംഗീതത്തിലും ആലാപനത്തിലും എന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് ബോധ്യം വരും. ഞാൻ കടുങ്ങല്ലൂർ എന്നൊരു ഗ്രാമത്തിൽ നിന്ന് എറണാകുളം സെൻറ് ആൽബർട്സ് കോളേജ് മഹാനഗരത്തിൽ പോയി പഠിക്കാൻ പോയ കുട്ടിയാണ്. സെക്കൻഡ് ഗ്രൂപ്പാണ് പഠിച്ചിരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ വേറെ ട്യൂഷൻ പഠിച്ചിരുന്നത്, ഏതർ ഡോക്ടർ ഓർ എഞ്ചിനീയർ എന്നുള്ള മട്ടിൽ. ആ ഘട്ടത്തിലാണ് ഞാൻ വായന, അതുവരെ നമ്മൾ സിലബസിൽപ്പെട്ട വായനകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ സി വി രാമയുടെ പുസ്തകം നമുക്ക് നോ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതെല്ലാം തിരഞ്ഞെടുത്ത് വായനയല്ല, കിട്ടുന്നത് കൊണ്ടേ വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രീ ഡിഗ്രി കാലത്ത് ചില അധ്യാപകർ, എൻ്റെ ചില സുഹൃത്തുക്കളുടെ പിതാക്കന്മാർ, അങ്ങനെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കുറച്ച് ആളുകൾ എനിക്ക് ഇതര കലകളിലുള്ള കഴിവ് വെച്ചിട്ട് എന്നെ ഇങ്ങനെ സാഹിത്യത്തിലേക്ക് വായിപ്പിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ദസ്തോവ്സ്കിയൊക്കെ വായിക്കുന്നത്. കരമസോബ്രദ്

0: ഞാൻ ഇംഗ്ലീഷിലാണ് കഷ്ടപ്പെട്ട് ആദ്യം വായിച്ചത്,
1: സ്കൂളിൽ പഠിക്കുന്ന കാലത്താണോ?
0: സ്കൂളിൽ അല്ല, ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. പിന്നീടാണ് എൻ്റെ വിവർത്തനം മലയാളത്തിൽ ദാമോദരൻ്റെ വായിച്ചത്.
1: അതാണ് ഏറ്റവും സ്വാധീനിച്ച പുസ്തകം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
0: പ്രധാനപ്പെട്ട ഒരു പുസ്തകം അതാണ്. ദസ്തോവ്സ്കിയാണ് മൊത്തത്തിൽ അതിനെ തന്നെ കാരമസോ ബ്രദേഴ്സ് ആണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ സിദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മനുഷ്യനും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ മനുഷ്യനിലും, മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും മനുഷ്യന് സാധിക്കുന്ന എല്ലാ മേഖലകളുടെയും സിദ്ധിയുടെ ചെറിയ അളവ് ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മൾ എല്ലാവരും ആസ്വാദകരാണല്ലോ. എല്ലാത്തിൻ്റെ ആ സിദ്ധിയുടെ എലമെൻ്റ് തന്നെയാണ് നമ്മളെ. ഇപ്പോൾ മലയാളം എം എയൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് പ്രത്യേകം പഠിക്കും. അതായത് കാരയത്രി പ്രതിഭ, ഭാവയത്രി പ്രതിഭ എന്ന് പറഞ്ഞ രണ്ട് പ്രതിഭകളെ പറ്റി പറയും. രാജശേഖരൻ എന്ന് പറഞ്ഞ പഴയ ഒരു, അതായത് കാരയത്രി പ്രതിഭയാണ് സൃഷ്ടിക്കുവാനുള്ള, ടു ക്രിയേറ്റ് എന്നുള്ള ആ പ്രതിഭാശി. അതുപോലെ തന്നെ പ്രധാനമാണ് ഭാവയത്രി പ്രതിഭ എന്ന് പറയും. അതായത് ഇത് ആസ്വദിക്കാനുള്ള പ്രതിഭയും തത്തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമല്ല. ആസ്വദിക്കുന്നവൻ താഴെ തറയിലും മറ്റവൻ സദസ്സിലും അങ്ങനെയല്ല, വേദിയിലുമല്ല, തുല്യമാണ്. പക്ഷെ നമ്മൾ ഇതിനാണ് നമ്മളെ ഊന്നൽ കൊടുക്കുന്നതെന്നനുസരിച്ച് അത് വളർന്നു വരികയാണ് ചെയ്യുക നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ.
1: മാതൃഭൂമിയിലെ കഥാമത്സരം ആണ് താങ്കളുടെ എഴുത്ത് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവായി വരുന്നത്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന ചെറുകഥയിലൂടെ അന്ന് ആ ഒരു പ്രായത്തിൽ ആ ഒരു കഥാമത്സരത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ കേരളത്തിലെ വായനക്കാരിലേക്ക് എത്തിയ താങ്കൾ ഇന്ന് മാതൃഭൂമിയുടെ പത്രാധിപർ അല്ലെങ്കിൽ എഡിറ്ററായിട്ട്, ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിരിക്കുന്നു. അപ്പോൾ ഇന്ന് വായനക്കാരെ അല്ലെങ്കിൽ എഴുത്തുകാരെ സൃഷ്ടിക്കുന്ന ഒരു എഡിറ്ററായി നിൽക്കുന്ന ഈ ഒരു പരിണാമം, ആ ഒരു കാലഘട്ടത്തിലുള്ള താങ്കളുടെ എഴുത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എത്രത്തോളം മാറിയിട്ടുണ്ട്?
0: അതൊരു പ്രവാഹം പോലെയാണ്. നമ്മൾ വെറുതെ ചില ഒഴുക്കുകളിൽ പെട്ടാൽ നമുക്ക് നീന്തേണ്ട ആവശ്യമില്ല. എതിരെ നീന്തുമ്പോൾ മാത്രമേ നമുക്ക് നീന്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിട്ടാണ് ജോലിക്ക് ചേർന്നത്. എം എ കഴിഞ്ഞിട്ട് ഞാൻ എൽ എൽ ബിക്ക് ചേർന്നിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ നിർബന്ധപ്രകാരം ഞാൻ എൽ എൽ ബി പഠിക്കാനായിട്ട് ചേർന്നു, ഗവൺമെൻറ് കോളേജിൽ റെഗുലർ കോഴ്സായിട്ട്. പക്ഷെ അപ്പോഴാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അതിഭീകരമായി വരികയും എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം, ഞാൻ ഈ എൽ എൽ ബി പിന്നെയും 3 വർഷം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് മാതൃഭൂമിയിലെ പ്രൂഫ് റീഡർമാരുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് പത്രത്തിൽ കണ്ടത്. അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ എഴുതി. അന്ന് എൻ്റെ മനസ്സിൽ കുട്ടികൃഷ്ണമാരായിരുന്നു ചെയ്ത ജോലിയൊന്നും എൻ്റെ മനസ്സിലില്ല. ഒരു ജോലി ചെയ്യാൻ കിട്ടുക, നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കുക, വെറുതെ ഇനിയും പഠിച്ചിട്ട് എം എ മലയാളം ഫസ്റ്റ് റാങ്ക് മേടിച്ച ആൾ എൽ എൽ ബിക്ക് പഠിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറെങ്കിൽ പ്രൂഫ് റീഡർ എന്നുള്ള പോസ്റ്റിലേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നിമിത്തം ആയിട്ട് തോന്നിയിരുന്നു. കുട്ടികളുടെ കഥാമത്സരത്തിൻ്റെ സമ്മാനം മേടിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് വന്നത്. അന്ന് കോഴിക്കോട് വരുമ്പോൾ മാതൃഭൂമിയുടെ കെട്ടിടമൊക്കെ കാണുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കസേര ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അറ്റൻഡറോ ക്ലർക്കോ അല്ലെങ്കിൽ അങ്ങനെ പത്രാധിപർ എന്നുള്ള മട്ടിലൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ ജോലിയായിട്ട് ഇവിടെ കിട്ടിയിരുന്ന നല്ല അന്തരീക്ഷമാണല്ലോ, പുസ്തകങ്ങൾ വായിക്കാം, എഴുത്തുകാരെ കാണാം, നേരിട്ട് കാണാം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നേ ഉള്ളൂ. പിന്നെ 2 വർഷം കഴിയുമ്പോഴേക്കും മാതൃഭൂമി ബാലഭൂമി എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കാൻ അതിൻ്റെ ആലോചന വന്നപ്പോൾ പുതിയ സബ് എഡിറ്റർമാരെ അതിനകത്തേക്ക് വേണം എന്ന് വന്നപ്പോഴാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ എം ടി വാസുദേവൻ സാറായിരുന്നു അന്ന് പീരിയോഡിക്കൽസിൻ്റെ എഡിറ്റർ, അദ്ദേഹത്തിന് എന്നെ മുൻപരിചയമുണ്ട് ഈ കഥ എഴുതിയ കുട്ടി എന്നുള്ള മട്ടിലും, എൻ്റെ കഥകൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ള ഒരു പത്രാധിപർ എന്നുള്ള മട്ടിലും അദ്ദേഹത്തിന് എന്നെ പരിചയമുള്ളതുകൊണ്ട് എനിക്കത് എളുപ്പമായിരുന്നു ബാലഭൂമിയിലെ സബ് എഡിറ്ററായിട്ട് ജോലിക്ക് കിട്ടാനായിട്ട്. അവിടെ 10-15 വർഷത്തോളം ഞാൻ കുട്ടികളുടെ പ്രസിദ്ധീകരണത്തിൽ ഇരുന്നു. നേരത്തെ പറഞ്ഞ ഒഴുക്ക് ഞാനതാ പറഞ്ഞു, എൻ്റെ മക്കള് 15 വയസ്സാവുന്ന പ്രായം വരെയും ഞാൻ ബാലസാഹിത്യം എഴുതുകയും വായിക്കുകയും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്ന ജോലിക്കാരനായിരുന്നു. അവർ മുതിർന്നപ്പോഴാണ് ഞാൻ പിന്നീട് ഞാനും മുതിർന്നത്. ഞാൻ വാരാന്ത പതിപ്പിൻ്റെ ചുമതലയിലേക്ക് മാറി 6-7 വർഷം അവിടെ ഇരുന്നു. പിന്നെ ഇപ്പോൾ അവസാനത്തെ 6-7 വർഷമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതല ചെയ്യുന്നത്. അപ്പം അത് നല്ലതാണ്, നമുക്കത് ഇതിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അധികമായൊരു കണ്ണുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ആ കുട്ടിയായിരുന്നു, ഞാൻ ആ വായനക്കാരനായിരുന്നു, ഞാൻ ആ ശുഭാപ്തി വിശ്വാസമില്ലാത്ത ആ ആദ്യകാല എഴുത്തുകാരനായിരുന്നു. അപ്പം എനിക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു രചന വരുമ്പോൾ എനിക്ക് ആ കണ്ണിലൂടെ കൂടിയും അതിനെ കാണാൻ സാധിക്കും.
1: ഇപ്പോൾ അത്തരം കഥാമത്സരങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ പുതിയ എഴുത്തുകാരിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പറഞ്ഞ പ്രവാഹത്തിൻ്റെ ഭാഗമായിരിക്കാം ഭാവിയിൽ അവരും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ എഴുത്ത് വായിക്കുമ്പോൾ താങ്കളൊക്കെ എഴുതി തുടങ്ങിയ അല്ലെങ്കിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ശൈലിയിലേക്ക് നമ്മുടെ സാഹിത്യം വളരുന്നുണ്ട് അല്ലെങ്കിൽ മാറുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ?
0: അത് വളരുകയാണോ എന്നറിയില്ല, അത് മാറി നടക്കലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എഴുത്ത് ആത്യന്തികമായിട്ടൊരു കലാവസ്തുവാണ് എന്നൊരു ബോധത്തിൽ ഉണ്ടായിരുന്ന ഒരു തലമുറയിലെ അംഗമാണ് ഞാൻ. എഴുത്തുകാരൻ എന്ന് പറഞ്ഞൊരു കലാകാരനാണ്, ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള ബോധ്യം നമുക്ക് നന്നായിട്ടുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷെ പുതിയ കാലത്തിൻ്റെ എഴുത്തുകാർ, അവരെ ഞാൻ ചെറുതാക്കിയോ മോശമാക്കിയോ പറയുകയല്ല, അവരുടെ ധാരണയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എഴുത്തൊരു കലാപ്രവർത്തനമാണ് എന്ന് പലപ്പോഴും പലർക്കും തോന്നുന്നില്ല.
1: ഇത് തമ്മിലുള്ളൊരു ഉദാഹരണം എന്തെങ്കിലും ഒരു ഇത് പറയാൻ കഴിയുമോ?
0: അതായത് കവി

0: കവിതയാണല്ലോ വാക്കുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റുന്ന ഏറ്റവും അത്ഭുതകരമായ വിദ്യ എന്ന് പറയുന്നത്. കവിത എഴുതാൻ പറ്റാത്തതിൻ്റെ നിരാശയുള്ളവരാണ് കഥാകൃത്തും നോവലിസ്റ്റും ഒക്കെ ആയി മാറുന്നത്. കാരണം അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് വെള്ളം ചേർത്താണ് നമ്മൾ ഈ സ്വർണത്തിൽ ചെമ്പ് ചേർത്തിട്ട് ആഭരണം ഉണ്ടാക്കുന്ന പോലെയാണ് കവിത എന്ന് പറയുന്ന തനിപ്പൊന്നിൽ ചെമ്പും ഒക്കെ ചേർത്തിട്ട് നമ്മൾ കഥയും നോവലും ഒക്കെ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കാവ്യാത്മകത എന്ന് പറയുന്നത് സർഗസിദ്ധിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അസൽ കവിയാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ സിദ്ധി എന്ന ഒരു സംഗതി വേണം. അപ്പോൾ ആ കവിത പഴയകാലത്ത് പറയും നാടകാന്തം കവിത്വം, വലിയൊരു കവിക്ക് നാടകം എഴുതാൻ സാധിക്കുള്ളൂന്നാണ്. കവിത്വത്തിൻ്റെ അന്തമാണ് നാടകം എന്നാണ് അതിൻ്റെ ശരിക്കും അന്വയം. നാടകാന്തം കവിത്വം എന്നാണ് പറയുന്നതെങ്കിലും അതിൻ്റെ അന്വയം തിരിച്ചാണ്. അതിനർത്ഥം ഈ കവിത്വം എന്ന് പറയുന്ന എലമെൻ്റ് ഏറിയും കുറഞ്ഞും അതിൻ്റെ വൈഭവം പ്രകാശിപ്പിച്ചും മിനുക്കിയും മറ്റ് സാഹിത്യ രൂപങ്ങളിലും വേണം എന്ന് തന്നെയാണ്. പുതിയ തലമുറയുടെ പുസ്തകങ്ങൾ ഒരുപാട് ചിലവഴിക്കുന്നത് നമ്മൾ കാണുന്നു, സമ്മാനങ്ങൾ കിട്ടുന്നത് ഒക്കെ നല്ലതാണ്. കാരണം പുതിയ ആളുകളെ വായനയിലേക്ക് കൊണ്ടുവരാൻ, ഒന്നും വായിച്ചിട്ടില്ലാത്ത കുറച്ച് പേരെങ്കിലും വായനയിലേക്ക് എത്തിക്കാനൊക്കെ സഹായിക്കും. പക്ഷെ അതിൻ്റെ കാലാതീതമായി ഒരു കലാവസ്തു എന്നുള്ള നിലയ്ക്ക് അത് നിൽക്കുമോയെന്ന് വെച്ചാൽ അത് എഴുതിയവർക്ക് പോലും വലിയ ഉറപ്പൊന്നുമില്ല. അവരത് പ്രതീക്ഷിക്കുന്നില്ല. കലയാവട്ടെ കാലാതീതവുമായിട്ടാണ് സംവദിക്കുന്നത്. കല എന്ന് നമ്മളൊരു സംഗതി നമ്മൾ അതിനെ നോക്കിയത് കല എന്ന് പറയണമെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് അതിനർത്ഥം അത് കാലാതീതം ആണെന്നാണ്. നമ്മുടെ ജന്മം കഴിഞ്ഞാലും നമ്മുടെ തലമുറ പൊഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും അത് അതിൻ്റെ മൂല്യത്തിൽ തന്നെ നിൽക്കും എന്നുള്ള ഒരു തോന്നലാണല്ലോ, പ്രതീതിയാണ് കല സൃഷ്ടിക്കുന്നത്. മഹാന്മാരായ കലാകാരന്മാരെ പറ്റി പറയുമ്പോൾ, മഹത്തായ കലയെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രാഥമിക ധാരണ അതാണ്, അത് നിലനിൽക്കും എന്നുള്ളതാണ്. പക്ഷേ പുതിയതിൻ്റെ എഴുത്തുകളിൽ പലതും നിലനിൽപ്പിനെ പറ്റി അവർക്ക് തന്നെ, ഈ തൽക്കാല നിലനിൽപ്പല്ലാതെ സർവകാല നിലനിൽപ്പിനെ പറ്റി അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒന്നിനെ പറ്റി അവർ ആഗ്രഹിക്കുന്നില്ല. അതുണ്ടാവണമെങ്കിൽ ഈ കലയെപ്പറ്റിയുള്ള ഈ അടിസ്ഥാന ബോധ്യം ആവശ്യമാണ്. എഴുത്ത് എന്ന് പറയുന്നത് കലയല്ലാതെ മറ്റൊന്നുമല്ല, എഴുത്തുകാരൻ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് അല്ലാതെ മറ്റാരുമല്ല എന്നുള്ള തോന്നലാണ് വേണ്ടത്.
1: പക്ഷേ ഈ ഒരു ദൗത്യം ഒരു എഴുത്തുകാരൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ പുസ്തകമാണെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന പ്രസാധകനെ സംബന്ധിച്ചും ഇത് കാലാതീതമായി നിൽക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്തം രണ്ടുപേർക്ക് കൂടിയുള്ളതാണ്. പക്ഷേ ഈ രണ്ടുപേരും വിറ്റഴിക്കപ്പെടുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവരുന്നുണ്ട് തോന്നുന്നുണ്ടോ?
0: ഉറപ്പായിട്ടുണ്ട്. അത് ലോകം കച്ചവടത്തിൻ്റെ ഒരു ലോകമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് രാമമോഹൻ ബാലിയത്ത് അതിനെ പരപ്പനങ്ങാടി എന്നാണ് പറയുക. ലോകം ഒരു അങ്ങാടിയായി മാറിയിരുന്നു, പരന്ന് അങ്ങനെ അങ്ങാടിയായിട്ട് പരന്നു പോയിരിക്കുന്നു ലോകം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പുസ്തക ചന്ത എന്നുള്ള വാക്ക് ഒരിക്കലും കോയിൻ ചെയ്യപ്പെടാൻ പറ്റാത്തൊരു പദ ചേർച്ചയാണ്. കാരണം പുസ്തകവും ചന്തയായിട്ട് ബന്ധമില്ലെന്നാണ് നമ്മുടെ കുട്ടിക്കാലത്ത്. ഇപ്പോൾ പുസ്തകം എടുക്കാതെ പോകുന്ന കുട്ടിയുടെ അമ്മ നീ എന്താ ചന്തയിലേക്കാണോ പോകുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം പുസ്തകവും ചന്തയും വിപരീത പദങ്ങളാണെന്നാണ് ഒരു ധ്വനി ഉണ്ടല്ലോ അതിനകത്ത്. എന്നാൽ പിന്നീട് പുസ്തക ചന്ത എന്നൊരു വാക്ക് പ്രചാരത്തിൽ വന്നു. മത്സ്യം വിൽക്കുന്നത് പോലെ, കളിപ്പാട്ടം വിൽക്കുന്നത് പോലെ, വാ ഇതെടുത്താലും 1.5 രൂപ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന മട്ടിൽ പുസ്തകങ്ങളും വിൽക്കുന്ന ഒരു കാലം വന്നു. അത് വിപണനത്തിൻ്റെ ഒരു പുതിയ കാലം സൃഷ്ടിച്ച ഒരു മാറ്റമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിപണനത്തിൻ്റെ മോഹവലയത്തിൽ പെട്ട് വായിക്കുന്ന ഏതുതരം പുസ്തകവും ഒരുപക്ഷെ അതിലൊരു 10% യഥാർത്ഥ പുസ്തകങ്ങളിലേക്കും യഥാർത്ഥ വായനയിലേക്കും നയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: വിപണി കീഴടക്കിയ ഈ സാഹിത്യ ലോകത്ത് ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ താങ്കളുടെ നിലനിൽപ്പിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ താങ്കൾ വിപണിക്ക് വേണ്ടി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ?
0: അത് പറ്റില്ല. അത് ഒരു പ്രകൃതമാണത്. നമ്മൾ പണത്തിനെയാണോ നമ്മൾ വില വയ്ക്കുന്നത്, പ്രസിദ്ധിയാണോ വില വയ്ക്കുന്നത്, അതോ അജ്ഞാതമായ ഒരു സ്ഥലത്ത് നമ്മുടെ പുസ്തകം വായിച്ചിരുന്ന ശേഷം ഓഹ് എന്ന് പറയുന്ന ഒരു നെടുവീർപ്പിനെയാണോ വില വയ്ക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.
1: അതെ,
0: ധാരാളം വിറ്റുപോകുന്ന, നമ്മൾ കലാമൂല്യമില്ലെന്നോ അല്ലെങ്കിൽ ആഴമില്ലെന്നോ പറയുന്ന ഒരു രചന നിർവഹിക്കുന്ന ഒരാൾക്ക് ഷേക്സ്പിയറിനെ പോലെ എഴുതാൻ കഴിവുണ്ടായിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ എഴുതുന്നതല്ലല്ലോ. പുതിയ സിനിമയിലെ പാട്ട് എഴുതുന്നവരൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും പുതിയ കാലം ഇതാണ് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കണു എന്നാണ്. അപ്പോൾ അവരോട് ഞാൻ മനസ്സുകൊണ്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെ വയലാറിനെ പോലെ ഒരു പാട്ട് എഴുതി എനിക്ക് രഹസ്യമായിട്ട് കാണിച്ചിരുന്നോ? അവർക്കതിന് സാധിക്കുന്നില്ല, അവർക്ക് സാധിക്കുകയില്ല. അവർ മറിച്ച് കളവ് പറയുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വിപണിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പത്മരാജനാണ്. വിപണിക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോഴും അദ്ദേഹത്തിലെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമയുടെ കാര്യം പറയുമ്പോൾ
1: അതെ അതെ
0: ഗംഭീരമായിട്ടുള്ള ആശയങ്ങൾ, ശരിക്കും കലാമൂല്യമുള്ള ആശയങ്ങൾ,
1: നേരത്തെ പറഞ്ഞ
0: കാലാതിവർത്തിയായുള്ള സംഗതികൾ മാത്രമാണ് അത് ചെയ്തിട്ടില്ല. നിലാവ് കാണുമ്പോൾ എന്ത് നല്ല നിലാവ് എന്ന് തോന്നണമെങ്കിൽ അവനൊരു കവിഹൃതയുള്ള ആളായിരിക്കണം. അപ്പോൾ അത് കാഴ്ചയുടെ വ്യത്യാസമാണ് എന്ന് തോന്നുന്നു.
1: ഇപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വന്തം പേരിനേക്കാൾ വലിയ ഒരു സർഗ സൃഷ്ടി ഉണ്ടാക്കുക എന്നുള്ളത്, അത് കൂടുതൽ ആളുകൾ വായിക്കുക, നേരത്തെ പറഞ്ഞ കാലാതിവർത്തിത്വം ഉള്ള ഒരു സർഗ സൃഷ്ടി നിർമ്മിക്കാനാവുക, പുരസ്കാരങ്ങൾ നേടുക, ഇതെല്ലാം ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. ആദ്യത്തെ നോവലിലൂടെ തന്നെ അതെല്ലാം സാധിച്ചെടുത്ത ഒരാളാണ് താങ്കൾ. ഇപ്പോൾ മനുഷ്യനൊരാമുഖം എന്നൊരു നോവൽ വരുന്നു, അത് താങ്കളുടെ ആദ്യത്തെ നോവലാണ് എന്നിരിക്കെ തന്നെ

0: അതിന് നേടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും പ്രശസ്തിയും വായനയും അത് നേടിക്കഴിഞ്ഞു. അതേസമയം താങ്കളുടെ ഒരു ചെറുകഥയുടെ ഒരു പേരാണ് മനുഷ്യനെ ഒരു ആമുഖത്തിൻ്റെ
1: ഒന്നാം അധ്യായം.
0: ഒന്നാം അധ്യായം. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണല്ലോ താങ്കൾ എഴുതുന്നത്, ഈ നോവലിനും ഒരുപാട് മുൻപ്. അപ്പോൾ ഈ നോവൽ പെട്ടെന്ന് ഒരു ചെറിയ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതല്ല എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരു ചെറുകഥ നേരത്തെ വന്നിരുന്നു എന്ന് അറിയുമ്പോൾ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു നോവലിൻ്റെ പ്രക്രിയ, ഒരു സർഗ സൃഷ്ടിയും ഒറ്റ ദിവസം കൊണ്ട് ചിന്തയിൽ നിന്നുണ്ടാവുന്നതല്ല, നമുക്കെല്ലാം അറിയാം. വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് അതിലുണ്ടാവും. എന്നാലും താങ്കളുടെ മനസ്സിൽ അന്ന് അങ്ങനെ ഒരു കഥ മനസ്സിൽ കാണണമെങ്കിൽ, അതിനങ്ങനെ ഒരു പേരിടണമെങ്കിൽ, ഇങ്ങനെ ഒരു നോവൽ വരും എന്നുള്ളൊരു തീർച്ച താങ്കൾക്ക് തന്നെ ഉണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: കഥകൾ എഴുതി തുടങ്ങിയ കാലം മുതലുള്ളൊരു ആഗ്രഹമാണ് ഒരു നോവൽ നമുക്ക് എഴുതണം എന്നുള്ളത്. എൻ്റെ ആയുസ്സിനെ പറ്റി എനിക്ക് കുട്ടിക്കാലം പോലെ ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ ആസ്തമാരോഗ്യമൊക്കെ ആയിരുന്നു. എൻ്റെ ജാതകം നോക്കിയ ജ്യോത്സ്യം ഞാൻ 22 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കായിരുന്നു കുട്ടിക്കാലം മുതൽ. അപ്പോൾ ഞാൻ ഏതാണ്ട് 22 വയസ്സിൽ തീർന്നു പോകുന്ന ഒരാളായിട്ട് സ്വയം കരുതുകയൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് ആ സമയത്ത് കേൾക്കാനുള്ള പാട്ടുകൾ മുഴുവൻ കേൾക്കുകയും വായിക്കാനുള്ള പുസ്തകങ്ങൾ മുഴുവൻ വായിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ തുടർന്നു, 22 വയസ്സിന് ശേഷവും ഞാൻ തുടർന്നു. അപ്പോൾ ഫഹദ് പറഞ്ഞ മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ ഒന്നാം അധ്യായം എന്ന ചെറുകഥയ്ക്ക് മുമ്പ് നോവൽ സംഗ്രഹം എന്ന പേരിൽ എൻ്റെ ഒരു ചെറുകഥയുണ്ട്. അത് മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ ഒരു സിനോപ്സിസ് ആണ്. അത് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന നോവൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും, ഇന്നത്തെ കഥാപാത്രം ഇത്ര പേരുണ്ടാവും, അല്ലെങ്കിൽ അത് ഇത്ര കാലത്തെ കഥയായിരിക്കും, അതിൻ്റെ ചില സന്ദർഭങ്ങൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നൊരു ചെറുകഥയാണ് അത്. ഞാൻ എഴുതി വെച്ചെന്ന് വെച്ചാൽ ഈ ഐഡിയ പുറത്തു പോരുത്, എൻ്റെ തന്നെ കിടക്കണം അന്ന് വെച്ച് എഴുതി വെച്ചു. കാരണം ഞാൻ മരിച്ചു പോയാലും ഇതിങ്ങനെ ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് ഞാൻ മരിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മനുഷ്യനാമുഖം നോവൽ എഴുതാൻ ആരംഭിച്ചു, അതിനകത്ത് ഒരധ്യായം എഴുതി. അത് എഴുതിയപ്പോഴും എനിക്ക് പേടി, കാരണം ഇത് മുഴുവൻ വലിയ ബൃഹത് നോവലാണ് മനസ്സിലുള്ളത്, അത് മുഴുവൻ എഴുതി തീർക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അത് ചെറുകഥയായിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് നോവലിന് ഇടാൻ ഉദ്ദേശിച്ച പേര് തന്നെ ഇട്ടു, അത് മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ ഒന്നാം അധ്യായം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ അത് എഴുതി.
0: അത് ഏത് വർഷമാണ് പുറത്തു വരുന്നത്?
1: അത് എനിക്ക് തോന്നുന്നത് 2000-ലാണ്, 2001-ലോ 2002-ലോ ആ സമയത്താണ്. ഈ പുതിയ മില്ലിനിയത്തിൻ്റെ തുടക്കത്തിലാണ്. അതിന് VP ശിവകുമാർ കേളി പുരസ്കാരം കിട്ടി. അതൊരു അന്നത്തെ ഒരു പ്രസിദ്ധമായ പുരസ്കാരമാണ്. ആ അവാർഡ് എനിക്ക് തന്നത് സുഗതകുമാരി ടീച്ചറാണ്. അവർ പറഞ്ഞു, ഞാൻ വയസ്സിയായി, ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എനിക്കറിയില്ല, പക്ഷേ ഇവൻ ചെറുപ്പക്കാരനാണ്, മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ ഒന്നാം അധ്യായം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു നോവലായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് വായിക്കാൻ ഞാൻ ഉണ്ടാവില്ലെങ്കിലും അതങ്ങനെ നടക്കട്ടെ എന്നാണ് എനിക്ക് യുവാവിനുള്ള അഭ്യർത്ഥന എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ആശീർവാദം പോലെ തോന്നി. പിന്നെയാണ് ഞാൻ അത് ക്രമത്തിൽ അത് എഴുതാൻ തുടങ്ങിയത്. അതായത് ഇത് മുഴുമിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ജോലി തിരക്കിനിടെ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബാലഭൂമിയിലായിരുന്നു. അപ്പോൾ പകൽ മുഴുവൻ ജമ്പൻ തുമ്പൻ എന്നൊക്കെയുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ, ജിംബാലു അങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു മാജിക് മാലു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ, വൈകുന്നേരങ്ങളിലെ സമയങ്ങളിൽ രാത്രി ഭാര്യയും മകൾ ഉറങ്ങിയതിന് ശേഷമാണ് മനുഷ്യനാമുഖം എഴുതിക്കൊണ്ടിരുന്നത്. അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ അത് പൂർത്തിയാക്കി മാതൃഭൂമി ആഴ്ചപ്പപ്പിന് കൊടുക്കുകയും അത് അതിൻ്റെ ആദ്യത്തെ അധ്യായം അച്ചടിച്ച് വരുന്ന മാതൃഭൂമി ആഴ്ചപ്പിൻ്റെ കവറ് സുഗതകുമാരി ടീച്ചറായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി ടീച്ചറായിട്ടുള്ള ഒരു വലിയ അഭിമുഖമായിരുന്നു അതിനകത്ത് പ്രധാന കണ്ടന്റ്, ഒന്ന് മുഖലേഖനം. അപ്പം അതുകൊണ്ട് ടീച്ചർ ഒരു കാട്ടിലൂടെ നടന്നു വരുന്ന മനോഹരമായ പടമായിരുന്നു. അതിൻ്റെ മുകളിലെ ഒരു ചെറിയ തലയായിട്ട് എൻ്റെ തലയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിക്കുകയും, ടീച്ചറെ ഞാനത് എഴുതിയിട്ടോ ഈ ലക്കം, ഞാൻ കണ്ടു മോനെ അത് ഞാൻ കണ്ടു, ഈ ലക്കം തുടങ്ങി നന്നായി. അപ്പോൾ ഞാൻ ഈ ആശീർവാദം ഓർമ്മിപ്പിച്ചു. അപ്പോൾ അത് ഒരു നിമിത്തം പോലെ അത് അങ്ങനെ
0: അവരത് ഓർക്കുന്നുണ്ടായിരുന്നോ?
1: ഓർക്കുന്നുണ്ടായിരുന്നു. ആ കഥ അവർക്ക് ഇഷ്ടമുള്ള കഥയായിരുന്നു. എന്നെ അല്ലാതെ കഥകൾ വായിച്ചിട്ടുള്ള ആളാണ് ടീച്ചർ.
0: അപ്പോൾ ആ ഒരു നോവലിൻ്റെയൊക്കെ ഭൂമിക നമ്മൾ നോക്കുമ്പോൾ താങ്കളുടെ തന്നെ ഒരു ഭൂമികയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് താങ്കൾക്ക് പരിചിതമായ ഒരു സ്ഥലം ആവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണോ അതോ?
1: അത് 100 വർഷത്തെ കഥയാണ് മനുഷ്യനാമുഖം.
0: അതെ.
1: അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ കാലവും കാലാന്തരവും കാണിക്കുന്ന ഒരു പുസ്തകം എഴുതുമ്പോൾ നമുക്കതിനും ഒരു മാതൃക ഉള്ളിലുണ്ടാവണം നല്ലതാണ്. കാരണം എനിക്ക് കൈവിട്ടു പോകും. നമുക്ക് മുഴുവനും ഫാൻറ്റസിക്ക് ഒരു സ്കെലിട്ടൺ ഉണ്ടാവണം നല്ലതാണ്. ആ സ്കെലിട്ടണിൽ നമ്മൾ മാംസം നിറച്ച്, ജീവൻ നിറച്ച് ഊതി ജൈവിക സത്തയായിട്ട് നോവലിനെ നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിന് എൻ്റെ സ്വന്തം നാടിനെ ഞാൻ മാതൃകയാക്കിയിട്ട്, എന്ന് വെച്ചാൽ ഒരു 30%. അവിടുത്തെ എൻ്റെ ബന്ധുത്വത്തിൽപ്പെട്ട ആളുകളാണ് അവിടുത്തെ മിക്കവാറും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അവരെ ആ സിറ്റീസ് നോവലിൽ കൊണ്ടുവരുന്ന അപകടമായിരിക്കും, പിന്നെ അങ്ങോട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. മാറി എന്ന് നോക്കിയാൽ ഒരുപാട് ഓർത്തോർത്തിച്ചിരിക്കാവുന്ന കഥാപാത്രങ്ങളൊക്കെയാണ്. പക്ഷേ ചില കാലത്തിൻ്റെ ചില കെട്ടുപാടുകളിൽ പെട്ടുപോയ പാവം മനുഷ്യരാണ് അവർ. കേരളത്തിൻ്റെ ഒരു പ്രതിനിധാന സ്വഭാവത്തിലാണ് ഞാൻ തച്ചനക്കര എന്ന പേര് മാറ്റിയിട്ടിട്ട്, കടുങ്ങല്ലൂർ എന്നുള്ള സ്ഥലത്തിന് തച്ചനക്കര എന്നൊരു പേര് സങ്കല്പിച്ചിട്ട് അങ്ങനെ അതിനെ മാറ്റി പണിത്. എൻ്റെ കുടുംബത്തിലെയും എൻ്റെ നാട്ടിലെയും മനുഷ്യരുടെ DNA എടുത്തിട്ട് മാറ്റി പണിതാണ് എൻ്റെ കഥാപാത്രമായിട്ടുള്ളത്. അത് അവർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, ഇത് ഞാനാണെന്ന് അവരൊരിക്കലും പറയില്ല. അപ്പോൾ അങ്ങനെ അത് എൻ്റെ ഒരു 100 വർഷത്തിൻ്റെ ദീർഘമായ കഥ പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൂർവ്വ മാതൃക ഉള്ളിലുള്ള, ഉദാഹരണം ഒരു നാറാപിള്ള എന്ന് പറഞ്ഞൊരു കഥാപാത്രം സൃഷ്ടിക്കുമ്പോൾ അത് എൻ്റെ മുത്തച്ഛനെ

0: കേട്ട് കേൾവി ഞാൻ മുത്തച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം അദ്ദേഹത്തെപ്പറ്റി കേട്ട് കേൾവികളിൽ ഊന്നിക്കഴിഞ്ഞാൽ എനിക്കത് കുറച്ചുകൂടി സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കും. മുത്തച്ഛനിലുള്ള ഞാൻ എനിക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അപ്പം
1: അതെ.
0: അങ്ങനെ ഒരു അതിനൊരു വേണ്ടി ചെയ്തത് അതങ്ങ്.
1: നമുക്ക് നമ്മുടെ സാഹിത്യത്തെ സംബന്ധിച്ചും ലോക സാഹിത്യത്തെ പൊതുവിലും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് വിവർത്തനങ്ങൾ. ഇപ്പോൾ മലയാളത്തിൽ വിവർത്തനം കാര്യമായി തുടങ്ങിയിട്ടൊരു ഒരു 100 കൊല്ലമേ ആയിട്ടുള്ളൂ. പാവങ്ങളിലൂടെയാണ് മലയാളികൾ വിവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ താങ്കളുടെ ഈ ഒരു പുസ്തകം കേരളത്തിൻ്റെ ഒരു 100 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ, ഇത് എ പ്രിഫേസ് ടു മാൻ എന്ന പേരിൽ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് കേരളത്തിന് പുറത്തുള്ള ആളുകൾ വായിക്കുമ്പോൾ അതിൻ്റെ വിവർത്തനം എത്രത്തോളം താങ്കൾ കണ്ട മലയാളത്തിൽ താങ്കളുടെ മനസ്സിൽ രൂപം കൊണ്ട ആ ഒരു കഥയോട് നീതി പുലർത്താൻ കഴിഞ്ഞു?
0: എൻ്റെ മനുഷ്യനാമുഖം 5 ഭാഷകളിലേക്ക് വിവർത്തനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഞ്ചിലേക്ക് എൻ്റെ വിവർത്തനം ഒരാൾ ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. കാശ്മീരി ഭാഷകളിലേക്ക് ഒരാൾ വിവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദി ഭാഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെലുങ്കിലും ഇംഗ്ലീഷിലും കന്നഡത്തിലും തമിഴിലും അത്
1: വന്നു
0: വന്നു കഴിഞ്ഞു, പുസ്തകം വന്നു കഴിഞ്ഞു. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 20ഓളം ഭാഷകളിലേക്ക് ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള കരാറും അതിൻ്റെ ഒപ്പം ഉണ്ട്. കാരണം അത് ഒരു സിസ്റ്റമാണത് അവിടെ. നമ്മുടെ ഈ സമ്മാനം കിട്ടുന്ന പുസ്തകങ്ങളും മറ്റ് ഇന്ത്യക്കാർ മുഴുവൻ വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രധാനം ഭഗത് ചോദിച്ച പോലെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതിന് വന്ന ഇംഗ്ലീഷ് വിവർത്തനമാണ്. കാരണം ഇപ്പോൾ ഫ്രഞ്ചിലേക്ക് വിവർത്തനം ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് വേണം അവർക്ക്. അപ്പോൾ അത് ലോകമറിയാനായിട്ട് ഇംഗ്ലീഷിൽ വരണം തന്നെയാണ് നല്ലത്. പ്രിഫേസ് ടു മാൻ ഹാർപ്പർ കോളിൻസ് ആണ് പ്രസിദ്ധപ്പെടുത്തിയത്. അതിൻ്റെ ഡോക്ടർ ഫാത്തിമയാണ് അത് വിവർത്തനം ചെയ്തത്. അത് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമൊന്നും അങ്ങനെ വായിക്കാനൊന്നും ഇല്ല നമ്മുടെ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇംഗ്ലീഷിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആരാധക വൃന്ദമോ അല്ലെങ്കിൽ വായനക്കാരോ ഉണ്ടായതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ പെട്ടിട്ടില്ല. എനിക്ക് കിട്ടില്ല, 2-3 പതിപ്പത് ഇറങ്ങി. ഇംഗ്ലീഷ് വായിച്ചു എന്ന് എന്നെ അറിയിച്ചവർ മലയാളികൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് വിവർത്തനം കൊണ്ട് അതിനെന്ത് നേട്ടം ഉണ്ടായിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
1: ഒരു ലേഖനം ഈ അടുത്ത് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ ഉള്ളതുപോലെയുള്ള വേറിട്ട ശബ്ദങ്ങൾ പലപ്പോഴും മലയാളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്ന ലേഖകൻ പറയുന്നുണ്ട്. ഇപ്പോൾ ബാനു മുഷ്താഖിനെ പോലെ അല്ലെങ്കിൽ ഗീതാഞ്ജലി ശ്രീയെ പോലെ ഉള്ള പ്രാദേശിക ഭാഷയിൽ എഴുതുന്നവർക്ക് തന്നെ അന്തർദേശീയ പുരസ്കാരങ്ങളെല്ലാം ലഭിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു ശബ്ദം മലയാളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ സംശയമാണ് എന്ന് അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ബഷീറോ, SKO അല്ലെങ്കിൽ MTO ഉണ്ടായിരുന്നത് പോലെ അതിനെ ഒരു ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ എന്ന രീതിയിൽ കൂടി താങ്കൾ എങ്ങനെയാണ് അത്തരം വാദങ്ങളെ വിലയിരുത്തുന്നത്?
0: ധാരണയില്ലാത്തൊരു വാദമായിരുന്നു തോന്നുന്നു. കാരണം നമ്മൾ ഇത് എല്ലാം പഴയകാലത്തിൻ്റെ മഹത്വമുള്ള സംഭവമില്ല. ഭാഷ പ്രത്യേകിച്ചും സാഹിത്യം കലകളൊക്കെ പ്രത്യേകിച്ചും ഉണ്ടായി വന്നതിൽ നിന്ന് കൂടുതൽ മികവിലേക്കാണ് എല്ലാം പോവുക. അല്ലാതെ മോശമായി പോകുന്നൊരു പരിപാടിയില്ല. അത് അറിവില്ലായ്മയാണ്. അവസാനത്തെ മഹാകവി, അവസാനത്തെ മഹാചിത്രകാരൻ എന്നൊക്കെ പറഞ്ഞ മണ്ടത്തരാണ്. അങ്ങനെയില്ല. ക്രിയേറ്റിവിറ്റിക്ക് ഒരു അളവുണ്ട്. അത് എല്ലാ കാലത്തും അതിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും.
1: ഒരു സാഹിത്യകാരൻ ആ സർഗ സൃഷ്ടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ട് കേട്ടോ. ഇപ്പോൾ താങ്കളുടെ 2-ാമത്തെ നോവൽ സമുദ്രശില വായനക്കാരനെ സംബന്ധിച്ച് പോലും ഒരല്പം ഡിസ്റ്റർബിംഗ് ആണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്തരം അനുഭവങ്ങളിലൂടെ പോകുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് അറിയുമ്പോൾ ഒരു മാനസിക സംഘർഷം. എന്നാൽ വർഷങ്ങളോളം ഈ കഥാപാത്രങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്ന് അത് എഴുതാൻ എടുക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ സംഘർഷം അതിനേക്കാൾ എത്രയോ വലുതാണ്. താങ്കൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസം ഈ രചനാ വേളകളിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നോ?
0: ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ കഠിനമായ രോഗപീഡയുള്ള ഒരാളായിരുന്നു ഞാൻ മുമ്പ് തന്നെ. പക്ഷേ എഴുത്ത് ഒരു ശമനൌഷധമാണ് ഇതിനൊക്കെ. നമ്മുടെ ആന്തരിക സംഘർഷങ്ങൾക്ക് ഒരു ശമനം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ സർഗാത്മകത. നമ്മുടെ സംഘർഷങ്ങളെ നമ്മൾ അക്ഷരങ്ങളിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്, ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. നോവലിൻ്റെ എഴുത്തിന് അങ്ങനെ പലവട്ടം മനുഷ്യനാമത്തിൻ്റെ പ്രത്യേകിച്ചും ഇപ്പോൾ നാറാവിള മരിക്കുന്ന സന്ദർഭം, നാറാവിളയുടെ മകൻ ചന്ദ്രനുമായിട്ട് സത്രത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്ന സന്ദർഭമൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ 4 ദിവസം. പനിയും ചുമയൊക്കെ ആയിട്ടാണ്, പക്ഷെ ശരീരം ക്ഷീണിക്കും. മനസ്സുപോലെ ഈ കളയ്ക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എഴുതാൻ ശരിക്കും. അതൊരു ശാരീരിക അധ്വാനം കൂടിയാണ്. നമ്മൾ കൈവിരലുകൾ മാത്രമല്ല ചലിക്കുന്നത്, ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ക്ഷീണവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ എഴുത്തിൻ്റെ സമയത്തുണ്ട്. ഞാൻ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൂടിയാണ് എൻ്റെ എഴുത്ത് ഇത്രയും കുറച്ചത്. 10-35 വർഷത്തെ എഴുത്ത് ജീവിതത്തിൽ ഞാൻ 2 നോവലുകളും 28-29 ചെറുകഥകളും മാത്രമേ എഴുതിയിട്ടുള്ളൂ. എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംഘർഷം സഹിക്കാൻ പറ്റത്തുണ്ട്. അത് കൗതുകരമായ സംഭവം ഉണ്ടായത് ഗൾഫിൽ നിന്ന് ഒരാൾ വായിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ 2 നോവലും വായിച്ചു, 2-ാമത്തെ നോവലും കൂടി വായിച്ചപ്പോൾ താങ്കളുടെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കുകയാണ്. ഒരു അപേക്ഷയുണ്ട്, താങ്കൾ ഇങ്ങനെ അധികം എഴുതരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു ആശംസയായിട്ട് എടുക്കാമോ, അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക, പ്രശംസയാണോ വിമർശനമാണോ എന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ 2-3 പുസ്തകങ്ങൾ എഴുതി, അതിനകത്ത് ഒരു

0: പുസ്തകം എഴുതുമ്പോൾ 48-ാം വയസ്സിൽ അദ്ദേഹം പറഞ്ഞു ഇതെന്നെ കൊണ്ടേ പോകുള്ളൂടാന്ന് പറഞ്ഞു. 18 വയസ്സുള്ള ഞാനന്ന് ലഘുവായിട്ടാണ് എടുത്തത്. പക്ഷേ അത്ഭുതം, ഒരു വർഷം തേങ്ങനും പച്ച മരിച്ചുപോയി. കാരണം ആ കൃതികൾ അങ്ങനെയുള്ളതാണ് ഇന്ന് വായിക്കുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഇങ്ങനെ ഉപദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 48 വയസ്സിൽ അങ്ങനെ മരിച്ചുപോയ ഗംഭീരനായ ആളാരാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. പറഞ്ഞു സി എൻ ശ്രീകണ്ഠനായിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത എന്നുള്ള അദ്ദേഹത്തിൻ്റെ നാടകത്രയങ്ങളുടെ ആ ഘട്ടത്തിൽ അവസാന നാടകം എഴുതുമ്പോഴാണ് മകൻ ഉണ്ണികൃഷ്ണനോട് ഇത് പറഞ്ഞത്.
1: അത്തരത്തിലുള്ള രചനകൾ നടത്താൻ കഴിയുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ്റെ വലിയൊരു സിദ്ധി തന്നെയാണ്. എന്നാൽ ഇന്നിപ്പോൾ നേരത്തെ നമ്മൾ വിപണി സ്വാധീനിക്കുന്ന എഴുത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇനി അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് AI വരികയാണ്. അത് വലിയ രീതിയിൽ സൃഷ്ടികളെ പോലും സ്വാധീനിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ആഴ്ചപ്പതിപ്പിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് താങ്കൾ, അതൊരു വെല്ലുവിളിയായിട്ടാണോ കാണുന്നത് അതോ അതൊരു സാധ്യതയായിട്ടാണോ കാണുന്നത്?
0: എഴുത്തുകാരനെ സഹായിക്കാൻ പറ്റും AIക്ക്. ഇപ്പോൾ വിവരശേഖരണം എന്ന് പറയുന്ന സംഗതി, ഇപ്പോൾ നമ്മൾ 100 വർഷത്തെ ചരിത്രമുള്ള ഒരു നോവൽ എഴുതുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ തപ്പേണ്ടി വരും. AI വരുമ്പോൾ നമുക്കിപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ഒരു രാജകീയ ഭരണത്തിലെ ചില ക്രമങ്ങൾ ചോദിച്ചാൽ ഉടനെ തരുമെങ്കിൽ നമുക്ക് നല്ലതല്ലേ. പക്ഷേ അതിനപ്പുറത്തേക്ക് എഴുത്തിലൊന്നും സഹായിക്കാൻ പറ്റില്ല. എഴുത്ത് എന്ന് പറയുന്നത് ഒരു സൃഷ്ടി ആണല്ലോ. യന്ത്രത്തിന് അങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. യന്ത്രം ഉള്ളതിനെ ക്രമപ്പെടുത്തിയിട്ട് പുറത്തേക്ക് ഛർദ്ദിക്കുന്ന ഒരു സാധനം മാത്രമാണ്. AIയുടെ ഏറ്റവും മാക്സിമം ഉപലബ്ധി അത് തന്നെയാണ്. മനുഷ്യഭാവനയ്ക്ക് സാധിക്കുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ചില, ഇപ്പോൾ മേഘസന്ദേശം, മേഘങ്ങളെ കാണുമ്പോൾ കൊമ്പുകുത്തി കളിക്കുന്ന ആനക്കുട്ടിയാണെന്ന് തോന്നിയിട്ട് കാളിദാസന് തോന്നുന്ന ആ പ്രചോദനത്തിൻ്റെ ഒരു അംശം പോലും ഒരു യന്ത്രത്തിന് അങ്ങനെ തോന്നുന്നില്ല.
1: ഇല്ല,
0: ഒറിജിനൽ ജീനിയസുകളുടെ പൂക്കാലമാണ് ഇനി വരായിരിക്കുന്നത്. യന്ത്രങ്ങൾ ഇത്രയും മാക്സിമം എത്തുമ്പോൾ അതിന് മീതെ ഇവൻ തൻ്റെ സങ്കല്പത്തിൻ്റെ വിമാനങ്ങൾ പറപ്പിക്കും.
1: എല്ലാ കാലത്തും ആകാശവാണിയുമായി എടുത്തു നിൽക്കുന്ന ഒരു ആളാണ് താങ്കൾ. അപ്പോൾ താങ്കളുടെ ആ ഒരു ബന്ധം ആരംഭിക്കുന്നത് ഈ സംഗീതത്തോടുള്ള താല്പര്യത്തിൽ നിന്നാണോ?
0: പാട്ട് കേൾക്കുന്നില്ല. ഞാൻ യേശുദാസിനെ പറ്റി ദാസ് ക്യാപിറ്റൽ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അത് യേശുദാസിനോടുള്ള എൻ്റെ ഒരു ഹൃദയാദരം രേഖപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞാൻ ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ. വാക്കിനോടുള്ള എൻ്റെ പ്രണയം ശരിക്കും റേഡിയോ പഠിപ്പിച്ചതാണ് എനിക്ക്. അത് ഉച്ചരിക്കപ്പെടുമ്പോൾ ശബ്ദങ്ങളിലൂടെ ആണ്. ഞാൻ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തിൽ നല്ല ശ്രദ്ധേയമായൊരു വാചകം, റേഡിയോയെ പുകഴ്ത്തുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നു, ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നു, ഐ പ്രിഫർ റേഡിയോ ടു ടെലിവിഷൻ ബിക്കോസ് ഇൻ റേഡിയോ ദ ഇമേജസ് ആർ മോർ ക്ലിയർ എന്നാണ്. അതിൻ്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ശബ്ദത്തിലൂടെ നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്ന ഇമേജുകൾ കുറേ കൂടി ശക്തമാണെന്നാണ്. എൻ്റെ ഭാവനയെ വളർത്തിയതിൽ, എന്നെ ക്രിയേറ്റീവാക്കിയതിൽ ഒരു വലിയ ശതമാനം കടപ്പാട് എനിക്ക് ആകാശവാണിയോടുണ്ട്.
1: ആകാശവാണിയിൽ എത്തിയതിനും ഇവിടെ ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കളുമായി സംസാരിച്ചതിനും വളരെ നന്ദി. താങ്ക് യു.
0: താങ്ക് യു.
2: പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രനുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: റിയൽ FM പോഡ്കാസ്റ്റ്.
4: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആസ്വാദകരുടെ ചേതനയിൽ മധുരം പകരാനും സങ്കല്പങ്ങൾക്ക് പീലിവിടർത്തിയാടാനും പാകത്തിൽ ആയിരക്കണക്കിന് ഗാനങ്ങൾ പാടിയ ഒരു ഗായക നമുക്കുണ്ട്. നമ്മുടെ ഗായികയോ ഇത് എന്ന് തെല്ലുപോലും സംശയിക്കാതെ ഇത് നമ്മുടെ ഗായിക എന്ന് തെന്നിന്ത്യയിലെ ഓരോ ദേശക്കാരനും ഊറ്റം കൊള്ളുന്നത് ഈ ഗായികയുടെ ആലാപന മാധുര്യത്തെക്കുറിച്ചാണ്. അനുരാഗ ഗാനമാകട്ടെ, കഥനഗാനമാകട്ടെ, കളിശ്ശേരിയുടെ പാട്ടാകട്ടെ, വിരഹഗാനമാകട്ടെ, ഈ ഗായികയുടെ കണ്ഠനാളത്തിൽ നിന്നും വെളിയിൽ വരുന്ന സ്വരരാഗ സുന്ദരിമാർക്ക് എന്തൊരഴകാണ്.

ആലാപനത്തിൻ്റെ അഴക് എന്തെന്ന് വിവിധ ദേശങ്ങളെ, വിഭിന്ന ജനതകളെ, വ്യത്യസ്ത തലമുറകളെ പാടി അനുഭവിപ്പിച്ച എസ് ജാനകി.

0: റെപ്പലെ താലൂക്കിൽ പല്ലപട്ലയിൽ ജനനം. പൈഡിസ്വാമിയാണ് സംഗീതത്തിൽ ഗുരു. അല്പകാലം മാത്രം നീണ്ടുനിന്ന ശാസ്ത്രീയ സംഗീത പഠനം. 1956 അഖിലേന്ത്യാ തലത്തിൽ നടന്ന ആകാശവാണി സംഗീത മത്സരത്തിൽ 2nd സ്ഥാനം കരസ്ഥമാക്കി. സിനിമയിൽ സന്ദർഭം തേടി മദ്രാസിൽ വന്നപ്പോൾ തെലുങ്ക് തമിഴ് സംഗീത സംവിധായകൻ ചലപതി റാവു വിധിയിൻ വിളയാട്ട് എന്ന ചിത്രത്തിൽ പാടാൻ അവസരം നൽകി. എന്നാൽ ചിത്രം വെളിച്ചം കണ്ടില്ല. ജാനകി പാടിയ പാട്ടുമായി ആദ്യം പുറത്തിറങ്ങിയ ചിത്രം മഗ്നലനാട്ടുമേരി, വർഷം 57. 57 AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു.
1: ആദ്യമായിട്ട് AVM സ്റ്റുഡിയോയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ആയി. AVM സ്റ്റുഡിയോ വളരെ വലിയ കൺസേൺ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയുമല്ലേ AVM എന്നാൽ വലിയ ഇത് എന്ന്. അപ്പോൾ അവിടെ ജോയിൻ ആയി എന്നാൽ സാധാരണമായ ആർട്ടിസ്റ്റ് അവർ എടുക്കുന്നില്ല എന്ന ഒരു പേരുണ്ട്. അതുകൊണ്ട് പുറത്തെല്ലാവരും എന്നെ പാടാൻ വിളിച്ചു. AVM-ലെ പാടുന്നതിന് മുൻപേ പുറത്തെല്ലാം പാടി, അല്ലേ, എല്ലാം പാടി. തമിഴ് ആദ്യമായിട്ട് പാടി, പിന്നെ തെലുഗു.

0: ആശ്രയമില്ലാതെ ജീവിത വീഥിയിൽ അലയുന്നവർ തന്നെ.
1: 1938 April 23 ശ്രീരാമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ല

തുടർന്ന് മണമാലി, ദൈവഫലം, അബലയഞ്ചുകം, ദൈവപ്പിറവി തുടങ്ങി അനേകം ചിത്രങ്ങൾ, പല ഹിറ്റ് ഗാനങ്ങൾ. ജാനകിയെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ച ചിത്രം 62 കൊഞ്ചും ശലങ്കേ.

പ്രസിദ്ധ നാദസ്വര വിദ്വാൻ കാര്യയെക്കുറിച്ച് അരുണാചലത്തിൻ്റെ നാദസ്വര വായനയ്ക്കൊത്ത് ജാനകി പാടിയ സുബ്രഹ്മണ്യ സ്തുതിയാണ് ശിങ്കാര വേലനീ വാവ എന്ന ഗാനം.

തമിഴ്നാട്ടിൽ മാത്രമല്ല തെന്നിൻ്റെ മുഴുവൻ പ്രശസ്തി നേടി ചരിത്രം കുറിച്ച ഈ ഗാനത്തിൻ്റെ ചരിത്രം ഇങ്ങനെ. തീയ സംഭംഗമൂർത്തി ആചാരി മന്ദിരമാവതു നീറു എന്ന ദേവാര പദത്തെ ആസ്പദമാക്കി രചിച്ച വർണ്ണവും പാട്ടിനു ചേർന്ന സ്വരസ്ഥാനങ്ങളും കരയെക്കുറിച്ച് അരുണാചലം ആദ്യം നാദസ്വരത്തിൽ വായിച്ച് റെക്കോർഡ് ചെയ്തു. അതിനനുസൃതമായി പ്രസിദ്ധ ഗാനരചയിതാവ് ബാലസുബ്രഹ്മണ്യം രചിച്ച ശിങ്കാരവേലനീ ദേവ എന്ന പാട്ടുപാടാൻ ഗായകമാരെ ഓരോരുത്തരെയായി പരീക്ഷിച്ചു നോക്കി. ഉച്ചസ്ഥായിയിൽ ആലപിക്കേണ്ട ആ ഗാനം ഗായകന്മാർ നിരാകരിച്ചു എന്ന് തന്നെ പറയാം. പീലീലയെ സമീപിച്ചപ്പോൾ എസ് ജാനകിയാണ് അതിനു ചേർന്ന സ്വരമെന്ന് സിനിമാ നിർമ്മാതാവ് എം വി രാമനെ ലീല ഉപദേശിച്ചു. അതനുസരിച്ചാണ് ആ സുവർണ അവസരം ജാനകിക്കു ലഭിച്ചത്. ആ അവസരം ജാനകി പാഴാക്കിയതുമില്ല. ഒരു നിത്യഹരിത ഗാനമായി ഇത് ഇന്ന് നിലകൊള്ളുന്നു. പ്രസിദ്ധ നടി സാവിത്രിക്കു വേണ്ടി പാടിയ പിന്നണി ഗാനം.

പോപ്പുലറായി. അതേപോലെ മലയാളത്തിലെ ഞാൻ ഒരുപാട് പാടി. വിത്ത് നാദസ്വരം ദക്ഷിണാമൂർത്തി അവരുടെ മ്യൂസിക്കിൽ അനുരാഗ നർത്തനത്തിൻ അരങ്ങേറ്റം, അതാണ് നാമഗിരിപേട്ടൈ കൃഷ്ണൻ നാദസ്വരം നന്നായിരിക്കുന്നു.

1959 മിന്നൽ പടയാളി എന്ന ചിത്രത്തിൽ രാഘുയിലെ എന്ന യുഗ്മഗാനം എ എം രാജയോടൊപ്പം പാടി മലയാള സിനിമാരംഗത്തെത്തുന്നു.

0: തുടർന്ന് അനേകം മലയാള ചിത്രങ്ങൾ, അനേകം ഹിറ്റ് ഗാനങ്ങൾ.
1: അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയി പാടുന്നതെല്ലാം.
0: ആദ്യകാല ഗാനങ്ങളെക്കുറിച്ച് എസ് ജാനകി.

0: പോൽ, അത് ഒരു ഹിന്ദി ട്യൂണാണ്. നാഗിൻ, നാഗിനിലെ ഒന്നല്ലേ, മേറ ദിൽ യേ പുകാരെ ആജ, ആ ട്യൂൺ. അത് ഒരു ശോകപ്പാട്ട്. എല്ലാം ആദ്യമായിട്ട് തമിഴിലെ ശോകപ്പാട്ട് പാടി, തെലുഗിലെ അങ്ങനെ, മലയാളത്തിലെ അങ്ങനെ, എല്ലാം ആദ്യമായിട്ട് പതാസ് പാടി.
1: 15 ഭാഷകളിലായി 15,000-ത്തിലധികം ഗാനങ്ങൾ പാടിയ ഈ ഗായിക മലയാളത്തിൽ 500-ത്തിലധികം ചിത്രങ്ങളിൽ പാടി. ആയിരക്കണക്കിന് വരുന്ന ആ ഗാനസാഗരത്തിൽ നിന്ന് ഓരോ കൈക്കുമ്പിൾ കോരിയെടുത്ത് ഓർമ്മയിലുള്ള ഗാനങ്ങളെയും ഗാനശില്പികളെയും അനുസ്മരിക്കുകയാണ് എസ് ജാനകി.

ഇങ്ങനെ ചെയ്ത് ആ കാലത്തിലേ ഈ വെസ്റ്റേൺ സ്റ്റൈലായിട്ട് വളരെ നന്നായിട്ട് ചെയ്തു. എം ബി ശ്രീനിവാസനോട് പാവം, നല്ല മ്യൂസിക് ഡയറക്ടർ, എത്രയോ സോങ്സ് പാടി അവർ കൂടെ. പാവം അവർ, അവരുടെ പാട്ട് ഏതോ ഒരു പാട്ട്, ആ വിശ്വമഹാക്ഷേത്രത്തിൽ ആ പാട്ടിന് അവാർഡ് കിട്ടി എനിക്ക്, ഗവൺമെൻറ് അവാർഡ്, കേരള ഗവൺമെൻറ് അവാർഡ്.

കരയാൻ നിഴൽ മാത്രം വരും, ചിരിക്കുമ്പോൾ 1000 പേർ വരും. വളരെ നന്നായിരുന്നു. അങ്ങനെ മലയാളം സോങ്സ് ലിറിക്സ് ട്യൂൺസ് കൂടെ അത് അവർ തന്നെ, MB ശ്രീനിവാസൻ ഈ ശ്രീകുമാരൻ തമ്പി എഴുതിയത്, വളരെ നന്നായിട്ട് എഴുതി.

പിന്നെ പാടുന്നു പുഴ എന്നൊരു പാട്ട്. പാടുന്നു

കണ്ണിൽ കണ്ണിൽ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിന്ദാഹം തീരുമോ. ഇന്ന് സ്റ്റൈലായിട്ട് അവർ എത്ര വെറൈറ്റി സോങ്സ് ചെയ്തറിയുമോ.

0: പുകഴേന്തി അയ്യോ, പുകഴേന്തി കൂടെ തമിഴിൽ കൂടെ ചെയ്തു
1: ഒരു പിക്ചർ. അത് ഗോപുരമുകളിൽ എല്ലാവർക്കും അറിയും.
0: ഗോപുരമുകളിൽ വാസന്തചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു.

ആ പാട്ട് എല്ലാവർക്കും അറിയും. പിന്നെ ഒരു പാട്ട് ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു രാക്കുയില ഏതോ ഒരു പിക്ചർ ഓർമ്മയില്ല, അതിലെ ഒരു പാട്ട് ചെയ്തു.

ഹിന്ദുസ്ഥാനി സ്റ്റൈലേ, അത് വളരെ നന്നായിട്ട് ചെയ്തോ പാട്ട്. അത് റെക്കോർഡ് വന്നിട്ടില്ല, കാസറ്റ് വന്നിട്ടില്ല പിക്ചറോട്. പക്ഷെ ഞാൻ റിപ്പീറ്റായിട്ട് ചില സോങ്സ് തിരിച്ച് HMV-ക്ക് പാടി, അപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്തു, കാസറ്റിൽ വന്നു. പിന്നെ രാഘവൻ മാസ്റ്റർ അമ്മയെ കാണാനോ, ഉണരുണരു ഉണ്ണിപ്പൂവേ,

0: അന്യഭാഷാ ഗായികയാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ മലയാള ഭാഷയുടെ ഉച്ചാരണത്തിൽ പ്രാവീണ്യം നേടാൻ ജാനകിക്ക് കഴിഞ്ഞു. മലയാള ഭാഷയെ വഴക്കിയെടുത്തതിൻ്റെ രഹസ്യം ജാനകി പങ്കുവെക്കുന്നു.
1: ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ മലയാളം സോങ്സ് എല്ലാം പാടുന്നു, പിന്നെ എല്ലാവരും സംസാരിക്കുമല്ലേ. അതില്ലാതെ ഒരു കുട്ടി, ലീല ചാക്കോ എന്ന ഒരു കുട്ടി, ബോംബെയിലെ ടെലിഫോൺസിലെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ലീല പണിക്കരായി, ലീല പണിക്കർ. ആ കുട്ടി എപ്പോഴും ഫോൺ ചെയ്തിട്ട് ടെലിഫോൺസിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഫാൻ മലയാളം തന്നെ സംസാരിക്കും. അവൾക്ക് തമിഴ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. അതുകൊണ്ട് മലയാളം നിർബന്ധമായി മലയാളത്തിൽ സംസാരിക്കുന്നത് അവളോട്. അങ്ങനെ സംസാരിച്ച് തന്നെ എനിക്ക് മലയാളം നന്നായിട്ട് ഫ്ലോ വന്നു. അങ്ങനെ കുറച്ച്, ഇപ്പോഴും കറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എല്ലാവർക്കും ശുദ്ധമായിട്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഞാൻ പാടിയ സോങ്സ് എല്ലാം ശുദ്ധമായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും പറയുന്നു വളരെ കറക്റ്റായിട്ട് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് പാടിയതുപോലെ ഉണ്ട് എന്ന് പറയും. ഏത് മ്യൂസിക് ഡയറക്ടർ, ഏത് ലിറിക് റൈറ്റർക്ക് പാടിയാലോ ആ ലിറിക് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാടും. ഈ വേർഡ് എങ്ങനെ, ഇത് നാനാ ഡിഫറൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ പനി നീർ, രണ്ട് നാ ഉണ്ടതിൽ. ഞങ്ങൾക്ക് തെലുങ്കിലെ ഒരേ നാ തന്നെ, തമിഴിലെയും ഒന്ന് തന്നെ. പക്ഷേ ഈ മലയാളത്തിൽ രണ്ട് വരും. റാ കൂട, റാ ഞങ്ങൾക്കുണ്ട്, റാ ഉണ്ട്, റാ രണ്ടും ഉണ്ട്. പക്ഷേ ഒരേപോലെ ഞങ്ങൾ പ്രൊനൗസ് ചെയ്യും. മലയാളത്തിൽ രണ്ടും രണ്ട് ഡിഫറൻ്റ് ആയിട്ട് പ്രൊനൗസ് ചെയ്യും. ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രൊനൗസ് ചെയ്യും. ഇത് മലയാളം മാത്രമല്ല, ഏത് ലാംഗ്വേജ് പാടിയാലും ഇതെങ്ങനെ പ്രൊനൗസ് ചെയ്യണോ അവരെ ഒരു പാട്ടി ഒരു പ്രാവശ്യം പറയാൻ പറഞ്ഞിട്ട് കേട്ട് പിന്നെ തന്നെ ഞാൻ പാടും. ഉണരു വേഗം നീ സുമരാണി വന്നു നായകൻ. ഷഖന്ന മ്യൂസിക്കിലെ അവർ അവിടെയുള്ള മലയാളീസ് അവർക്ക് മലയാളം അറിയില്ല, എനിക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ പാട്ട് എഴുതിയാൽ എഴുതിയവർ കറക്റ്റായിട്ട് ഇങ്ങനെ പ്രൊനൗസ് ചെയ്ത് ഇത് വേർഡ് തന്നെ പറഞ്ഞാൽ അത് എഴുതി ഞാൻ കറക്റ്റായിട്ട് പാടും. പക്ഷെ അവർക്ക് അറിയില്ല, ഇതിലാ ഞാൻ തെറ്റു പാടി. എന്ന് ഉണരു വേഗം നീ സുമരാണി എന്ന് പാടി, റാണി അല്ല റാണി എന്ന് പാടണം. അറിയില്ലല്ലോ, പിന്നെ ആരോ പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് അയ്യോ തെറ്റുപാടിയല്ലേ. പക്ഷെ അതങ്ങനെ പോപ്പുലറായി. മാ

ഈ പാട്ടിലേക്കൊരു ഒരു തെറ്റുപാടി, വെറുതേ എന്ന് പാടാൻ വരുതേ എന്ന് പറഞ്ഞ അവർ വരുതേ വരുതേ എന്ന് പാടി. എനിക്ക് എന്താണ് അറിയാം, എപ്പോഴോ പാടി, ഇപ്പോഴായാൽ കുറച്ച് മനസ്സിലാകും ഇത് തെറ്റെന്ന് ഞാനേ പറയും. അത് വരുതേ വെറുതേന്ന് വരും ആ പാട്ടിലെ. പിന്നെ ഭാസ്കരൻ മാസ്റ്റർ തന്നെ, അവർ വന്നിട്ടില്ലല്ലോ റെക്കോർഡിങ്ങില്, ബോംബെയിലെ പാടി ഞാൻ. അങ്ങനെ അറിയാതെ ചിലത് പാടും, പക്ഷെ ലിറിക് റൈറ്റേഴ്സ് മലയാളം അറിഞ്ഞവർ അവിടെ ഇരുന്നാൽ അവർ കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് പാടും.

0: ഗാനാലാപനത്തിന് ഭാവപരത കൂടി വേണം. ആലാപനത്തിൻ്റെ വിവിധ ഘടകങ്ങൾ സമ്മോഹനമായി സമന്വയിപ്പിച്ചുകൊണ്ട് ആ ശബ്ദം പതിറ്റാണ്ടുകൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ആ ആലാപന സിദ്ധിയെ സാർത്ഥകമായി ഉപയോഗിച്ച ചില സംഗീത സംവിധായകരെക്കുറിച്ചും ചില ഗാനങ്ങളെക്കുറിച്ചും എസ് ജാനകി തുടരുന്നു.
1: പ്രദീപ് സിംഗ് മ്യൂസിക്കിലൂടെ കുളി കഴിഞ്ഞ് കുളി കുളി കുളി ആ കുളിച്ചിട്ട് കുളി കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രികേ. നല്ല പാട്ട്, വളരെ നന്നായിരിക്കും.

0: കൂടുതലായിട്ട് സ്വർണ്ണമുകിലുകൾ, പിന്നെ തുഷാര ബിന്ദുക്കൾ.
1: തുഷാര ബിന്ദുക്കളെ നിങ്ങൾ തനൻ
0: വാദം, ഇതെല്ലാം ഓർമ്മയില്ലേ?

0: പാടിക്കൊണ്ടേയിരിക്കണം. അത് തന്നെ ഞങ്ങൾക്ക് ആനന്ദം. നിങ്ങൾ കേട്ട് രസിച്ചാൽ തന്നെ ആർട്ടിസ്റ്റുകൾ ആനന്ദമായിട്ടിരിക്കും. കേൾക്കുന്നവരും നന്നായിരിക്കുന്നു എന്ന് പറയുന്നവരില്ലെങ്കിൽ ഞങ്ങളില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ആശീർവാദങ്ങൾ ഞങ്ങൾക്ക് വേണം. കേൾക്കണം, രസിക്കണം. മലയാളം ഈ പരിപാടി, ഈ പ്രോഗ്രാം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ.
1: ആരാർക്ക് ആശംസകൾ നേരണം, ആരാരോട് നന്ദി പറയണം എന്നൊരവസ്ഥയുണ്ട്. ഗായികയും ആസ്വാദകരും തമ്മിലുള്ള ഹൃദയപൂർവമായ ഊഷ്മള ബന്ധത്തിൽ നന്ദി വാചകങ്ങൾക്ക്, ആശംസാ വചനങ്ങൾക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട്. മലയാളി മൂളിപ്പാടുന്ന ഗാനങ്ങൾക്ക്, കാലം മായ്ക്കാത്ത ഗാനങ്ങൾക്ക് വികാരതാരള്യത്തിൻ്റെ, ഹൃദയ ഐക്യത്തിൻ്റെ ശബ്ദമാധുര്യം പകർന്നു തന്ന ഈ ഗായികയോട് മലയാളം എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു. ഓർമ്മകളുടെ സംഗീതം ഈ പരമ്പരയിൽ എസ് ജാനകിയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം ബി എം ഗിരിജ, സാങ്കേതിക സഹായം അശോകൻ, സഹകരണം ടി മോഹൻ, കെ ടി ഉണ്ണികൃഷ്ണൻ, ഗവേഷണം ബി വിജയകുമാർ, നിർവഹണ സഹായം എൻ അജിത്, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഈണങ്ങളുടെ മഹാറാണിയായിരുന്നു. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളിത്തത്തിൻ്റെ ഭംഗിയും സൗകുമാര്യവും ലയിച്ചു ചേർന്നവയായിരുന്നു ജാനകിയമ്മയുടെ ഗാനങ്ങൾ. ജാനകിയമ്മയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി 1000 കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വിവിധ ഭാഷകളിലെ അവരുടെ ഗാനങ്ങൾ തലമുറകളിലുടനീളം ജനപ്രിയമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത ഭംഗിയോടും വൈവിധ്യത്തോടും കൂടി എല്ലാ വികാരങ്ങൾക്കും അവർ ശബ്ദം നൽകിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എസ് ജാനകിയമ്മയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവശാന്ദ്രതയോടെയും അവർ പാടിയ ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസിലാൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിന് 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3rd ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി നിതിൻ ഗഡ്കരി പറഞ്ഞു. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 405 കോടി രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ വനവൽക്കരണ യജ്ഞത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമൂസിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും സേന അറിയിച്ചു. സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തിൻ്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്ക് എതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവെനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവർ 4300ലധികമായി. 16740ലധികം പേർക്കാണ് പരിക്കേറ്റത്.

ത്തതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. ദുരിതബാധിതരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് രാജ്യത്തുടനീളം 31,000-ൽ അധികം സൈനികരെയും 30,000-ൽ അധികം വോളണ്ടിയർമാരെയും നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു. 18,437 പേരാണ് താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നത്. 17,900 പേർക്ക് വീടുകൾ നഷ്ടമായതായും റോഡ്രിഗസ് അറിയിച്ചു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 പേരുടെ മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തത്. മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങിയ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും അഗ്നിരക്ഷാസേനയുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികൾ ആകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ SSLC +2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 23 കോടിയോളം രൂപ ചെലവിൽ മലപ്പുറം നഗരസഭ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിൻ്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജൻറ്റീന സെമിയിൽ. എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലാൻഡിനെ 1-3 തോൽപ്പിച്ചാണ് അർജൻറ്റീനയുടെ സെമി പ്രവേശം. പുലർച്ചെ മറ്റൊരു മത്സരത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമി ബർത്ത് ഉറപ്പാക്കി. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമി ഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡൽ ഉറപ്പാക്കിയത്. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22 സംഘടിപ്പിക്കുന്ന 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യജനമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്ര താരം ഭാമ ഭാഗ്യജനം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M.ലിജു മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ കൂടാളിക്കടുത്ത് കുംഭത്തിൽ കാർ മരത്തിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 5-ാമത്തെയാളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് ഇന്നലെ രാത്രി മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. നാടകരചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. തൂലിക എന്ന തൻ്റെ നാടകസമിതിയിലൂടെ ചെമ്മീൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ഏണിപ്പടികൾ എന്നീ പ്രശസ്ത നോവലുകൾ ഉൾപ്പെടെ അനവധി നാടകങ്ങൾ ബേബിക്കുട്ടൻ അരങ്ങിലെത്തിച്ചു. 70 നാടകങ്ങൾ രചിക്കുകയും 60 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. ബേബിക്കുട്ടൻ്റെ നിര്യാണത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചിച്ചു. വൈകിട്ട് 3 വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി അൽത്താഫാണ് മരിച്ചത്. പോസ്റ്റിൽ കയറി തകരാർ പരിഹരിച്ച ശേഷം തിരിച്ചിറങ്ങവെയായിരുന്നു ഷോക്കേറ്റത്. നിപ രോഗനിയന്ത്രണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിനു മുമ്പത്തെ ക്രമീകരണങ്ങൾ പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവ സ്പാർക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിങ്ങും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കാക്കനാട്ട് സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ P ഇളയിടം ഉദ്ഘാടനം ചെയ്തു. 2026-28 വർഷത്തെ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൗൺ ഷുഗറും 4,550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപം പേ പാർക്കിംഗിൽ നിർത്തിയിട്ട മലപ്പുറം സ്വദേശിയുടെ ഓട്ടോറിക്ഷ മോഷ്ടിച്ച പ്രതി പെരുമണ്ണ സ്വദേശി വിവേകിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവസ്ഥലത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ ഗവൺമെൻറ് ഡ്രൈവർമാരുടെ യാത്രാബത്ത ഉറപ്പുവരുത്തുന്നതിന് ഇടപെടൽ വേണമെന്ന് കണ്ണൂരിൽ സമാപിച്ച കേരള ഗവൺമെൻറ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. റവന്യൂ വകുപ്പിലെ 22 ഡ്രൈവർ തസ്തികകൾ നിർത്തലാക്കിയ നടപടി പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനും സമ്മേളനം തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റായി PK ബിജുവിനെയും ജനറൽ

0: സെക്രട്ടറിയായി വി കെ കൃഷ്ണകുമാറിനെയും തെരഞ്ഞെടുത്തു. ശബരിമല നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പുലിയെ കണ്ടെത്തി. സി സി ടി വിയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്ത് ദിവസവും രാവിലെ ദേവസ്വം ജീവനക്കാർ സി സി ടി വി പരിശോധിക്കുന്നതിനിടെയാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:18. 438.6 മീറ്ററിലുള്ള പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. അടുത്ത പ്രക്ഷേപണം 12 മണിക്ക് കേൾക്കാം. നമസ്കാരം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

ഒൻപത് മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീംസ് അപ്ലൈ.
3: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ ഇടപെടൽ അമിതമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ജാനകിയുടെ അസാധാരണ ഗാനങ്ങൾ തലമുറകളെ മോഹിപ്പിക്കുന്നതാണെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ജാനകിയുടെ പ്രശസ്തമായ സംഗീത സബര്യ ആയിരക്കണക്കിന് ആസ്വാദകരിൽ വിസ്മയം സൃഷ്ടിച്ചെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. കുടുംബത്തിനും എണ്ണമറ്റ ആരാധകർക്കും ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നിക

കണ്ടെത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വിവിധ ഭാഷകളിലെ അവരുടെ ഗാനങ്ങൾ തലമുറകളിലുടനീളം ജനപ്രിയമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത ഭംഗിയോടും വൈവിധ്യത്തോടും കൂടി എല്ലാ വികാരങ്ങൾക്കും അവർ ശബ്ദം നൽകിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിയ ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഗായിക എസ് ജാനകിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിച്ചു. കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരും സംഗീതാസ്വാദ

0: നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഗായിക എസ് ജാനകിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിച്ചു. കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരും സംഗീതാസ്വാദകരും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവും അടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഈണങ്ങളുടെ മഹാറാണിയായിരുന്നു. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളിത്വത്തിൻ്റെ ഭംഗിയും സൗകുമാര്യവും ലയിച്ചു ചേർന്നവയായിരുന്നു ജാനകിയമ്മയുടെ ഗാനങ്ങൾ. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോറോയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. KSRTC റോറോ സൗജന്യ യാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് കള്ളാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്താൻ സാധിച്ചു. കൺസ്ട്രക്ഷൻ മാനേജറാണ് ബിക്രം സിംഗ് റാണ. ജനകീയ കൂട്ടായ്മയോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിത ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ പുതിയ ആൽമരനടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെട്ടാൽ ഭക്തജനങ്ങൾക്കും ഗവൺമെന്റിനും എന്ത് റോളാണ് വഹിക്കാൻ കഴിയുകയെന്നും മന്ത്രി തൃശൂരിൽ ചോദിച്ചു. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാനോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ഇടപെടാനോ കോടതിക്ക് അവകാശമില്ലെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമുസിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും സേന പറഞ്ഞു. സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമനടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ സുഖം പ്രാപിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നോർക്ക CEO ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 4,300-ലധികമായി. 16,740-ലധികം പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4-ാം ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 പേരുടെ മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തത്. യമനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച 2017 വിജ്ഞാപനം വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. യമനിലെ ആഭ്യന്തര യുദ്ധവും സായുധ സംഘർഷങ്ങളും വഷളായതിനെ തുടർന്നായിരുന്നു യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നിയമസഭാ ഉപനേതൃസ്ഥാന വിഷയത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ആർക്കും ഒഴിയാനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്കെന്ന രീതി മാറണമെന്നും കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടതാണെങ്കിൽ അത് മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലൻഡിനെ 1-3 തോൽപ്പിച്ചാണ് അർജന്റീനയുടെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ചാമ്പ്യൻ ടീമിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് മൈതാനം മടക്കി ഭരിച്ചെങ്കിലും അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ സ്വിറ്റ്സർലൻഡിന് പരാജയം. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. കളിതരം 8 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അൽവാരസിന്റെ മിന്നും ഗോൾ. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൗട്ടറ മാറ്റി മാർട്ടിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10 മിനിറ്റിൽ തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക്

0: കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക് അലിസ്റ്റർ സ്വിസ് വലയിൽ എത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ച് തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67 മിനിറ്റിൽ സമനില ഗോൾ നേടി. 72 മിനിറ്റിൽ ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു. ഈ മാസം 16 നടക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ.
1: പുലർച്ചെ മറ്റൊരു മത്സരത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമി ബർത്ത് ഉറപ്പാക്കി. വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് വനിതാ വിഭാഗം ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. ലോക 1-ാം നമ്പർ താരമായ യാനിക് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമാണ് ഇന്ത്യൻ സമയം രാത്രി 8:30 ഫൈനലിൽ ലണ്ടനിൽ ഏറ്റുമുട്ടുക. വനിതകളുടെ ഡബിൾസ് ഫൈനൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. ചൈനയുടെ ഗുവോഹാനി ഫ്രാൻസിന്റെ ഗബ്രിയേല ഡെബ്രോസ്കിയുമായാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. 23 കോടിയോളം രൂപ ചെലവിൽ മലപ്പുറം നഗരസഭ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. നാടക രചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. തൂലിക എന്ന തന്റെ നാടകസമിതിയിലൂടെ ചെമ്മീൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഏണിപ്പടികൾ എന്നീ നോവലുകൾ ഉൾപ്പെടെ അനവധി നാടകങ്ങൾ ബേബിക്കുട്ടൻ അരങ്ങിലെത്തിച്ചു. 70 നാടകങ്ങൾ രചിക്കുകയും 60 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിക്കുകയും ചെയ്തു. വൈകിട്ട് 3 വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ കെ സി ബി ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി അൽത്താഫാണ് മരിച്ചത്. പോസ്റ്റിൽ കയറി തകരാർ പരിഹരിച്ച ശേഷം തിരിച്ചിറങ്ങുകയായിരുന്നു ഷോക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ ഇടപെടൽ അമിതമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: ഇപ്പോൾ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2nd നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകിയമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
2: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയമ്മ.

0: ചാനലിൽ ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ഗായികയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങളെന്ന് നമുക്ക് ഒരിക്കലും സംശയം പോലും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
1: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂ. ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4 ദിവസമാണ് 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
3: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും 2 വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര

0: കാലാവസ്ഥ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രണ്ടാഴ്ച മുൻപ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000-ലേറെ പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000-ത്തോളം പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 വർഷത്തെ ഭരണത്തിന് ശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി ഇപിഎഫ്ഒ. പുതിയ ആംനസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചിച്ചു. ജാനകിയുടെ അസാധാരണ ഗാനങ്ങൾ തലമുറകളെ മോഹിപ്പിക്കുന്നതാണെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. KSRTC റോറോ സൌജന്യയാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി കെ മുരളീധരൻ. വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ ആൽമരം നടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. VD സതീശന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ യുടേൺ നടത്തുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഗവൺമെന്റ് പ്ലീഡർമാരുടെ എണ്ണത്തിലടക്കം വൻ വർധനയാണ് ഗവൺമെന്റ് നടത്തിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കോഴിക്കോട്ട് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ICIA സ്റ്റാഫ് അംഗങ്ങൾ, സായി കായിക താരങ്ങൾ പങ്കെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. സെമി ഫൈനൽ മത്സരങ്ങൾ ബുധനാഴ്ച ആരംഭിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാവർക്കും

ഹൃദയപൂർവം സ്വാഗതം. ഇന്നലെ വൈകിട്ട് നമ്മെ വിട്ടുപോയ സംഗീത വിസ്മയം ജാനകിയമ്മയ്ക്ക് റിയൽ എഫ്എമ്മിന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനോത്സവം പരിപാടി ആരംഭിക്കട്ടെ. ഇപ്പോൾ മുതൽ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയയ്ക്കുക. തിരിച്ച് നിങ്ങളുടെ നമ്പറിലേക്ക് റിയൽ എഫ്എമ്മിൽ നിന്നും വിളിക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ പറയാം: 9400224440. ഒരിക്കൽ കൂടി: 9400224440. ഗാനോത്സവത്തിലെ ആദ്യഗാനം എസ് ജാനകി ആലപിച്ചത്. ചിത്രം അംഗീകാരം, വിചിത്രമരുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ ഹലോ, ആരാണ്?
2: ശ്രീഹരിയാണ്.
1: ശ്രീഹരി, എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ ബാലുശ്ശേരിക്കടുത്ത് എഗരൂരാണ് സ്ഥലം.
1: എഗരൂര്. ശ്രീഹരി എന്താ ചെയ്യുന്നത്?
2: ഞാൻ അധ്യാപകനാണ്.
1: ആഹാ, ഗാനോത്സവത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ആദ്യമായിട്ടാണ്
1: അല്ലേ. എങ്ങനെയുണ്ട് അധ്യാപക ജീവിതമൊക്കെ?
2: നന്നായി പോകുന്നു, നന്നായി പോകുന്നു. സെൻസസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഇപ്പോൾ.
1: എങ്ങനെ, ഏത് ക്ലാസ്സിലെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്?
2: ഞാൻ പ്രൈമറി

0: സ്കൂളാണ്.
1: വിഷയം
0: എല്ലാ വിഷയവും എടുക്കണം.
1: അതെ,
0: ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സിൽ അധ്യാപകനാണ്.
1: ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്?
0: മാത്സ് ആണ്. മാത്സ് എല്ലാമാണ് ഞാൻ എക്സ്പെർട്ടൈസ് ചെയ്യുന്നത്.
1: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരി ഉണ്ട്, ഭാര്യ, മോള്.
1: മോള് എത്ര വലിയ കുട്ടിയാണോ?
0: അല്ല, മോള് ഒരു വയസ്സും 8 മാസവും.
1: അപ്പൊ പാട്ടൊക്കെ ആസ്വദിക്കലുണ്ടോ മോള്?
0: തീർച്ചയായിട്ടും.
1: അത് വല്ലാത്തൊരു തീരാ ദുഃഖം തന്നെയാണ് സംഗീത ലോകത്തിൽ എന്തു പറഞ്ഞാലും.
0: അപ്പോ ശബ്ദമാധുര്യം എന്നൊക്കെ പറയുന്ന സമയത്ത് സാധാരണ നമ്മളത് എല്ലാവരെയും കൊണ്ട് അങ്ങനെ പറയാറുണ്ട്, ശബ്ദമാധുര്യം ഉണ്ട് ഒക്കെ. ശബ്ദമാധുര്യത്തിന് ഒരു ഒരു കൃത്യമായി നമുക്ക് ഒരു ഒരു പര്യായം ഉണ്ടെങ്കിൽ അത് ജാനകിയമ്മയാണ്.
1: ചെറിയ കുട്ടികളുടെ വോയിസ് വരെ നല്ല.
0: അതെ അതെ അതെ. മോളുടെ കാര്യം ചോദിച്ചല്ലോ, മോള് ഇപ്പോഴത്തെ ഈ ജനറേഷൻ കാറ്റഗറി വരുന്ന സമയത്ത് ജെൻ ആൽഫയാണ് മോള്. ജെൻസി, ജെൻ ആൽഫ, അതേപോലെ തന്നെ അതിന് മുമ്പുള്ള ജനറേഷൻ, ഈ ജനറേഷനുകൾ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് പോലും എക്കാലവും ഒരു താരാട്ടു പാട്ട് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ജാനകിയമ്മയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ മനസ്സിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും നമ്മളൊക്കെ ഉറങ്ങിയതും നമ്മളൊക്കെ മക്കൾ ഉറങ്ങിയതും ഇനി അങ്ങോട്ട് ജനിക്കാൻ പോകുന്ന ഒരുപാട് മക്കള് അവര് കേട്ടുറങ്ങാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ജാനകിയമ്മയുടെ പാട്ടുകളാണ്.
1: ശരിക്കും ജാനകിയമ്മ മരിക്കുന്നില്ലല്ലോ, ഓരോ ഹൃദയത്തിലും അവരുടെ പാട്ടുകൾ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിക്കും. ഈ അതെ അതെ, കലാകാരന്മാർക്ക് മരണമല്ലല്ലോ. പിന്നെ അധ്യാപക ജീവിതം അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ?
0: ഞാൻ പൊതുപ്രവർത്തകനാണ്.
1: ആയിക്കോട്ടെ. പിന്നെ ഏത് തരം പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
0: എല്ലാതരം പാട്ടുകളും ഇഷ്ടമാണ്. എസ്പെഷ്യലി കുറച്ച് നമ്മള് പുതിയ പാട്ടുകളെക്കാൾ കൂടുതൽ ഈ ആകാശവാണിയൊക്കെ ഒരുപാട് കാലം ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. കൃത്യമായിട്ടില്ലെങ്കിൽ പോലും ആകാശവാണി എന്നുള്ളത് നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആകാശവാണിയിലൊക്കെ ഞാനിപ്പോ ജാനകിയമ്മയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ആകാശവാണിയിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾക്ക് നമ്മൾ ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് യേശുദാസ്, കെ എസ് ചിത്ര, ജയചന്ദ്രൻ, അതേപോലെ എസ് ജാനകി, ഈ ആളുകളുടെ പാട്ടുകൾ വെച്ചാണ് ഏറ്റവും കൂടുതൽ ആകാശവാണി ഉൾപ്പെടെ അവരുടെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കുന്ന ആ ഒരു ഇൻട്രോ വിവരണം.
1: അതെ,
0: അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പീസ്ഫുള്ളായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ഇത്തരത്തിലുള്ള പാട്ടുകളാണ്, ജാനകിയമ്മയൊക്കെ പാടി വെച്ചിട്ടുള്ള പാട്ടുകൾ.
1: എനിക്ക് തോന്നുന്നു ശ്രീഹരിന്റെ വോയിസ് കേട്ടിട്ട് ഒരു പുതിയ ജനറേഷൻ, ഒരു 30 അല്ലേ ആ ഒരു ഏജ് ആണ് വരുന്നത്. പക്ഷെ ഇപ്പോഴും ആ ഒരു പഴയ കാലത്തിന് നെഞ്ചിലേറ്റി നടക്കുന്നുണ്ട്. ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അതാണ്
0: ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെയൊക്കെ തലമുറ ഉൾപ്പെടെ ഈ ഒരു പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മനസ്സ് അസ്വസ്ഥപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഒരു സിറ്റുവേഷൻ ഒക്കെ മാറ്റുന്നതും ഇത്തരത്തിലുള്ള പാട്ടുകളാണ്. പുതിയ പാട്ടുകൾ തീരെ മോശമാകുന്നതല്ല, അങ്ങനെ അഭിപ്രായമല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ മനസ്സിനെയൊക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പാട്ടുകളാണ് പണ്ടത്തെ പാട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ജാനകിയമ്മയെ പോലുള്ള ഗായികമാരൊക്കെ നമ്മൾ അത്രയേറെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ.
1: ശരിക്കും വൈഫ് പാടുമോ ശ്രീഹരിന്റെ?
0: സാമാന്യം മോശമല്ലാത്ത രീതിയിലൊക്കെ പാടും.
1: എന്താ പേരെന്താ?
0: ഐശ്വര്യ.
1: ഐശ്വര്യ. മോളെ പേര്? മോളാണോ മോനാണോ?
0: മോളാണ്. മോളാണ്.
1: എന്താ പേര്?
0: മൃദു. മൃദു. മൃദു മാധവി.
1: എന്തായാലും റിയൽ എഫ് എമ്മിന്റെ അന്വേഷണം അവരോടൊക്കെ പറയൂ. ഇന്ന് റിയൽ എഫ് എമ്മിൽ കൂടെ ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
0: തീർച്ചയായിട്ടും അതൊരു ജാനകിയമ്മയുടെ പാട്ട് തന്നെയാണ്. എന്റെ മോള് എപ്പോഴും കേട്ടുറങ്ങുന്ന ഒലത്തുമ്പത്തിരുമുഞ്ഞാലാടും എന്ന് പറയുന്ന.
1: അതെ അതെ അതെ, കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ്. അവരെ കുളിപ്പിക്കുമ്പോൾ അത് ആ ഒരു സീനും
0: എല്ലാ കുട്ടികളും.
1: അതെ അതെ,
0: ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ മാത്രം മോള് സൈലന്റ് ആയി ഇരുന്ന് ആ പാട്ട് മുഴുവൻ കേൾക്കും.
1: അതെ, ശരിക്കും. എന്തായാലും വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഏറെ നന്ദിയുണ്ട്. പരിചയപ്പെടാൻ സാധിച്ചതിലും സന്തോഷം. ഇനിയും വിളിക്കുക, മെസ്സേജ് അയക്കുക. ഓക്കെ, ഓക്കെ, പാട്ട് വെച്ചുതരാം. എസ് ജാനകി പാടിയ ഗാനമാണ് ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: The Real FM 103.6.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി

0: ഹലോ.
1: ഹലോ,
0: ഓ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. നമസ്കാരം.
0: ഓ അഖിൽ അല്ലേ?
1: അതെ, അഖിലാണ്. അതെ.
0: എവിടെയാണ് വീട്? എവിടെയാണ്?
1: മുക്കം നീലേശ്വരത്താണ്.
0: മുക്കം
1: നീലേശ്വരം. നീലേശ്വരം.
0: നീലേശ്വരം. അവിടെ കട്ടാവുന്നുണ്ടോ? നല്ല ഇടയ്ക്ക് ഇങ്ങനെ കട്ടാവും പോലെ തോന്നുന്നു. ഫോണ് റേഞ്ച് ഉണ്ടല്ലോ അല്ലേ? ആ ഇപ്പം ക്ലിയർ ആണ്. അപ്പൊ ഓക്കെ, എന്താ ചെയ്യുന്നത് അഖിൽ? ടെക്നീഷ്യൻ. എവിടെയാണ്? അവിടെ കട്ടായിക്കൊണ്ടിരിക്കുന്നല്ലോ. റേഞ്ച് ഇല്ലാത്ത ഏരിയ ആണോ? അതെ. ലൗഡ് സ്പീക്കറിലാണോ സംസാരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിക്കണേ, ഇടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഹലോ. ഹലോ, ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പം ക്ലിയർ ആവുന്നില്ല. ഏതായാലും പാട്ട് പറഞ്ഞോളൂ. ഏത് പാട്ടാ ഇന്ന് റിയൽ എഫ് എം ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഓ ഹലോ, പറഞ്ഞോളൂ. ഹലോ, ആ ഇപ്പൊ കേക്കാം, പറയൂ. ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, ഏതായാലും നമുക്ക് ജാനകിയമ്മയുടെ പാട്ട് തന്നെ കേൾക്കാം. ഓളങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ഇളയരാജയുടെ സംഗീതം. മുക്കത്തുനിന്ന് വിളിച്ച അഖിലിന് വേണ്ടി ഈ ഗാനം

വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. നമസ്കാരം.
1: സുനിൽ കുമാർ, കട്ടാടശ്ശേരി.
2: അതെ അതെ അതെ അതെ.
1: എവിടെയാണ് സ്ഥലം?
2: സ്ഥലം നരിക്കുനിയാണ്.
1: നരിക്കുനി. നരിക്കുനി എവിടെ?
2: നരിക്കുനിയുടെ ഹൃദയഭാഗത്ത് തന്നെ. നരിക്കുനി തന്നെ. അറിയോ,
1: സുനിൽ കുമാർ ഇതിനു മുമ്പും വിളിച്ചിരുന്നു. ഇവിടുന്ന് തിരിച്ച് ആകാശവാണിയിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചിണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല.
2: ഓ ഓ ഓ ഓ, ഞാൻ ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഒരു ഒരു ഗാനാവതരണ പരിപാടിയിലാണ്.
1: അതെ അതെ അതെ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: നല്ല വിശേഷങ്ങൾ. എനിക്ക് ആകാശവാണിയിൽ നാളെ വരാനുണ്ട്. നാളെ റെക്കോർഡിംഗ് ഉണ്ട്.
1: എന്തിന്റെയാണ്?
2: വചനാമൃതം.
1: വചനാമൃതം
2: ചെയ്യാറുണ്ട്.
1: അപ്പം അറിയാലോ ഇന്നലത്തെ അല്ലേ?
2: അതെ അതെ അതെ അതെ. ഇന്നലത്തെ ഒരു വിശേഷ
1: നഷ്ടം.
2: അതെ അതെ.
1: എന്തായാലും മരണം അതൊരു സത്യമായിട്ടുള്ള, അതെ, അനിവാര്യതയാണ്.
2: അനിവാര്യതയാണ്,
1: നമ്മൾ അംഗീകരിച്ചു തന്നെ പറ്റുള്ളൂ.
2: പക്ഷേ ചില മരണങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണല്ലോ അതൊരു? പക്ഷെ എന്താ വെച്ചാൽ, ഇന്ന് ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മ മരിക്കുന്നില്ലല്ലോ.
1: അതെ, എല്ലാ ഹൃദയങ്ങളിലും അതെങ്ങനെ. അതെ,
2: പ്രത്യേകിച്ചൊരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം
1: അവർക്ക് മരണമില്ല, കലാകാരന്മാർക്ക് മരണമില്ല.
2: മരണമില്ല, പാട്ട് അവസാനിക്കാത്ത കാലത്തോളം പാട്ടുകാർക്കും മരണമില്ല എന്നാണല്ലോ പറയുക. അല്ലാത്തൊരു ഒരു ഒരു ഒരു അവസ്ഥയാണ്
1: ശരിക്കും.
2: എന്താ പറയുക, ഒരു ഒരു മലയാളി അല്ലെങ്കിലും നമ്മളൊരിക്കലും മലയാളി അല്ല എന്ന് ആരും വിശ്വസിക്കാത്ത ഒരു മലയാളിത്തായിരുന്നു ജാനകിയമ്മയ്ക്കുണ്ടായിരുന്നത്. ഇനി കഴിഞ്ഞ ദിവസം രവിമേനോൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്, ജാനകിയമ്മയ്ക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ഈ ജന്മത്തിലും മലയാളി അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല എന്ന് തോന്നിയിട്ടുണ്ടോന്ന്? കാരണം എന്താ വെച്ചാൽ, പലപ്പോഴും നമുക്ക് എനിക്കൊരു അത്ഭുതം തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു മലയാളി അല്ലാതിരുന്നിട്ട് പോലും മലയാളിയേക്കാൾ വളരെ മനോഹരമായിട്ട് അത്ര അക്ഷരസ്ഫുടത, ഉച്ചാരണ ശുദ്ധി എന്നൊക്കെ പറയുന്നത് എത്ര കൃത്യമായിട്ടാണ് അവർ ഓരോ അക്ഷരങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും.
1: വളരെ ഈസി ആയിട്ടാണ് ജാനകിയമ്മ പാടുന്നത്, അതാണ്. എത്ര ഭയങ്കര പിച്ചുള്ള സോങ്സ് ആണ് കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത്. കൂടുതൽ പിച്ചുള്ള സോങ് പാടിയ തന്നെ ജാനകിയമ്മയാണ്.
2: ജാനകിയമ്മയുടെ പാട്ടിനൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഭാവഭേദങ്ങൾ വെച്ച് പാട്ട് പാടിയ ഒരു ഒരു ഗായികയാണ്. ഓരോ പാട്ടിന്റെ ഭാവങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പല്ലവി തന്നെ നിരവധി ഒരുപാട് ഭാവങ്ങളിൽ പാടിയിട്ടുണ്ട്. അത്ര അത്ര അത്ര മനോഹരമായിട്ട് ഓരോ പാട്ട്, ചെറിയ കുട്ടികളെ ശബ്ദം

0: മുതല് പ്രായമായ ആൾ എല്ലാതരം വികാരങ്ങളും പാട്ടിന്റെ വരികളിലൂടെ ഇങ്ങനെ പ്രകടിപ്പിക്കുക. ഒരുപക്ഷെ പാട്ട് എഴുതിയ ആളോ അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്യുന്ന ആളോ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യം,
1: മലയാളത്തിന്റെ അർത്ഥം അറിയാതിരുന്നിട്ട് പോലും. അതാണ്,
0: അതെ അതെ അതെ, അതാണ് കൃത്യമായിട്ട് നമുക്കത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുകയില്ല ഇങ്ങനെ ഇതിനൊരു പിൻപാട്ട് പാടുന്ന ഒരാളുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അഭിനയിക്കുന്നയാളാണോ പാടുന്നത്, പാടുന്നയാളാണോ അഭിനയിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോ.
1: ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത് ആദ്യം പാട്ടെന്ന് പറഞ്ഞാൽ? എനിക്ക്
0: ഇന്ന് പാട്ട് എന്താ പറയാ, എനിക്കതിൽ ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു പാട്ട്, അതാ ഞാൻ പറഞ്ഞത്, ഒരു പല്ലവി തന്നെ വിവിധ ഭാവങ്ങളിൽ പാടിയ ഒരു പാട്ട്. ഞാൻ പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നിയത് പരീക്ഷ എന്നൊരു ഒരു ഒരു സിനിമയില് ഭാസ്കര മാഷാണ് അതിലെ വരികൾ എഴുതിയത്. അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കും,
1: നല്ല പാട്ടാണ്
0: അല്ലേ? സ്വരരാഗ സുന്ദരി മാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം, മറക്കൂല നമ്മൾ ആ വരികൾ ഒരിക്കലും മറക്കൂല. കാരണം മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ബാബുക്ക എം എസ് ബാബുരാജിന്റെ ഈണമാണ് അതിന്. ശരിക്കും ജാനകി അമ്മേന മലയാളത്തിലെ അത്ര മനോഹരമായ ഈണങ്ങളിലൂടെ മലയാളികളെ മനസ്സിൽ നിലനിർത്തിയതിൽ വലിയൊരു സ്ഥാനം ബാബുക്കുണ്ട്. കാരണം അത്ര വർഷങ്ങളായി, എനിക്ക് തോന്നുന്നത് 1967 എങ്ങാണ്ടാണെന്നാണ് ആ സിനിമ റിലീസായത്, അത്ര വർഷം മുമ്പാ. പക്ഷെ ഇന്നും ആ പാട്ടും
1: പി ഭാസ്കരന്റെ വരികളും കൂടി ആയപ്പോ,
0: ഭാസ്കരൻ പക്ഷേ വരികളൂടി ആകുമ്പം പോവില്ല, കാരണം അത് എനിക്ക് തോന്നുന്ന ഒരു ഹിന്ദുസ്ഥാനി പഹാടിയിൽ എങ്ങാണ്ടാണ് അത് കമ്പോസ് ചെയ്തതെന്ന രാഗം സംശയമുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു പാട്ടാണ് പാട്ട്.
1: സുനിൽ കുമാർ എഴുത്തുകാരനാണോ?
0: എഴുതാറുണ്ട്,
1: എഴുതാറുണ്ട് അല്ലേ? എങ്ങനെ കവിത, എങ്ങനെയാണ് കവിതകളാണ്?
0: അതെ അതെ, രണ്ടു മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്.
1: ഓ,
0: അറിയുന്നത് പോലെ എഴുതും.
1: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് ഭാര്യയും മകളും.
1: വൈഫിന്റെ പേര്?
0: പ്രീതി.
1: പ്രീതി. മോൾ എന്താ ചെയ്യുന്നത്?
0: മോള് പിന്നെ ബാംഗ്ലൂർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, ഒരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പ്രിയംവദ.
1: പ്രിയംവദ, നല്ല പേരാണല്ലോ. ശകുന്തളയുടെ തോഴി അല്ലേ?
0: പല പാട്ടുകളിലും വന്നൊരു പ്രയോഗം കൂടിയാണല്ലോ
1: ഈ എഴുത്തുകാരന്റെ. എഴുത്തുകാരൻ തന്നെ ഇട്ടതാവും ആ പേര്.
0: അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആവണമെന്നൊരു നിർബന്ധം കൊണ്ടാണ്.
1: അതെ അതെ,
0: ചില പേരുകളെങ്കിലും അങ്ങനെ നിലനിൽക്കട്ടെ.
1: പ്രിയംവദന്റെ പാട്ട് തന്നെ ഉണ്ടല്ലോ, പ്രിയംവദയല്ലയോ?
0: അതെ അതെ അതെ അതെ, ശരിയാ.
1: അപ്പൊ എന്തായാലും സന്തോഷം ഈ നമ്മളെ ഗാനോത്സവം പരിപാടിയിൽ ഇങ്ങനെ ഒരാളെ കിട്ടിയതിൽ ഞങ്ങൾക്കും വേറെ സന്തോഷം. എന്തായാലും ഇനിയും വിളിക്കുക, ഒരുപാട് പരിപാടികൾ ഇനിയും വരുന്നുണ്ടാവും, അന്നൊക്കെ നിങ്ങളുടെ സാന്നിധ്യം ഈ ശബ്ദം.
0: എന്തായാലും നമ്മള് ജാനകിയമ്മയുടെ ഓർമ്മ മറക്കാതെ മരിക്കാതിരിക്കട്ടെ. ദീർഘ നമസ്കാരം ഓർമ്മകൾക്ക് മുമ്പിൽ.
1: ഓ, ഈ പരീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം ഇപ്പൊ തന്നെ വെച്ചുതരാം. ഭാസ്കരൻ മാഷിയുടെ വരികളാണ്, എം എസ് ബാബുരാജിന്റെ സംഗീതം.
0: അതെ അതെ,
1: ഓക്കെ, താങ്ക് യു,
0: സന്തോഷം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ ആരാണ്?
2: കുന്നമംഗലത്ത്
1: നിന്നാണ് അല്ലേ? അന്ന് നരുക്കുനി ബാലുശ്ശേരി അതിലെങ്ങനെ കുന്നമംഗലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ആണല്ലേ. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇന്ന് വർക്ക് ഇല്ലായിരുന്നോ?
2: ഇല്ല, അന്ന് ലീവാണ്.
1: ഓ, സൺഡേ ലീവാണ് അല്ലേ. ആരൊക്കെയാ ഉള്ളത് വീട്ടില്?
2: വീട്ടില് ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ. അനിയന്റെ മോള് ഉണ്ടായിരുന്നു, ഇതാ അപ്പം കൂടെ പോയി.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ബെൻഡ് വീടിന്റെ പണിയാ, തേപ്പും പടവൊക്കെ.
1: മോള്?
2: മോള് 9ാം ക്ലാസ് പഠിക്കുക.
1: ഏത് സ്കൂളിലാ?
2: മോള് കുന്നമംഗലം സ്കൂളില്.
1: കുന്നമംഗലത്തന്നെ. കുന്നമംഗലം ടൗണിൽ തന്നെയാണോ വീട്? അവിടെ
2: ടൗണിൽ തന്നെയാ.
1: പിന്നെ എങ്ങനെയാണ് നമ്മളെ റിയൽ FM കേൾക്കല്? നിത്യം കേൾക്കോ?
2: ഓ, റിയൽ FM കേൾക്കലുണ്ട്, സ്ഥിരം തന്നെയാണ് പരിപാടി.
1: ആണല്ലേ, ആദ്യമായിട്ടാണോ ഈ കോൾ?
2: വിളിച്ചിട്ടുണ്ട് കുറച്ചൊരു 3-4-5-6 മാസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: സ്മിത പേര് അല്ലേ? പിന്നെ ഏത് പാട്ടാന്ന് കേൾക്കാൻ കൊതിക്കുന്നത്?
2: ഇന്ന് ജാനകമ്മേന്റെ ഏതെങ്കിലും ഒരു പാട്ട്, നല്ല പാട്ട്.
1: ഏതെങ്കിലും ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ സ്മിതയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
2: അത് ഞാനും മനസ്സിൽ വിചാരിച്ചു നോക്കുമ്പോ ഓരോരുത്തർ പറഞ്ഞു.
1: അതെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെക്കാം അല്ലേ.
2: ഓ ഓ, മതി മതി.
1: പിന്നെ എന്തൊക്കെയാണ് ഈ ഹരിതകർമ്മസേന? എങ്ങനെയുണ്ട് നമ്മുടെ ജോലി? എങ്ങനെ പോണു?
2: കുഴപ്പമില്ല, ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, ഇപ്പം പിന്നെ അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല.
1: എത്ര പേരുണ്ട് കൂടെ?
2: ഞങ്ങൾ വാർഡില് 2 പേരാണ്.
1: എങ്ങനെയാ ഇത്? എല്ലാ ദിവസവും എത്ര മണി? ഒരു നിശ്ചിത സമയമുണ്ടോ അല്ലെങ്കിൽ?
2: സമയമുണ്ട്. ഞങ്ങള് 10-24 വാർഡുണ്ട്. അപ്പം വാർഡുകളിൽ എല്ലാരും കൂടെ ഒരു വാർഡിൽ പോയിട്ട് ഒരു ദിവസം കൊണ്ട് തീർക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്.
1: എങ്ങനെയാണ് ഓരോ വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ്? എങ്ങനെയാണ്?
2: എല്ലാരും ഭാഗത്തുനിന്ന് ഇപ്പോഴും മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. കൊറേ ആൾക്കാർ നല്ല ഇതന്നെ പറയുന്നുണ്ട്.
1: ഈ പ്ലാസ്റ്റിക് മാത്രല്ലേ നിങ്ങൾ? എങ്ങനെയാണ് അതിന്റെ ഒരു ഇതൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാവോ?
2: ഓ, പ്ലാസ്റ്റിക് മാത്രല്ല, ഓരോരോ മാസത്തിൽ ഓരോരോ ഇതാണ് എടുക്കുന്നത്.
1: എങ്ങനെയൊക്കെയാണ്?
2: പ്ലാസ്റ്റിക്കിന്റേത് എടുക്കുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് റിജക്ട് വേസ്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെ
1: അല്ലാത്ത മാലിന്യങ്ങളും അല്ലേ. ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ സംസ്കരിക്കുന്നത്? എവിടെയാണ്?
2: അത് ഒരു ഏജൻസി കൊണ്ടുപോവാണ് നേരിട്ട്.
1: അപ്പം ഏറെ സന്തോഷം പരിചയപ്പെട്ടതില്. അപ്പം ജാനകിയമ്മയുടെ ആ രാത്രി എന്ന ചിത്രത്തില് ആ പാട്ടൊന്ന് കേൾക്കാം. പൂവച്ചൽ ഖാദർ രചന, ഇളയരാജയുടെ

0: തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ഓ, ആരാണ്?
2: ആദിദേവ്.
1: ആദിദേവ് ആണോ? എവിടുന്നാ വിളിക്കുന്നത്?
2: ഇരിങ്ങത്ത്.
1: ഇരിങ്ങത്ത്? ഇരിങ്ങത്ത് എന്നുള്ള സ്ഥലം എവിടെയാ?
2: ഇരിങ്ങത്ത് പയ്യോളി.
1: പയ്യോളി. ആഹാ. ആദിദേവ് പഠിക്കല്ലേ? എത്രയല്ലാ?
2: ആറില്.
1: ആറാം ക്ലാസ്സിൽ. അപ്പോൾ റിയൽ എഫ്എമ്മിൽ കേൾക്കാറുണ്ടോ? കേൾക്കലുണ്ട്. ഏത് പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം ആദിദേവിന്? അപ്പൊ ആദിദേവിന്റെ അമ്മയാണോ കേൾക്കാറ്? ഈ പരിപാടി ഇഷ്ടമാണ്. അതായത് ഫോണിൻ പരിപാടി അല്ലേ? അങ്ങനെയാണോ? ആരൊക്കെയാ വീട്ടിലുള്ളത്?
2: അച്ഛൻ, അമ്മ, അമ്മമ്മ, ഏച്ചി.
1: എല്ലാവരും ഒന്നുണ്ടോ വീട്ടില്?
2: അച്ഛൻ ഇവിടെ ഇല്ല, ഏച്ചിയുമില്ല.
1: ചേച്ചിയുമില്ല, അമ്മയും അമ്മമ്മയും ഉള്ളൂ അല്ലേ? അമ്മേന്റെ പേരെന്താ?
2: രമ്യ.
1: രമ്യ. അച്ഛൻ?
2: രാജേഷ്.
1: രാജേഷ്. രാജേഷ് എന്ത് ചെയ്യുന്നു?
2: ഡ്രൈവർ.
1: ഡ്രൈവറാണ്. മോൻ ഏത് സ്കൂളിലാ? എളമ്പിനാട്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവോ മോന്റെ ശബ്ദം? എങ്ങനെ, പഠിക്കാൻ മിടുക്കനല്ലേ? അമ്മ എന്താ, അടുത്തുണ്ടോ അമ്മ?
2: ഇല്ല.
1: ഇല്ല. അപ്പൊ നീ തന്നെ മെസ്സേജ് അയച്ചതാണ് അല്ലേ? എന്തായാലും സന്തോഷം. ഏത് പാട്ടാ ആദിദേവിന് വേണ്ടത്? സന്ധ്യ കണ്ണീരിൽ എന്തേ സന്ധ്യ അല്ലേ, ജാനകിയമ്മ പാടിയ. പിന്നെ എന്തൊക്കെയാ? ഓ,
2: മദനോത്സവം
1: നോക്കട്ടെ മോൻ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? എന്തെങ്കിലും വിശേഷങ്ങൾ പറയൂ. ഇന്ന് സ്കൂളില്ലാത്തൊരു സന്തോഷത്തിലാണ് അല്ലേ? കുറെ സ്കൂളിൽ ലീവ് കിട്ടിയില്ലേ? കൂടുതൽ മഴ പെയ്യുമ്പോ സന്തോഷാണോ? സ്കൂളില്ലാന്ന് പറയുമ്പോ സന്തോഷാണ് അല്ലേ? അങ്ങനെയാണോ നല്ല കുട്ടികള്? സ്കൂളില്ലെങ്കിൽ സങ്കടപ്പെടല്ലേ വേണ്ടത്? ഇടയ്ക്ക് അവധി, അത് ശനി ഞായറൊക്കെ അവധി ഇല്ലേ? പഠിക്കണ്ടേ? എന്തായാലും മഴ പെയ്ത് പ്രശ്നങ്ങൾ ഒന്നും വരാതിരിക്കട്ടെ അല്ലേ? അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഓക്കെ, നിന്റെ കൂട്ടുകാരോടൊക്കെ പറയണം റിയൽ എഫ്എം കേൾക്കാൻ നീ വിളിച്ചിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും എസ് ജാനകി പാടിയ മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനം ആദിദേവിന് വേണ്ടി വെച്ചുതരാം. ഇനിയും വിളിക്കൂ. ഓക്കെ, താങ്ക് യു. ഈ ഗാനത്തിൻ്റെ രചന ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ
2: ഹലോ
1: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്ന്? നടുവണ്ണൂർ കോട്ടൂര്. ശ്രീജ? ആ, ശ്രീജ എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. റിയൽ എഫ്എമ്മിൽ കേൾക്കാറുണ്ട് അല്ലേ? ആദ്യമായിട്ടാണോ വിളിച്ചിട്ട് കിട്ടുന്നത്? ആണല്ലേ. അപ്പം ആരുടെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
2: എല്ലാ പാട്ടും ഇഷ്ടമാണ്,
1: നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് മെസ്സേജ് അയക്കാൻ തോന്നിയത് അല്ലേ? അപ്പം വല്ലാത്തൊരു നഷ്ടമാണ് നമുക്ക്. അതെ അതെ, പാട്ടുകൾ മരിക്കുന്നില്ലല്ലോ. പാട്ടുകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. നമ്മൾ മരിക്കുന്നത് വരെ ആ പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ശ്രീജൻ്റെ?
2: ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലില്ല.
1: ഗൾഫിലാണോ?
2: അല്ല, മഹാരാഷ്ട്ര.
1: മഹാരാഷ്ട്ര. എന്താ ചെയ്യുന്നത്?
2: അവിടെ ബേക്കറി പണി.
1: ആ ഹാ ഹാ. പിന്നെ
2: മക്കള് രണ്ടുപേര്, ജിയാലക്ഷ്മി ജൈനാലക്ഷ്മി.
1: രണ്ടുപേര്
2: ഒമ്പതാം ക്ലാസ്സിലും ഒരാൾ ആറാം ക്ലാസ്സിലും. പിന്നെ എന്റെ അമ്മ ആങ്ങള.
1: ഇവരെല്ലാരും നിങ്ങളെ വീട്ടിൽ തന്നെയാണ് അല്ലേ?
2: വീട്ടിലുണ്ട്.
1: എല്ലാരോടും അന്വേഷണം പറയൂ. ഏത് പാട്ടാണ് ഗാനോത്സവത്തിലൂടെ കേൾപ്പിക്കേണ്ടത്? പപ്പയുടെ സ്വന്തം അപ്പൂസില് ജാനകിയമ്മ പാടിയ പാട്ടല്ലേ?
2: അപ്പൊ
1: എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കണം. ഓക്കെ. അതെ അല്ലേ, അത് കുറെ പേര് ഇനിയും ഉണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ സമയം ഇവിടെ തീരാ.

ഞാൻ പോവുകയാണ്, കുറച്ച് സമയമേ ഉള്ളൂ ഇനി. അപ്പോൾ ആയിക്കോട്ടെ, എന്തായാലും ഇനിയും വിളിക്കുക, എപ്പോഴെങ്കിലും ഇങ്ങനെ കിട്ടുമായിരിക്കും. ഓക്കെ, ശരി ശ്രീജ, ഓക്കെ ബൈ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ചത് ചിത്രം പപ്പയുടെ സ്വന്തം മപ്പൂസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ എസ് ജാനകിയുടെ ജാനകി അമ്മയുടെ പാട്ടുകളാണ് നാം ഇതുവരെ കേട്ടത്. ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ചവർക്കും ഗാനോത്സവം പരിപാടി ആസ്വദിച്ചവർക്കും റിയൽ എഫമിൻ്റെ 1000 നന്ദി. നിങ്ങളോടൊപ്പം ഇതുവരെ ഞാൻ ശ്രീവല്ലി ഗണേഷ്, സാങ്കേതിക സഹായം നിതീഷ് ടി എ, സുധീർ ബാബു പി സി.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
0: ഇനി അല്പസമയത്തിനുള്ളിൽ 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ഗസൽ.

0: പങ്കജ് ഉദാസ് പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, ടിവി, എസി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 16 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ലോകം മുഴുവൻ കണ്ണും കാതും മനസ്സും ഒരേ ദിശയിലേക്ക് തിരിച്ചുവെച്ച ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അവസാന ലാപ്പിലേക്ക്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത 48 ടീമുകളിൽ 44 പുറത്തായി കഴിഞ്ഞു. ശേഷിക്കുന്നത് 4-4 ടീമുകൾ മാത്രം. അവരാവട്ടെ ലോക ഫുട്ബോളിൽ കരുത്തരിൽ കരുത്തരായ ഫ്രാൻസും അർജന്റീനയും സ്പെയിനും ഇംഗ്ലണ്ടും. ലോകകപ്പിന്റെ സെമിഫൈനൽ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസിന് സ്പെയിനും അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടുമാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെയും രാവിലെയുമായി നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ നോർവേയെ 1-2 ഗോളിന് ഇംഗ്ലണ്ടും സ്വിറ്റ്സർലാൻഡിനെ 1-3 ഗോളിന് അർജന്റീനയും തോൽപ്പിച്ചു. മയാമിയിലെ ഹാർഡ്റോക്ക് സ്റ്റേഡിയത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട കളിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇരട്ട ഗോൾ മികവിലാണ് നോർവീജിയൻസിനെ ഇംഗ്ലീഷുകാർ മടക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇംഗ്ലണ്ട് പന്ത് കൈവശം വെച്ച് ആക്രമിച്ചെങ്കിലും കൗണ്ടർ അറ്റാക്കിലൂടെ നോർവേയാണ് ആദ്യം വല കുലുക്കിയത്. 36 മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ലഭിച്ച പന്തുമായി നോർവേ വിംഗർ ആൻഡ്രിയാസ് ഷെൽഡ്രപ്പ് മുന്നേറി. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിന് യാതൊരു അവസരവും നൽകാതെ ഷെൽഡ്രപ്പ് തൊടുത്ത മനോഹരമായ ക്രോസ് ഷോട്ട് പോസ്റ്റിന്റെ ഫാർ കോർണറിലേക്ക് തുളച്ചുകയറുകയായിരുന്നു. പിറകിലായ ത്രീ ലയൺസ് തിരിച്ചുവരവിനുള്ള നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടി. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് സമനില പിടിച്ചു. നോർവേ ഗോൾ കീപ്പർ ഒർഹാൻ നീലാൻഡ് എറിഞ്ഞു നൽകിയ പന്ത് തട്ടി ദിശ മാറി ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിച്ചു. ആന്റണി ഗോർഡൻ വഴി പന്ത് സ്വീകരിച്ച് ബോക്സിലേക്ക് കുതിച്ചുയർന്ന ബെല്ലിംഗ്ഹാം രണ്ട് നോർവീജിയൻ ഡിഫൻഡർമാരെ വെട്ടിച്ച് വലയിലാക്കി. ഗോളിയെറിഞ്ഞ പന്ത് സ്കൈ ക്യാമറ കേബിളിൽ തട്ടിയാണ് ഇംഗ്ലീഷ് താരങ്ങൾക്ക് ലഭിച്ചതെന്ന വാദമുയർത്തി നോർവേ താരങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും ഫിഫയുടെ കണക്റ്റഡ് ബാൾ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി റഫറി ഗോൾ അനുവദിക്കുകയായിരുന്നു. 55 മിനിറ്റിൽ നോർവേ മുന്നിലെത്തി. റഫറി പക്ഷേ VAR പരിശോധനയിലൂടെ ഗോൾ റദ്ദാക്കി. മാർട്ടിൻ ഒഡേഗാർഡ് എടുത്ത കോർണർ കിക്കിൽ നിന്ന് നോർവേയുടെ ടോർബിയോൺ ഹെഗം ഹെഡറിലൂടെ ഇംഗ്ലീഷ് വലകുലുക്കുകയായിരുന്നു. കോർണർ കിക്ക് എടുക്കുന്നതിന് തൊട്ടു മുൻപ് ബോക്സിനുള്ളിൽ വെച്ച് നോർവേ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇംഗ്ലണ്ടിന്റെ ആൻഡേഴ്സണിനെ ഫൗൾ ചെയ്തതായി റീപ്ലേകളിൽ വ്യക്തമായതിനെ തുടർന്നായിരുന്നു ഗോൾ റദ്ദാക്കൽ തീരുമാനം. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നയുടൻ 93 മിനിറ്റിൽ ഇംഗ്ലണ്ട് വിജയ ഗോൾ കണ്ടെത്തി. പകരക്കാരനായി ഇറങ്ങിയ ഇംഗ്ലീഷ് താരം മോർഗൻ റോജേഴ്സ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ശക്തമായ ഒരു ലോങ് റേഞ്ച് ഷോട്ട് നോർവേ കീപ്പർ നീലാൻ തട്ടിയകറ്റി. എന്നാൽ കൃത്യസമയത്ത് ബോക്സിലേക്ക് ഓടിയെത്തിയ ബെല്ലിംഗ്ഹാം റീബൗണ്ടായി വന്ന പന്ത് അതിവേഗത്തിൽ വലയിലേക്ക് അടിച്ചുകയറ്റി ഇംഗ്ലണ്ടിന് സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കുകയായിരുന്നു. തങ്ങളുടെ തുറുപ്പുചീട്ടായ ഹാലൻഡിനെ മത്സരത്തിലുടനീളം ഇംഗ്ലീഷ് ഡിഫൻഡർമാർ വരിഞ്ഞുമുറുക്കിയത് നോർവേക്ക് തിരിച്ചടിയായി. താളം കണ്ടെത്താനാവാതെ പോയ ഹാലൻഡിനെ എക്സ്ട്രാ ടൈമിൽ പിൻവലിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം പോലെ നിശ്ചിത സമയം 1-1 അർജന്റീന സ്വിറ്റ്സർലാൻഡ് കളിയും കലാശിച്ചത്. എക്സ്ട്രാ ടൈമിൽ ലോക ചാമ്പ്യന്മാർ 2 ഗോൾ കൂടി നേടി ജയം ആധികാരികമാക്കി. കാൻസാസ് സിറ്റിയിലെ എറോഹെഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിച്ച അർജന്റീന 10 മിനിറ്റിൽ ലീഡ് നേടി. ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് സ്വിസ് പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ബോക്സിലേക്ക് ഉയർന്നുവന്നു. കൃത്യസമയത്ത് വായുവിൽ ഉയർന്നു ചാടിയ മധ്യനിര താരം മാക്കലിസ്റ്റർ ഉഗ്രൻ ഒരു ഹെഡറിലൂടെ പന്ത് സ്വിസ് ഗോൾ കീപ്പറെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിട്ടു. ആദ്യ ഗോൾ വഴങ്ങിയെങ്കിലും സ്വിറ്റ്സർലൻഡ് അർജന്റീന ബോക്സിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. 21 മിനിറ്റിൽ ഇവരുടെ ജിബ്രിൽസോ തൊടുത്ത ലോങ് റേഞ്ചർ അർജന്റീന ഗോളി എമിലിയാനോ മാർട്ടിനസ് രക്ഷപ്പെടുത്തി. 34 മിനിറ്റിൽ ഗ്രാനിറ്റ് സാക്കയുടെ ശ്രമവും പാളി. രണ്ടാം പകുതിയിലും സ്വിസ് നീക്കം ശക്തമാക്കി. 67 മിനിറ്റിൽ അവർ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് സമനില പിടിച്ചു. സ്വിസ് താരം റിക്കാർഡോ റോഡ്രിഗസുമായി ചേർന്ന് നടത്തിയ മികച്ചൊരു 1-2 പാസ് മുന്നേറ്റത്തിനൊടുവിൽ ഡാൻ എൻഡോയ് ബോക്സിന്റെ ഇടുങ്ങിയ കോണിൽ നിന്ന് തൊടുത്ത ഷോട്ട് എമിലിയാനോ മാർട്ടിനസിനെ കീഴ്പ്പെടുത്തി വലയിൽ അഭയം പ്രാപിച്ചു. ഗോൾ മടക്കിയതിന് പിന്നാലെ സ്വിറ്റ്സർലൻഡിന് വലിയ തിരിച്ചടിയേറ്റു. സ്വിസ് സ്ട്രൈക്കർ ബ്രീൽ എംബോളോ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്യപ്പെട്ടതായി അഭിനയിച്ചതിന് VAR പരിശോധനയ്ക്ക് ശേഷം റഫറി രണ്ടാമത്തെ മഞ്ഞ കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും നൽകി പുറത്താക്കി. ഇതോടെ സ്വിറ്റ്സർലൻഡ് 10 പേരായി ചുരുങ്ങി. 10 പേരുമായി പ്രതിരോധിച്ച് നിന്ന സ്വിസ് കോട്ട എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ അർജന്റീന പൊളിച്ചു. 112 മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്നും പന്തുമായി മുന്നേറിയ യൂലിയൻ അൽവാരസ് ബോക്സിന് പുറത്ത് ഏകദേശം 25 യാർഡ് അകലെ നിന്ന് രണ്ട് പ്രതിരോധക്കാരെ വെട്ടിച്ച് അകത്തേക്ക് കയറി. തുടർന്ന് താരം തൊടുത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കേളിംഗ് ലോങ് റേഞ്ചർ ഷോട്ട് സ്വിസ് കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചുകയറി. സ്വിറ്റ്സർലൻഡ് സമനിലയ്ക്കായി സർവശക്തിയുമെടുത്ത് ആക്രമിച്ചപ്പോൾ ഇഞ്ചുറി ടൈമിൽ ലഭിച്ചു.

0: ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ അർജന്റീന വിജയം പൂർത്തിയാക്കി. പകരക്കാരനായി ഇറങ്ങിയ തിയാഗോ അൽമാഡ പന്തുമായി കുതിച്ച് ബോക്സിനുള്ളിൽ കയറി തൊടുത്ത ആദ്യ ഷോട്ട് സ്വിസ് ഗോൾ കീപ്പർ തട്ടിയകറ്റി. എന്നാൽ റീബൗണ്ട് ചെയ്തു വന്ന പന്ത് തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരുന്ന ലൗതാരോ മാർട്ടിനസ് അതിവേഗത്തിൽ വലയിലേക്ക് തട്ടിയിട്ടു. അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിലെ ആദ്യ നാല് റാങ്കുകാർ ഏറ്റുമുട്ടുന്ന അത്യപൂർവ കാഴ്ച ഇത്തവണത്തെ സെമി ഫൈനലിലുണ്ട്. ലോകകപ്പ് ചരിത്രത്തിൽ മുമ്പെങ്ങും സംഭവിക്കാത്തതാണിത്. ഫിഫ റാങ്കിങ്ങിൽ സ്പെയിൻ 1, അർജന്റീന 2, ഫ്രാൻസ് 3, ഇംഗ്ലണ്ട് 4 റാങ്കുകാരാണിപ്പോൾ. 2026 ലോകകപ്പ് നറുക്കെടുപ്പിൽ ഉയർന്ന റാങ്കുകാരെ വ്യത്യസ്ത ക്വാഡ്രന്റുകളിൽ ഉൾപ്പെടുത്തി ഫിഫ വരുത്തിയ മാറ്റങ്ങളുടെ ഏറ്റവും മികച്ച റിസൾട്ടാണിത്. ഓരോ ഗ്രൂപ്പിലും ചാമ്പ്യന്മാരായാണ് ഈ നാല് ടീമുകളും നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചത്. ചൊവ്വാഴ്ചയാണ് ഫ്രാൻസ് സ്പെയിൻ സെമി. ബുധനാഴ്ച അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. ലോകകപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ സെനഗൽ ഫുട്ബോൾ ടീം കോച്ച് പാപ്പേതിയാവിനെ പുറത്താക്കി. ലോകകപ്പിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് സെനഗൽ ഫുട്ബോൾ ഫെഡറേഷന്റെ ഈ നടപടി. തിയാവിനൊപ്പം അദ്ദേഹത്തിന്റെ മുഴുവൻ സ്റ്റാഫിനെയും മാറ്റിയിട്ടുണ്ട്. ലോകകപ്പിൽ നോക്കൌട്ട് റൗണ്ട് ഓഫ് 32 ഘട്ടത്തിൽ ബെൽജിയത്തോട് തോറ്റാണ് സെനഗൽ പുറത്തായത്. മത്സരത്തിന്റെ അവസാന 5 മിനിറ്റിൽ 2 ഗോളിന് മുന്നിലായിരുന്ന സെനഗൽ കളി കൈവിട്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഫ്രഞ്ച് താരം പാട്രിക് വിയേര പുതിയ കോച്ചായേക്കുമെന്നാണ് സൂചനകൾ. ലോകകപ്പ് മത്സരങ്ങൾക്കിടെ കായിക ലോകത്തെ ഏറെ സങ്കടത്തിലാഴ്ത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊരു വാർത്ത. ദക്ഷിണാഫ്രിക്കയുടെ ലോകകപ്പ് ടീം അംഗം ജൈഡൻ ആഡംസിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കേപ്ടൗൺ മേഖലയിലെ ഷോട്ട ഷെക്ലൂഫിലെ വീട്ടിൽ ഇന്നലെ രാവിലെയാണ് 25-വയസ്സുകാരന്റെ മൃതദേഹം കണ്ടത്. മരണകാരണം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഈ ദുഷ്കരഘട്ടത്തിൽ കുടുംബത്തിന്റെ വികാരവും സ്വകാര്യതയും മാനിക്കണമെന്നും ദക്ഷിണാഫ്രിക്കൻ കായിക മന്ത്രി ഗെയ്റ്റൻ മക്കൻസി വ്യക്തമാക്കി. ലോകകപ്പ് റൌണ്ട് ഓഫ് 32 ടീമിൽ അംഗമായിരുന്നു മിഡ്ഫീൽഡറായ ജൈഡൻ. ഗ്രൂപ്പ് റൌണ്ടിലെ ആദ്യ 2 മത്സരങ്ങളിൽ ഇറങ്ങിയ താരം ഇടയ്ക്ക് മുത്തശ്ശിയുടെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജൈഡൻ ദേശീയ ടീമിലെ ശ്രദ്ധേയ മുഖങ്ങളിലൊന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റെല്ലൻ ബാഷ് യൂത്ത് ടീമിലൂടെയാണ് പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. പിന്നീട് ഇവരുടെ സീനിയർ ടീമിലെത്തി. 2025 രാജ്യത്തെ മുൻനിര ക്ലബായ മെമലോഡി സൺഡൌസിലെത്തി ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടത്തിൽ പങ്കാളിയായി. 2022 അന്താരാഷ്ട്ര അരങ്ങേറ്റം. ദക്ഷിണാഫ്രിക്കയ്ക്കായി 12 മത്സരങ്ങൾ കളിച്ച് 2 ഗോളും നേടി. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റു പുറത്തായ പോർച്ചുഗൽ ടീമിലെ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിനെ ചൊല്ലി ചർച്ചകൾ കൊഴുക്കുകയാണ്. 2016 പോർച്ചുഗൽ യൂറോകപ്പ് കിരീടം നേടിയതിന്റെ ചിത്രങ്ങൾ അതിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ച് പങ്കുവച്ചിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ. 10,000,000 ആളുകളുടെ വിജയമെന്ന് ചിത്രത്തോടൊപ്പം കുറിച്ചിട്ടുമുണ്ട്. താരം ഇപ്പോഴും ഭൂതകാലത്തിൽ ജീവിക്കുകയാണെന്നും പരാജയങ്ങളെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തയാളെന്നും ചില ആരാധകർ പോസ്റ്റിനു താഴെ വിമർശനമുയർത്തി.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്. ചിത്രം നമ്പർ വൺ സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: ഇപ്പോൾ ബാലുശ്ശേരി കൃഷ്ണദാസും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക കേൾക്കാം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തായമ്പക കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബാലുശ്ശേരി കൃഷ്ണദാസ്. ഒപ്പം പങ്കെടുക്കുന്നത് രമേശൻ ബാലുശ്ശേരി, പൃഥ്വിരാജ് നന്മണ്ട, ഷാജു പാലങ്ങാട്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുമാർ സാനു പാടിയത്. ചിത്രം 1942, എ ലവ് സ്റ്റോറി. ജാവേദ് അക്തറിന്റെ വരികൾ, സംഗീതം രാഹുൽ ദേവ് ബർമൻ.

തായമ്പകയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ബാലുശ്ശേരി കൃഷ്ണദാസ്. ഒപ്പം പങ്കെടുത്തത് രമേശൻ ബാലുശ്ശേരി, പൃഥ്വിരാജ് നന്മണ്ട, ഷാജു പാലങ്ങാട്.

ഗുൽസാറിന്റെ വരികൾ ഹേമന്ത് കുമാറിന്റെ സംഗീതം. കിഷോർ കുമാർ പാടിയത്. ചിത്രം ഖാമോഷി.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കോഴിക്കോട് ഹിന്ദി പാഠം.
2: പ്യാരെ ശ്രോതാവോ നമസ്കാർ, ആജ് കാ ഹിന്ദി പാഠ് കാര്യക്രമം ആപ് സഭീ കാ സ്വാഗത് ഹൈ. ആജ് കാ പാഠ് ലേ രഹാ ഹൈ ഡോക്ടർ ചന്ദ്രമോഹനൻ കേ.
3: ബച്ചോ നമസ്കാർ, മേ ഡോക്ടർ ചന്ദ്രമോഹനൻ, പുൽകാവ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊയിലാണ്ടി. പിച്ചലി കക്ഷാമേ ഹം പേഡ് കവിത പർ ചർച്ച കീ തി. ആജ് ഹം ഏക് കഹാനി

पर चर्चा करेंगे। शीर्षक है जूलिया और लूना, लेखक नेहा सिंह। കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേട് എന്ന കവിതയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നാം ഒരു കഥയെക്കുറിച്ച് ചർച്ച ചെയ്യും. കഥയുടെ പേര് ജൂലിയയും ലൂണയും. ലേഖക് കാ നാം ഹേ നേഹാ സിംഗ്. നേഹാ സിംഗ് കാ ജന്മ 5 മൈ 1962 കോ വാരണാസി മേ ഹുവാ ഥാ. വേ ഹിന്ദി ഓർ അംഗ്രേസി ദോനോ ഭാഷാവോ മേ ലിഖ്തി ഹേ ഓർ ഉൻകി 19 കിതാബേ പ്രകാശിത ഹോ ചുക്കി ഹേ. ബച്ചോ കെ ലിയേ ഖാസ് കർ മ്യൂസിക്കൽ നാടക് ബനാനാ ഉനെ ബഹത് പസന്ദ് ഹേ. നേഹാ സിംഗിന്റെ ജനനം 1982 മെയ് 5 വാരണാസിയിലായിരുന്നു. അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതുന്നു. അവരുടെ 19 രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി പ്രത്യേകിച്ച് മ്യൂസിക്കൽ നാടകങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ്. വേ ബച്ചോ കെ ലിയേ കഹാനിയാം കവിതായേ ലിഖ്തി ഹേ. രാഹി നാം കി തിയേറ്റർ കമ്പനി ചലാത്തി ഹേ ഓർ ലഡ്കിയോ മഹിളാവോ കെ ലിയേ ഏക് ക്യാമ്പയിൻ ചലാത്തി ഹേ ജിസ്കാ നാം ഹേ വൈ ലോയിട്ടർ. ഉൻകി പെഹലി പുസ്തക ഹേ ദ വെനസ്ഡേ ബാസാർ ജോ സൻ 2014 മേ പ്രകാശിത് ഹുയി. അവർ കുട്ടികൾക്കായി കഥകളും കവിതകളും എഴുതുന്നു. രാഹി എന്ന പേരിൽ ഒരു തിയേറ്റർ കമ്പനി നടത്തുന്നു. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി വൈ ലോയിട്ടർ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നു. അവരുടെ ആദ്യ പുസ്തകം ദ വെനസ്ഡേ ബസാർ 2014 പ്രസിദ്ധീകരിച്ചു. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥ ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന ആളിനെ കുറിച്ചുള്ളതാണ്. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ഏക് പ്രസിദ്ധ അമേരിക്കൻ പര്യാവരൺ കാര്യകർത്ത ഹേ. ഉനോനെ ജംഗലോ കി കട്ടായി റോക്നെ കെ ലിയേ ഏക് ബഡാ കദം ഉഠായ. 10 ദിസംബർ 1997 സേ 18 ദിസംബർ 1999 തക് യാനി 738 ദിനോ തക് വോ കാലിഫോർണിയ കെ ഏക് വിശാൽ റെഡ്വുഡ് പേഡ് പർ രഹി. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ഒരു പ്രശസ്ത അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയാണ്. വനനശീകരണം തടയുന്നതിനായി അവർ ഒരു വലിയ ചുവടുവെപ്പ് നടത്തി. 1997 ഡിസംബർ 10 മുതൽ 1999 ഡിസംബർ 18 വരെ, അതായത് 738 ദിവസം, അവർ കാലിഫോർണിയയിലെ ഒരു കുറ്റൻ റെഡ്വുഡ് മരത്തിൽ താമസിച്ചു. ഉനോനെ പേഡ് കെ ഉപ്പർ ഏക് തമ്പൂമേ രഹ്കർ ഇസെ ലക്കഡ് ഹാരോം സെ ബച്ചായ. ആഖിർകാർ ഉനോനെ കമ്പനി കെ സാത്ത് ഏക് സംജോത കിയ ഓർ ലൂന നാം കെ ഉസ് പേഡ് കോ ബച്ചാലിയ. ജൂലിയനെ ഇസ് അനുഭവ കെ ബാരേമേ ദ ലെഗസി ഓഫ് ലൂന നാമക് കിതാബി ലിക്കി. മരത്തിനു മുകളിൽ ഒരു കൂടാരത്തിൽ താമസിച്ച് അവർ മരം വെട്ടുകാരിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു. ഒടുവിൽ അവർ കമ്പനിയുമായി ഒരു കരാറിലെത്തുകയും ലൂണ എന്ന ആ മരത്തെ രക്ഷിക്കുകയും ചെയ്തു. ഈ അനുഭവത്തെക്കുറിച്ച് ജൂലിയ ദി ലെഗസി ഓഫ് ലൂണ എന്നൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയുള്ള കഥയാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ഏക്കലെടുക്കി പേട് പറിച്ചെടുക്കർ ദീർഘകാല നിരന്തർ പേട് കാട്ടനേ വാലോ സേ ജൂഞ്ചുത്തി രഹി. ജൂലിയ ഓർ ലൂണ ഇസ് ഘടന പർ ലിക്കി ഗൈ കഹാനി ഹെ അബ് ഹം ഇസ്കോ പടേംഗേ. കഹാനി ഇസ് പ്രകാർ ഹെ. ഏക് റോസ് കുച്ച് ഹട്ടെ കട്ടെ ആദ്മി ഏക് ബഡേ സേ പേട് കോ കാട്ടനേ പഹുഞ്ചെ. ഏക് ലഡ്ക്കിനെ ഉനെ ദേഖ് ലിയ വോ ഝട് പേട് പർ ചട് ഗൈ. ആദ്മിയോ നെ പെഹലെ ഉസെ സംജായ ഫിർ ധംകായ ബഹോത് ഡറായ. മേ നഹി ഉത്തരുങ്കി ലഡ്ക്കി ചില്ലായി ഓർ ഏക് ഛാഗ പർ ജാ ബൈട്ടി. ആദ്മിയോ നെ സോച്ച ആഖിർ കഭി തോ ഉത്തരേഗി തബ് കാട്ടേംഗേ പേട് കോ. ദിൻ ഹഫ്തേ മഹീനെ ബീത് ഗേ പർ ലഡ്ക്കി തോ ഉത്തരീ ഹി നഹി. കഠിൻ ശബ്ദങ്ങൾ നോക്കാം. ഏക് റോസ് ഒരു ദിവസം, ഏക് ദിൻ, ഹട്ടേ കട്ടെ സശക്ത് ബൽവാൻ, ജട്ട് ജൽദി പെട്ടെന്ന്, ക്യുക്കിലി ചടുകൈ കയറി ക്ലൈംബ്ഡ്, ദംകായ ഭീഷണിപ്പെടുത്തി, ത്രെട്ടൻഡ് ഡറായ ഭയപ്പെടുത്തി, ഫ്രൈറ്റൻഡ് മെനഹി ഉത്തരൂങ്കി ഞാൻ ഇറങ്ങില്ല, ഐ വിൽ നോട്ട് ഗെറ്റ് ഡൗൺ, ചില്ലായി ഷോർ മച്ചായ, അഖിർ അന്തുമെ. ഒരു ദിവസം കുറച്ച് തടിയന്മാരായ ആളുകൾ ഒരു വലിയ മരം മുറിക്കാനെത്തി. ഒരു പെൺകുട്ടി അവരെ കണ്ടു. അവൾ പെട്ടെന്ന് മരത്തിൽ കയറി.
ആളുകളാദ്യം അവളെ

പറഞ്ഞു മനസ്സിലാക്കി, പിന്നെ ഭീഷണിപ്പെടുത്തി, ഒരുപാട് പേടിപ്പിച്ചു. ഞാൻ ഇറങ്ങില്ല, പെൺകുട്ടി അലറി വിളിച്ചു. ഒരു ശാഖയിൽ പോയിരുന്നു. മരം മുറിക്കാനായി വന്ന ആളുകൾ ചിന്തിച്ചു, എന്തായാലും എപ്പോഴെങ്കിലും അവൾ ഇറങ്ങും, അപ്പോൾ മരം മുറിക്കാം. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. പക്ഷേ പെൺകുട്ടി ഇറങ്ങിയതേയില്ല. അഗലെ അനുച്ഛേദേക്കേ, ലോകോ കോ ജബ് പതാ ചലാത്തോ ഉസ്കേ ലിയേ ഖാന പാനി സ്റ്റോവ് കിതാബേ ഗദ്ദ കമ്പൽ കപ്പടേ സബ് ലേ ആയേ. ശുക്രിയ, ലഡ്കി ചഹചഹായി. ഉസ്നേ ചിടിയോ കി തര പേട് പർ അപ്ന ഘോസല ബനാ ലിയ. ബാരിഷായി, സർദിയായി, ഭയങ്കർ ആന്ധി തൂഫാനായേ, ബർഫ് പടി, പർ പേടിനെ ലഡ്കി കോ ബച്ചായേ രക്ക ഓർ ലഡ്കി നേ പേടുക്കോ. ആളുകൾ വിവരമറിഞ്ഞപ്പോൾ അവളുടെ അടുത്തെത്തി. അവൾക്കായി ഭക്ഷണം, വെള്ളം, സ്റ്റൗ, പുസ്തകങ്ങൾ, മെത്ത, പുതപ്പ്, വസ്ത്രങ്ങൾ എല്ലാം കൊണ്ടുവന്നു. നന്ദി, പെൺകുട്ടി കിളിയെപ്പോലെ ചിലച്ചു. അവൾ പക്ഷികളെപ്പോലെ മരത്തിൽ തൻ്റെ കൂടുണ്ടാക്കി. മഴ വന്നു, തണുപ്പ് വന്നു, ഭയങ്കര കൊടുങ്കാറ്റുകൾ വന്നു, മഞ്ഞു പെയ്തു. പക്ഷേ മരം പെൺകുട്ടിയെ രക്ഷിച്ചു, പെൺകുട്ടി മരത്തെയും. ചഹുചഹായ് എന്ന വാക്ക് പക്ഷികളുടെ ശബ്ദത്തെ സൂചിപ്പിക്കുന്നു. പെൺകുട്ടി മരത്തിൽ പക്ഷിയെപ്പോലെ സന്തോഷത്തോടെ സ്വതന്ത്രമായി ജീവിച്ചു എന്ന് കാണിക്കാനാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. മേനഹി ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങില്ല എന്നതുകൊണ്ട് ലഡ്കി കാ നിർണയ് സാഹസ് ഓർ ദൃഢനിശ്ചയക്കോ ദിക്കാത്ത ഹെ. ഉസ്കാ യേ ഫൈസല സിർഫ് ഏക് പേട് കോ ബച്ചാനേ കെ ലിയേ നഹി ഥാ ബൽക്കി പര്യാവരൺ കെ പ്രതി ഉസ്കി ഗഹരി ചിന്താക്കോ ദർശാത്ത ഹെ. പെൺകുട്ടിയുടെ തീരുമാനം ധൈര്യവും ദൃഢനിശ്ചയവും കാണിക്കുന്നു. അവളുടെ ഈ തീരുമാനം വെറും മരത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് പരിസ്ഥിതിയോടുള്ള അവളുടെ ആഴത്തിലുള്ള കരുതലിനെ ആണ് അത് വെളിപ്പെടുത്തുന്നത്. ആഗേദേക്കെ കഹാനി പഠിക്കർ സുനാവൂ. കബി ലഡ്കി പേട് സേ പൂച്ചിത്തീത്തോ കബി പേട് ലഡ്കി കോ അപ്പനെ പത്തോ സേ ഹവാക്ക ബഹ്ത രാഗ് സുനാത്ത ഹട്ടേ കട്ടേ ആത്മിയോ കെ സേട്ടിനെ അജീബോ ഗരീബ് തർക്കീബേ ലഗായി കബി പേട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ കബി പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഡാ ഉഡാ കർ ലഡ്കി കോ രാത് രാത് ഭർ ജഗായേ രക്ക തും ഹമാരി ദോസ്തി കബി നഹി തോഡ് പാവോഗേ ലഡ്കി ബുലന്ദ് ആവാസ് മേ ഉനേ കഹത്തി ബഹ്ത ഒഴുകുന്ന അജീബോ ഗരീബ് അത്യന്ത് വിചിത്ര വിചിത്രമായ തർക്കീബേ ഉപായ സൂത്രങ്ങൾ തേസ് ശക്തമായ ഷോർമച്ചായ ബഹളമുണ്ടാക്കി ജഗായരക്ക ഉറങ്ങാൻ അനുവദിച്ചില്ല ദോസ്തി സൗഹൃദം നഹി തോഡ് പാവോഗേ തകർക്കാൻ കഴിയില്ല cannot be broken buland shaktamaya buland aawaz zor ki aawaz kada vaichu kelpikatte chilappol penkutti marathodu chodikkum chilappol maram penkuttiki thande ilagalilude kaattinte olugunna raagam kelpikkum tadiyanmaraya aalukalde mudalali vichitramaya tandrangal upayogichu chilappol marathinte chuvattil loud speakeril uchathil shabdam undaaki chilappol marathinte mugalil helicopter parathi പെൺകുട്ടിയെ രാത്രി മുഴുവൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും തകർക്കാനാവില്ല, പെൺകുട്ടി ഉറക്ക ശബ്ദത്തിൽ അവരോട് പറഞ്ഞു. ആഗേ കി ഓർ ദേക്കേ ഉൻകി അനോക്കി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർമേ മഷൂർ ഹോ ഗയ ഉൻകെ ഇർദ് ഗിർദ് ഹസാരോ ലോഗ് ഇക്കട്ട ഹോനേ ലഗേ ഹട്ടേ കട്ടേ ആത്മിയും ഓർ ഉൻകെ സേട്ട് കോ ലഡ്കി പേട് ഉൻകി ദോസ്തി ഓർ ഉൻകെ ഹസാരോ ദോസ്തോ സേ ഡർ ലഗ്നേ ലഗാത്ത അനോക്കി വിചിത്രമായ വിചിത്ര കിസ്സ കഹാനി കഥ മഷൂർ പ്രസിദ്ധമായ ഇർദ് ഗിർദ് ചാരോമോർ സമീപം ഇക്കട്ടാഹോന ഒരുമിച്ചു കൂടുക കൂട്ടം കൂടാൻ തുടങ്ങി ഇന്ദസാർ പ്രതീക്ഷ അവരുടെ അതുല്യമായ സൗഹൃദത്തിൻ്റെ കഥ ലോകമെമ്പാടും പ്രസിദ്ധമായി അവർക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടാൻ തുടങ്ങി തടിയന്മാരായ ആളുകൾക്കും അവരുടെ മുതലാളിക്കും പെൺകുട്ടിയെയും മരത്തെയും അവരുടെ സൗഹൃദത്തെയും അവരുടെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളെയും പേടിയാകാൻ തുടങ്ങി പാടിക്ക് അന്തിം അനുച്ഛേദേക്കെ സാത്സോ അട്ടീസ് ദിനോ തക് പേട് കാട്ടനേക്ക ഇന്തസാർ കർണേക്കെ ബാദ് ഏക് ദിൻ വേ ആത്മി ചുപ്ചാപ് വഹാൻസേ ജാനേ ലഗേ വാദാ കരോ യഹാ കെ കിസ്സി ബി പേട്

0: कभी नहीं काटोगे। लड़की ने सेठ से वादा ले लिया। सारे पेड़ बच गए। उस लड़की का नाम जूलिया है, उस पेड़ का नाम है लूना। दोनों आज भी पक्के दोस्त हैं। इंतजार प्रतीक्षा, इंतजार के बाद प्रतीक्षा करने के बाद वादा ले लिया, वचन ले लिया। चुपचाप निशब्दमाई जाने लगे, पोवान तुड़ंगी। वादा करो, वागदानं चाहियो। वादा ले लिया, वचन ले लिया। चुपचाप निशब्दमाई जाने लगे, पोवान तुड़ंगी। वादा करो, वागदानं चाहियो। बच गए, रक्षपट्टु। पक्के दोस्त ഉറ്റകൂട്ടുകാർ. 738 ദിവസം മരമുറിക്കാൻ കാത്തിരുന്നതിനു ശേഷം ഒരു ദിവസം ആ ആളുകൾ മിണ്ടാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഇവിടുത്തെ ഒരു മരവും ഇനി ഒരിക്കലും മുറിക്കില്ലെന്ന് വാക്കുതരൂ. പെൺകുട്ടി മുതലാളിയിൽ നിന്നും വാക്ക് വാങ്ങി. എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേര് ജൂലിയ എന്നാണ്, ആ മരത്തിൻ്റെ പേര് ലൂണ എന്നും. ഇരുവരും ഇന്നും ഉറ്റ സുഹൃത്തുക്കളാണ്. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ 1997-99 കാലത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ലൂണ എന്ന റെഡ്വുഡ് മരത്തെ സംരക്ഷിക്കാൻ നടത്തിയ ചരിത്രപരമായ സമരത്തിൻ്റെ അവസാന ഭാഗമാണ്. ജൂലിയ ലോറൻസ് ഹില്ലിൻ്റെ ജനനം 1974 February 18 അമേരിക്കയിലെ മിസോറിയിലെ മൗണ്ട് വെർണിങ്ങിൽ ആയിരുന്നു. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അവർ ഒരു വിജയകരമായ എഴുത്തുകാരിയും അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയും പ്രഭാഷകയുമാണ്. ജൂലിയ ലോറൻസ് ഹിൽക്ക ജന്മ 18 February 1974 മിസൗറി കെ മൗണ്ട് വെർണോൺ മേ ഹുവ. ആപ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കെ നാം സേ ജാനി ജാതി ഹെ. ആപ് എക് സഫൽ ലേഖിക, അമേരിക്കി പര്യാവരൺ കാര്യകർത്ത ഓർ പ്രേരക് വക്ത ഹെ. ആപ് ജംഗൽ പേടോ കി കട്ടായി റോക്കിനെ കെ ലിയെ കഠിൻ പരിശ്രം കർത്തേ രഹേ. धन्यवाद
1: प्यारे मित्रों, अब तक आप सुन रहे थे हिंदी पाठ कार्यक्रम. पाठ ले रहा था डॉक्टर चंद्रमोहनन के. इसी के साथ ये कार्यक्रम यहाँ समाप्त होता है. फिर मिलेंगे अगले हफ्ते. नमस्कार.
2: आकाशवाणी कोड़ हिंदी पाठम.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19

0: പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ-വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashwani, the news read by Nishit Kumar. India has condemned the attack on the commercial vessel GFS Galaxy off the coast of Oman today. The External Affairs Ministry informed in a statement that out of 11 Indian nationals on board, 10 have been rescued so far, while one Indian national

വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സംഘടിപ്പിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ജൂലൈ 6 മുതൽ 9 വരെ നടന്ന പരിപാടിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഉൾപ്പെട്ടു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഇതോടൊപ്പം പ്രത്യേക പ്രദർശനവും ഒരുക്കിയിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസിന് തുടക്കമായി. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതോടൊപ്പം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് യാത്ര സൌജന്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചിയുടെ വികസനത്തിന്റെ കുതിപ്പേകാൻ കൊച്ചിയിൽ ഫിലിം സിറ്റി, ഓഷനേറിയം തുടങ്ങിയ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാൻ സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ സർവീസിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി വിശദീകരണ ശില്പശാല കൊച്ചി കളമശ്ശേരിയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് പങ്കുവച്ചു. പഞ്ചായത്തുകൾ ആത്മനിർഭർ ആയാലേ നമ്മുടെ രാജ്യവും സ്വയം പര്യാപ്തമാവുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കിഴക്കമ്പലം പര്യത്തുകാവിലെ കാലങ്ങളായി തുടരുന്ന ഭൂമി തർക്കത്തിന് പരിഹാരമായി. ഇവിടെ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പര്യത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3 കിടപ്പുമുറികൾ, ഡൈനിംഗ് ഹാൾ, സ്വീകരണ മുറി, സിറ്റ് ഔട്ട്, അടുക്കള എന്നിവ ഉൾപ്പെടുന്നതാണ് വീടുകൾ. 3 പ്ലാനുകളിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കും. ജൂലൈ 16 തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തൂഫാൻ ജാഗരൻ പരിപാടി സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പെരുമ്പാവൂരിലെ ലഹരി വ്യാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത്. തടിയുടെയും പ്ലൈവുഡിന്റെയും ഈറ്റില്ലമായ പെരുമ്പാവൂരിനെ ലഹരിയുടെ കേന്ദ്രം എന്ന കുപ്രസിദ്ധിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ പോലീസും ജനങ്ങളും കൈകോർക്കുന്ന ഒരു സംയുക്ത നീക്കത്തിലൂടെ മാത്രമേ ഈ വിപത്തിനെ പൂർണ്ണമായും തുടച്ചുനീക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളടക്കം 1000 കണക്കിന് ആളുകൾ പങ്കെടുത്ത കൂറ്റൻ റാലിക്കും പെരുമ്പാവൂർ നഗരം സാക്ഷ്യം വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, പാൽക്കൂൺ ഉൽപ്പാദന രീതികൾ, ഡോക്ടർ ഹീര ജിയുമായി അഭിമുഖം, 7:20 കാലാവസ്ഥാ അറിയിപ്പ്, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്,

8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 സമാചാർ സന്ധ്യ, 9 മണിക്ക് ന്യൂസ് അറ്റ് 9, 9:15 കുട്ടികൾക്കായുള്ള നാടോടിക്കഥകൾ, 9:30 അക്ഷരസൗരഭം, മധുരഗീതങ്ങളുടെ അമരഗായിക, ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. 10 മണിക്ക് രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ, 11 മണിക്ക് ലളിതഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6 മണിക്ക് വചനാമൃതം, എം കെ പോക്കർ സുല്ലമി പങ്കെടുക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, കടത്തനാട്ട് മാധവയമ്മയുടെ ഏകാഗിനി എന്ന കവിത, ആലാപനം വി പി സ്നേഹ, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7 മണിക്ക് ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന, തുടർന്ന് ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽ പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ്, 8:30 ആർട്ട് കഫേ. ലളിതഗാനങ്ങൾ, 9 മണിക്ക് സുവർണ മലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 12 മണിക്ക് എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 12:30 പ്രാദേശിക വാർത്തകൾ, 2:30 ഗസൽ, 4:45 കാൽപന്തോളം, 5 മണിക്ക് നാടൻ പാട്ടുകൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, വഴുതന വർഗവിളകളിലെ രോഗനിയന്ത്രണം, ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ, 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, കൗമാരകാലത്തിൻ്റെ സവിശേഷതകൾ, 9:30 സംഗീത കച്ചേരി, 11 മണിക്ക് ലളിതഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഫൈൻ.
1: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൗരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക S. ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3rd റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
4: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത്ത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ. It is not because of any political party alone. It is the great contribution of Mannat Padmanabhanji and Narayana Guruji.
3: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൗരന്മാരിൽ 10 രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക S. ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന S. ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക S. ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു S. ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
5: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. September 10 മുതൽ 19 രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ

0: ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക KSFE ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ.

0: മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്രാചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലു സംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: രണ്ടാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം, കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
0: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക 1 നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റു വിവരങ്ങളും നാളെ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക S. ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി Roji M. John അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3rd റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്ര പാടിയത് ചിത്രം ഗോളാന്തര വാർത്താ.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ വയലും വീടും. പാൽക്കൂൺ ഉൽപ്പാദന രീതികൾ. ഡോക്ടർ ഹീര ജയുമായി അഭിമുഖം.

0: വീടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ദാനധർമ്മത്തേക്കാൾ ഉത്തമമാണ് നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ കൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം പണിയാം. നല്ല വാക്കുകളാൽ നല്ല വ്യക്തിത്വം കൈവരും. തോളിൽ തട്ടിപ്പറയുന്ന അഭിനന്ദനത്തിന്റെ ഒരു കൊച്ചുവാക്കു മതിയാകും മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ എന്നും പൂത്തു നിൽക്കാൻ. പറഞ്ഞുപോയ വാക്കുകൾ ഒരിക്കലും നമ്മെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. പറയാതിരുന്ന വാക്കുകൾ എന്നും ആശ്വാസവുമാകട്ടെ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? പാൽക്കൂൺ ഉൽപാദന രീതികൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, സോയിൽ ഹെൽത്ത് കാർഡ്,

0: വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, മഴ, താപനില, ഈർപ്പം, ഋതുക്കൾ എന്നിവയ്ക്ക് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുകയും കൃഷി രീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പരമ്പരാഗത രീതി. ഓരോ പ്രദേശത്തിനും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കാർഷിക ഇനങ്ങളും കൃഷിരീതികളുമുണ്ട്. മഴക്കാലത്താണ് ചില വിളകൾ കൃഷി ചെയ്യാൻ ഉത്തമമെങ്കിൽ ചിലത് വേനലിൽ ചെയ്യാൻ കഴിയും. ചില വിളകൾ വർഷം മുഴുവൻ കൃഷി ചെയ്യാം. ഇങ്ങനെ കാലാവസ്ഥ അധിഷ്ഠിത കൃഷി സ്വീകരിക്കുന്നത് സ്ഥിരതയുള്ള കൃഷിക്കും മികച്ച വിളവിനും സഹായകരമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പാൽക്കൂണാണല്ലോ. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് പാൽക്കൂൺ. കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് അതിന്റെ കൃഷിരീതികളിലും ഉപയോഗത്തിലും ഗുണങ്ങളിലും പാൽക്കൂൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പാൽക്കൂണിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. വെള്ളാനി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജി ആണ് പാൽക്കൂണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഷിബു ജോർജ് ആണ് ഡോക്ടർ ഹീര ജിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ഹീര, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പാൽക്കൂണിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പം എല്ലാരും ചിപ്പിക്കൂണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൽക്കൂൺ ഇപ്പം കർഷകർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലേ, കുറെ നാളായി ഇപ്പം തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ ഏതാണ് നമ്മുടെ ഇവിടെ അധികം ആയിട്ട് കർഷകർ ചെയ്യുന്ന, അല്ലെങ്കിൽ അധികം പ്രാധാന്യം ഏതിനാണുള്ളത്?
2: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത് ചിപ്പിക്കൂണാണ്. കേരളീയരുടെ പ്രധാന ആകർഷകതയും ചിപ്പിക്കൂണാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു ചൂടുള്ള സമയം കൂടി വരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഈ പാൽക്കൂൺ. പിന്നെ അതിൻ്റെ തൂവെള്ള നിറം അതിനെ വളരെ ആകർഷകത ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് കാലം അഥവാ ഷെൽഫ് ലൈഫ്, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ 3-4 ദിവസം ഒരു പ്രശ്നവും കൂടാതെ ഇരിക്കും. മറിച്ച് ചിപ്പിക്കൂണാണെങ്കിൽ 1 ദിവസം പോലും അതിനെ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അതിനെ ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ പോലും 3 ദിവസമേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പാൽക്കൂണാണെങ്കിൽ അതിനെ ഒരു മിനിമം 7-8 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടം ചിപ്പിക്കൂൺ മാത്രമായിരുന്നു. പാൽക്കൂണിൻ്റെ ഗുണവും അതിൻ്റെ നിറവും അതിൻ്റെ കൂടിയ സൂക്ഷിപ്പ് കാലവും ഇതിലേക്കുള്ള കർഷകരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ കർഷകർ പാൽക്കൂണിനെ അന്വേഷിച്ചു വരുന്നുണ്ട്. അതിനെ കൃഷി ചെയ്യുന്ന രീതികളെ പറ്റി പഠിക്കാനും കൃഷി ചെയ്തിട്ട് മാർക്കറ്റിൽ കൊടുക്കുവാനായിട്ടുള്ള എല്ലാം നടന്നു വരുന്നു. അതൊരു പുതിയ കാര്യമല്ല. സാഹചര്യം മാറുന്ന അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു കൂൺ വേണം ഉള്ളത് കൊണ്ട് അതിന്റെ പ്രാധാന്യം കൂടി വരുന്നു എന്നതേ ഉള്ളൂ.
1: ഇപ്പൊ ചിപ്പിക്കൂൺ നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം പാൽക്കൂൺ അതിനെക്കാട്ടിലും അധികം ചൂട് സഹിക്കാനുള്ള ക്ഷമതയുണ്ടല്ലോ.
2: തീർച്ചയായും അതിന് കൂടുതൽ ചൂട് കാലാവസ്ഥയിലാണ് അതിന്റെ നല്ല വിളവ് കിട്ടുന്നത്.
1: എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നിങ്ങൾ പറയുന്നത്?
2: ഒരു 30 ഡിഗ്രി വരെയൊക്കെ അതിനെ സാധാരണ പോലെ കൃഷി ചെയ്യാം. ചിപ്പിക്കൂൺ ഇനങ്ങൾക്ക് എപ്പോഴും 27-28 ഡിഗ്രിയിലൊക്കെയാണ് അതിനെ നല്ല വിളവ് കിട്ടുന്നത്. ഇത് 32-33 വരെ പോയാലും നമുക്ക് അതിന് ആവശ്യമുള്ള ജലാംശം കൊടുത്തു കഴിഞ്ഞാൽ വിളവ് കിട്ടുന്നതിൽ യാതൊരു കുറവും സംഭവിക്കത്തില്ല.
1: മാറുന്ന കാലാവസ്ഥയ്ക്ക് ഇത് ഇച്ചിരിയും കൂടെ അനുയോജ്യമാണ്.
2: അതെ, ചൂട് കാലാവസ്ഥ കൂടുതൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പീരീഡിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പാൽക്കൂണാണ് ഏറ്റവും അനുയോജ്യം. അപ്പൊ നമ്മളൊരു ക്രോപ്പ് കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു മഴക്കാലം വരുമ്പോൾ ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. ഒരു ഡിസംബർ വരെ ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാത്തത് കൊണ്ട് നമുക്ക് ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജനുവരി ആകുമ്പോഴത്തേക്ക് ചൂട് കൂടിക്കൊണ്ടുവരും. ആ ചൂട് കൂടുമ്പോഴത്തേക്ക് ചിപ്പിക്കൂണിൻ്റെ വിലവ് കുറയും. ആ സമയത്ത് നമുക്ക് പാൽക്കൂൺ അതിലേക്ക് ആ ക്രോപ്പ് കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ചിപ്പിക്കൂണും പാൽക്കൂണും ഒരുപോലെ ഒരു കർഷകന് കൃഷി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും.
1: ഇവിടെ ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമാണല്ലോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇപ്പം അത്ര അധികം ഇല്ല, അപ്പം ഈ സമയത്ത് നമുക്ക് പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും?
2: പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടെമ്പറേച്ചർ താഴെ പോവുകയാണെങ്കിൽ റൂമിൽ ഒരു ചെറിയ ഹീറ്റർ കൊടുത്തിട്ട് ആ ടെമ്പറേച്ചർ 30 ഡിഗ്രിയോളം എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ചിപ്പിക്കൂണിനാണെങ്കിൽ നമുക്ക് റൂമിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റും. ചൂട് പോവുകയാണെങ്കിൽ നമുക്ക് താപനില

0: താപനില കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനാണെങ്കിൽ കുറച്ചുകൂടെ താപനില കൂട്ടി വേണം കൃഷി ചെയ്യാൻ.
1: പിന്നെ ഇതിന്റെ വിത്ത് അല്ലെങ്കിൽ സ്പോൺ, നമ്മൾ മഷ്റൂം സ്പോൺ പറയുമ്പോൾ, പാൽക്കൂണിന്റെ ലഭ്യതയൊക്കെ ഉണ്ടോ നല്ലപോലെ?
0: തീർച്ചയായും വെള്ളായണിയിലെ അഖിലേന്ത്യാ കുണ്ടഗവേഷണ പദ്ധതിയിൽ പാൽക്കൂൺ ഇനത്തിന്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിന്റെ വിത്തിന്റെ അതേ വില തന്നെയാണ്. ഒരു വിത്തിന് 50 രൂപയാണ്, മാതൃവിത്തിന് 300 രൂപയാണ്.
1: അപ്പൊ ഇതിന്റെ വിത്ത് പ്രൊഡക്ഷൻ ടെക്നിക് അല്ലെങ്കിൽ വിത്ത് ഉൽപാദന രീതികള് പാൽക്കൂണും ചിപ്പിക്കൂണും സെയിം ആണോ, അതിലും വലിയ വ്യത്യാസമുണ്ടോ?
0: പാൽക്കൂണിനകത്ത് വിത്ത് ഉൽപാദനം ചിപ്പിക്കൂൺ പോലെ തന്നെയാണ്.
1: ഇനി നമ്മൾ ഇതിന്റെ കൾട്ടിവേഷൻ ടെക്നിക്കിലോട്ട് വന്നാൽ, ചിപ്പിക്കൂണാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ നോർമൽ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ മീഡിയം എടുത്ത് അതിന്റെ അകത്ത് ചെയ്യുന്ന, സ്പോൺ ഇട്ട് ചെയ്യുന്നു. പാൽക്കൂണിന് എന്തുമാണ് വ്യത്യാസമുള്ളത്?
0: പാൽക്കൂൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തൂവെള്ള നിറമാണ്. അതോടൊപ്പം ഒരു കൂണിന് തന്നെ ഏതാണ്ട് 150 ഗ്രാം വരെ തൂക്കം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചിപ്പിക്കൂൺ ഇടുന്ന പോലെ കൂൺ ബെഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാൽക്കൂൺ മൂപ്പെത്താതെ ഒടിഞ്ഞു പോകും, വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേസിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്യും. അതായത് ചിപ്പിക്കൂൺ എല്ലാവർക്കും അറിയാം, ബെഡിടുക, വൈക്കോലോ അർക്കപ്പൊടിയോ ഇടുക, അതിന് അരികിൽ കൂടെ വിത്തിടുക, അങ്ങനെ 4-5 ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഹോൾസ് ഇട്ട് കെട്ടി ഡാർക്ക് റൂമിൽ വെക്കുകയാണ് പതിവ്. അത് പൂർണ്ണ വളർച്ചയെത്താൻ ഏതാണ്ട് 14 ദിവസമാണ് എടുക്കുക. തിരിച്ച് പാൽക്കൂണിനാണെങ്കിൽ അതിനൊരു മെച്യൂരിറ്റിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഒരു പൂർണ്ണ വളർച്ച, അതായത് സ്പോൺറണ്ണായ ബെഡ് ഉണ്ടായി വരാൻ 21 മുതൽ 23 ദിവസങ്ങൾ വരെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ബെഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേടുകയെ മുറിക്കും. ഇപ്പം 4 ലെയറാണെങ്കിൽ 2 ലെയർ കഴിഞ്ഞിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് മണ്ണ്, മണല്, വർമ്മിക്കമ്പോസ് ഒരേ അനുപാതത്തിൽ 20 ഗ്രാം കാൽഷ്യം കാർബണേറ്റും ചേർത്തിട്ട് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചതിന് ശേഷം പോളിപ്രൊപ്ലിൻ കവറിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. അതായത് ഓട്ടോക്ലേവിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. ഇത് തണുത്തതിന് ശേഷം മുറിച്ച ബെഡിന് മുകളിൽ ഒരു 1.5 ഇഞ്ച് കനത്തിൽ ഇത് വെക്കും. എന്നുവെച്ചാൽ ആ മിക്സർ അതിന് പുറത്ത് അടിച്ചുറപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വെക്കാൻ മാത്രമേ പാടുള്ളൂ. അതുവരെ ബെഡിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ക്രേസിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മൈസീലിയം, ഈ താഴെയുള്ള മൈസീലിയം മിക്സ്ചറിൽ കൂടെ പറ്റി പിടിച്ച് വളർന്ന് മുകളിലെല്ലാം വളർന്നതിന് ശേഷം ചെറിയ ചെറിയ ഇൻഷ്യൽസ് ഉണ്ടാകാൻ തുടങ്ങും. ഒരുപാട് ഇൻഷ്യൽസ് അതിനകത്ത് ഉണ്ടാകും,
1: മൊട്ടുമാലെ.
0: പക്ഷേ എല്ലാം പൂർണ്ണ വളർച്ച എത്തത്തില്ല. അപ്പോൾ ഒരു കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് 3-4 ആയിരിക്കും നല്ല വലിപ്പത്തിലുണ്ടാവുക. ഒരു മഷ്റൂം എന്ന് പറയുന്നതിൻ്റെ അതേ രൂപത്തിലായിരിക്കും പാൽക്കൂൺ ഉണ്ടാവുക. ചിപ്പിക്കൂണിനെ കാട്ടിയും സ്ട്രക്ചറിൽ ഭയങ്കര വ്യത്യാസമാണ് പാൽക്കൂൺ. എന്നിട്ട് ഈ പാൽക്കൂൺ വളർന്ന് മൂപ്പെത്തിയെന്ന് മനസ്സിലാവുന്നത് ഒരു 3-4 ദിവസം
1: നമ്മുടെ
0: ചിപ്പിക്കൂണിന് 16 ദിവസം എടുക്കുന്നിടത്ത് ഇവിടെ മിനിമം 28 ദിവസമെങ്കിലും ആദ്യം തുടങ്ങും. ഒരു 31-32 ദിവസം ആവുമ്പോൾ മാത്രമേ നമുക്ക് ആദ്യത്തെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വൈക്കോലും അറക്കപ്പൊടിയും വെക്കുകയാണെങ്കിൽ പാൽക്കൂണിന് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന അറക്കപ്പൊടിയിലാണ്. റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണെങ്കിൽ അത്യുത്തമം. അതിനകത്ത് കുറച്ച് തവിടും കൂടെ ചേർത്തിട്ട് മാധ്യമം പരുവപ്പെടുത്തിയിട്ട് ബെഡിടുകയാണെങ്കിൽ നമുക്കൊരു 60 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടാറുണ്ട്.
1: പിന്നെ മേഡം, ഇപ്പം കർഷകർ ഈ പെല്ലറ്റ്സും യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പം അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പാൽക്കൂണിന് വേണ്ടി? അതെങ്ങനെയാണ്?
0: പെല്ലറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ സാധാരണ സ്റ്റെറിലൈസേഷൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതലും ശാസ്ത്രീയമായി ചെയ്ത് പരീക്ഷിച്ചത് അറക്കപ്പൊടിയാണ്.
1: അപ്പൊ വൈക്കോലിനെക്കാട്ടിലും നല്ലത് അറക്കപ്പൊടിയാണ് പാൽക്കൂണിന്.
0: പാൽക്കൂണിന് വിളവ് കൂടുതൽ കാലം കിട്ടും, പക്ഷെ ആദ്യത്തെ വിളവ് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ ആദ്യം അറക്കപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട്, അയ്യോ 14 ദിവസം കഴിഞ്ഞിട്ട് വിളവ് വന്നില്ല, ഇതെന്ത് സംഭവിച്ചു, ഞാൻ ചെയ്തതിൽ അപാകതയാണോ, അങ്ങനെ ഒരു സംശയം വരും. അതുകൊണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളിനെ എപ്പോഴും നമ്മൾ പറയുക വൈക്കോലിൽ ചെയ്യുക ആദ്യം. ഒന്ന് പഠിച്ചതിന് ശേഷം അർക്കപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ, മരപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.
1: മേഡം, ഇത് കേസിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കൂമിൾ മാതിരി വരുമല്ലോ, ആ സമയമൊക്കെ നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം
0: രാവിലെയും വൈകുന്നേരവും ചൂടിന്റെ അവസ്ഥ അനുസരിച്ച്. അപ്പം നമുക്ക് അത് കാണുമ്പോൾ അറിയാം

0: കേസിംഗ് മെറ്റീരിയൽ ഉണങ്ങാൻ തുടങ്ങും. അത് പക്ഷേ അത് ഉണങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഹാൻഡ് സ്പ്രെയർ ഉണ്ടല്ലോ ചെടികൾക്ക് തളിക്കുന്ന, ആ സ്പ്രെയർ ഉപയോഗിച്ച് അതിൻ്റെ മേൾ ഭാഗത്ത് ഒന്ന് നനച്ചുകൊണ്ട് പോവുക. ഒരുപാട് ഈർപ്പം ആവാനും പാടില്ല. ഒരുപാട് ഈർപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കി കീടങ്ങളും വരും, രോഗാണുക്കളും വരും. അപ്പോൾ അതിനൊരു
1: നനവ്
0: വേണം. അതായത് ആ മൈസീലിയം ഒന്ന് ഉണങ്ങിപ്പോകും.
1: കാൽഷ്യം കാർബോണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതിൽ, അത് വെച്ച് അത് കട്ടിയാവത്തില്ല.
0: 20 ഗ്രാമേ ഇടുന്നുള്ളൂ,
1: കുറച്ച് ഇടുന്നുള്ളൂ.
0: 1:1:1 റേഷ്യോയിലാണ് നമ്മൾ വെർമി കമ്പോസ്റ്റും മണ്ണും മണലും ചേർക്കുന്നത്. അപ്പൊ അതിനകത്ത് 20 ഗ്രാം ഒന്നുമല്ല.
1: അങ്ങനെ
0: കട്ടിയാവില്ല. കാരണം നമ്മൾ രാവിലെയും വൈകുന്നേരവും അതിന് ഈർപ്പം കൊടുക്കുന്നുണ്ട്. അത് ധാരാളം മതിയാവും.
1: പിന്നെ പാൽക്കൂൺ മേണം സൂചിപ്പിച്ച് 150 ഗ്രാം വരെ വളരുമെന്ന്. അപ്പോൾ അത് ആദ്യത്തെ വിളവെടുക്കുമ്പോൾ കർഷകർ അത്രയും വളരാൻ വെയിറ്റ് ചെയ്യണോ? അത് അതിൻ്റെ ഒരു ഐഡിയ എങ്ങനെ
0: കിട്ടും? വിളവെടുക്കുന്ന സ്റ്റേജ് വളരെ കൃത്യത വേണമെന്നതാണ്. അപ്പോൾ ഒരു മൊട്ട് ഉണ്ടായി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൈലിയസ് എന്ന് പറയാം, അതിൻ്റെ ക്യാപ്പ് ഫുള്ളായിട്ട് വിരിഞ്ഞു വരും. പക്ഷേ ആ വെയിറ്റ് വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ ക്യാപ്പ് തിരിഞ്ഞു മടങ്ങും. ആ തിരിഞ്ഞു മടങ്ങുക എന്ന് വെച്ചാൽ അത് ഓവർ മെച്ചുറായി എന്നാണ് അതിനർത്ഥം. വളർച്ച കൂടിപ്പോയി. അപ്പോൾ അതിനകത്ത് നാരിൻ്റെ അംശം കൂടും. അപ്പൊ അത് നമുക്കൊരു
1: സോഫ്റ്റ് ആവത്തില്ല, കഴിക്കാൻ
0: സോഫ്റ്റ് ആവത്തില്ല,
1: നാരുമാതിരി തോന്നും,
0: നാരുമാതിരി തോന്നും. പക്ഷെ പാൽക്കൂണ് ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് നാരിൻ്റെ അംശം കൂടുതലാണ്. വേവിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി തന്നെ കിടക്കും. അതുകൊണ്ട് മാംസപ്രിയർക്ക് വളരെ പ്രിയമുള്ളതാണ് പാൽക്കൂൺ.
1: ഏത് വിഭവം വേണമെങ്കിലും
0: എങ്ങനെയുണ്ടാക്കാം.
1: ഇപ്പൊ മേഡം പറഞ്ഞ മാതിരി അത് മേളിലോട്ട് മടങ്ങാൻ അനുവദിക്കില്ല, അതിന്റെ മുന്നേ തന്നെ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കണം.
0: ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ കത്രി വെച്ച് മുറിക്കുകയോ കത്തി വെച്ച് മുറിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് ഒടിച്ചെടുക്കണം. അതായത് ബാക്കി വരുന്ന മുകുളങ്ങൾക്ക് ഒട്ടും ശല്യമുണ്ടാവാത്ത രീതിയിലായിരിക്കണം ഇതിനെ തിരിച്ച് ഒടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെന്നാ പറയാ, തിരിച്ചെടുക്കുമ്പോൾ ഇത് മൊത്തത്തോടെ ഇങ്ങ് വരും. അപ്പൊ താഴെ വരുന്ന ബാക്കി വരുന്ന ഇൻഷെൽസ് വളരുവാനുള്ള അവസരം കിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുറിക്കരുത്, കൈകൊണ്ട് തിരിച്ചെടുക്കുക.
1: അപ്പോൾ എത്ര വിളവ് വരെ കിട്ടും? എത്ര ഹാർവെസ്റ്റ് ചെയ്യാൻ?
0: എല്ലാത്തിനും ഒരു മിനിമം 3 മുതൽ 4 വിളവ് വരെ കിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, 60 ദിവസം വരെ അതിൻ്റെ സൈക്കിള് പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എല്ലാം ഒരേ സമയത്ത് പൂർണ്ണ വളർച്ച എത്തണം എന്നില്ല. ചിലത് പെട്ടെന്നുണ്ടാവും. ആദ്യത്തെ ഒരു വിളവ് കഴിഞ്ഞ് ചിലപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു വിളവ് ഉണ്ടാവുക. ചില കർഷകർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 വിളവ് കഴിയുമ്പോൾ ആ കേസിംഗ് മെറ്റീരിയൽ അങ്ങ് ജസ്റ്റ് മാറ്റും. മാറ്റിയതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് ഒരു ലെയർ പുതുതായിട്ട് കേസിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിനകത്ത് നിന്ന് മുകുളങ്ങൾ വരും, നമുക്ക് അതിനകത്ത് വിളവെടുക്കാം.
1: ഈ പാൽക്കൂണിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ കാണാറുണ്ട്?
0: രോഗങ്ങളെല്ലാം ഉണ്ട്. എല്ലായിടത്തും ഏറ്റവും പ്രധാന ശത്രു ട്രൈക്കോഡർമ തന്നെയാണ്.
1: ട്രൈക്കോഡർമ നമ്മൾ മിത്രക്കുമളെന്നാണല്ലോ പറയുന്നത്.
0: കർഷകരുടെ രീതിയിൽ അത് വളരെ ഉപകാരിയും കൂൺ കർഷകർക്ക് ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ്. കാരണം ഈ ട്രൈക്കോഡോമ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടിൻ്റെ മൈസീലത്തിൻ്റെ കളറും വെള്ളയാണ്, ട്രൈക്കോഡോമയുടെയും കളർ വെള്ളയാണ്. അപ്പോൾ ആദ്യം വെള്ള കളർ മാത്രമേ കാണുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ മൈസീലത്തിൻ്റെ പുറത്തുകൂടെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അന്ന് കൂൺ ലഭിക്കുക അസാധ്യമാണ്.
1: ആദ്യം നമുക്ക് മനസ്സിലാകത്തില്ല.
0: ആദ്യം മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി വരുമ്പോൾ ട്രൈക്കോഡോമ ഒരുപാട് ആയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ബെഡ് കുറച്ച് നാൾ ഈ എല്ലാ ബെഡിൻ്റെയും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പോർ മതി വളരെ വേഗത്തിൽ വ്യാപിച്ച് എല്ലാ ബെഡുകളെയും നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ കീടങ്ങളും വരാറുണ്ട്. ചെറിയ വണ്ടുകൾ, ഈച്ചകൾ, ചിപ്പിക്കൂണിൽ വരുന്ന എല്ലാ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കെമിക്കൽസ് ഒന്നും അടിക്കാൻ സാധിക്കാത്തതിനാൽ കീടങ്ങളും രോഗങ്ങളും വരാതെ സൂക്ഷിക്കുക. അതായത് അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ കൃഷി ചെയ്ത് കീടങ്ങൾ വരാതെ വളരെ സുരക്ഷിതമായി ബെഡുകൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ പാൽക്കൂൺ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്.
1: ശുചിത്വം നമുക്ക് നോക്കിയാൽ മതി,
0: ശുചിത്വം നോക്കിയാൽ മതി.
1: അപ്പം മേഡം ഈ ചിപ്പിക്കൂണും പാൽക്കൂണും മേഡം പറഞ്ഞ് കാലാവസ്ഥ അനുസരിച്ച് ഇച്ചിരി ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് പാൽക്കൂണ് എടുക്കാം. പിന്നെ പാൽക്കൂണിൻ്റെ ഒത്തിരി അഡ്വാൻറ്റേജസ് മേഡം പറഞ്ഞ് സൂക്ഷിപ്പ് കാലാവധി കുറച്ച് അധികമാണ്. ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡും നല്ലതുണ്ട്, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്, നല്ല വെള്ള കളറാണ്
0: അല്ലേ? അതാണ് നമ്മുടെ കേരളക്കാരുടെ ഫസ്റ്റ്
1: ചോയ്സ്. പക്ഷേ ഇതിന് ഏറ്റവും ഒരു പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേസിംഗ് ആണ്. കേസിംഗ് ചെയ്യുമ്പം എന്തെങ്കിലും നമ്മൾ തെറ്റായ രീതിയിൽ വേണം കണ്ടിട്ടുണ്ടോ? അങ്ങനെ കർഷകർ ചെയ്യുന്ന അതുകൊണ്ട് ഉൽപ്പാദനം കുറഞ്ഞു പോകുന്ന അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ട്?
0: തീർച്ചയായും കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കനം 1.5 1.5 എന്നുള്ളത് കുറച്ചുകൂടെ കൂടിപ്പോയാൽ മൈസീലത്തിന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ വിളവ് കിട്ടാൻ വൈകും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് കൂടിപ്പോവുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആവശ്യാനുസരണം ലഭിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ മൈസീലിയം ഉണങ്ങിപ്പോവാനുള്ള

0: ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ വിളവ് കുറയും.
1: അപ്പോൾ അതിൻ്റെ ഇടുന്നതിൻ്റെ കനം 1.5 ഇഞ്ച് തന്നെ
0: ആയിരിക്കണം.
1: അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്,
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: പിന്നെ ഈ പാൽക്കൂണിനെ പറ്റിയുള്ള പരിശീലന പരിപാടികളൊക്കെ നിങ്ങൾ നടത്താറുണ്ട്?
0: തീർച്ചയായും. വെള്ളാണി കാർഷിക കോളേജിലെ അഖിലേന്ത്യ കൂൺ ഗവേഷണ പദ്ധതിയിൽ നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിനും പാൽക്കൂണിനും എല്ലാം ചേർത്തിട്ടാണ് അവിടെ ട്രെയിനിങ് നടത്തുന്നത്. വിത്തും അവിടെ ലഭ്യമാണ്.
1: ഡോക്ടർ ഹീര തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാൽക്കൂൺ കൃഷിയെക്കുറിച്ച് സംസാരിച്ച്. വളരെ നന്ദി.
2: പാൽക്കൂണിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഹീരയുടെ ഫോൺ നമ്പർ പറയാം. 8921 541 980.

സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ

0: മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ പി എച്ച് നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികൾ

0: കറികളിൽ വളർച്ചക്കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവള പ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഉത്തരം, തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തഞ്ചാവൂർ വാട്ടം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി കോഴിക്കോട്. കാലാവസ്ഥാ അറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ പൊതുവെ ദുർബലമായിരുന്നു. കേരളത്തിൽ ചിലയിടങ്ങളിൽ മാത്രം മഴ ലഭിച്ചു. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ONV കുറുപ്പിൻ്റെ വരികൾ, സംഗീതം രവി ബോംബെ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും.

0: വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
1: It stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
0: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫു കോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരൺ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോളതാപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
2: पृथ्वी का औसत तापमान 1900 की तुलना में 1.5 डिग्री सेंटीग्रेड बढ़ चुका है और वैज्ञानिक इसे जलवायु परिवर्तन की गंभीर चेतावनी मानते हैं. भारत ने जो प्रधानमंत्री जी के नेतृत्व में तय किया 1.5 डिग्री तक सीमित रखने के लिए पेरिस समझौते के तहत प्रयासों के तहत भारत ने वर्ष 2070 तक नेट जीरो मतलब कार्बन उत्सर्जन को शून्य करने का लक्ष्य रखा है.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു

0: ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണം ഉണ്ടാകും. വനം വകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172 സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പവിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനീനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ആദ്യഗാനം സംഗീതം സംഘവും പാടിയത്. ചിത്രം ഗോൾ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തുപറ്റി?
0: പുതിയ കിറ്റ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
1: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിറ്റ് ബാഗ്.
2: RBI പറയുന്നു,
3: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.

0: duets.
1: ബി കെ ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, വിജയ് യേശുദാസ്, മൃദുല വാര്യർ എന്നിവർ പാടിയത് ചിത്രം ഇരാ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത.

0: പകർത്തു.
1: യേശുദാസും ചിത്രയും പാടിയത് ചിത്രം മണിച്ചിത്രത്താഴ്. ഗാനരചന ബിജു തിരുമല മധുമുട്ടം. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ചന്ദ്രശേഖർ സംഗീത എന്നിവർ പാടിയത്. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം മിന്നാരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തുപറ്റി?
0: പുതിയ കിഡ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി

0: ഒരുമിച്ച് നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: എസ് ജാനകിയും സംഘവും പാടിയത് ചിത്രം യാത്ര. ONV കുറിപ്പിന്റെ വരികൾ ഇളയരാജയുടെ സംഗീതം.

ശുചിമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിൽ

0: ും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഈ ബുക്കുകളും ഈ ജേർണലുകളും ലഭ്യമാക്കുക. സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക. നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഈ റിസോഴ്സുകൾ ലഭ്യമാക്കുക. സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യ നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക. ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യു ജി സി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, യു ജി സി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രശ്രോതാക്കളെ, വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾ, മുൻ തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. സമയം 8:34:50. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1-800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവിനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളം

ത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി 10 സെപ്റ്റംബർ മുതൽ സ്വച്ഛ്

0: ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന NDBR എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഭൂഗോള പ്രദക്ഷിണത്തെയും എവറസ്റ്റ് പര്യവേഷണത്തെയും സംബന്ധിച്ച് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. കേഡറ്റുകളിൽ സാഹസികതയുടെ അനുഭവ പാഠങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു പരിപാടി. INSV തരിണിയിൽ ലോകം ചുറ്റി ചരിത്രം സൃഷ്ടിച്ച നാവികസേനാ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന, രൂപ എന്നിവർ വിദ്യാർത്ഥികളുമായി യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എനുമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. സ്വകാര്യ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിന് ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഒരു തവണ മാത്രം ലഭ്യമാകുന്ന ഈ പദ്ധതിയുടെ സേവനം 6-മാസ കാലയളവിനുള്ളിൽ പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 1961 ആദായനികുതി നിയമപ്രകാരം അംഗീകാരം നേടിയ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. തുടർച്ചയായ 4 മാസത്തെ വിൽപ്പനയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. ഏറ്റവും പുതിയ നിക്ഷേപക കണക്കുകൾ പ്രകാരം ഈ മാസം ഇതുവരെ APIകൾ ആഭ്യന്തര ഓഹരി വിപണിയിൽ 15,157 കോടി രൂപ നിക്ഷേപിച്ചു. 2016 ആർബിട്രേഷൻ വിധിയുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ ചൈനാ കടലിലെ ചൈനയുടെ വിശാലമായ അവകാശവാദങ്ങൾ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് വിവിധ ലോകരാഷ്ട്രങ്ങൾ. പ്രാദേശിക സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ചൈനയുടെ നടപടിയെന്ന് അമേരിക്കയും ബ്രിട്ടനും വിവിധ ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ 14 രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ബിച്ചു തിരുമലയുടെ വരികൾ. ഇളയരാജയുടെ സംഗീതം.

0: emerged as a key voice on US foreign policy. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in his Mann Ki Baat program on Akashwani on the 26th of July. It will be the 136th episode of the monthly radio program. People can submit their ideas and suggestions for the program through the toll-free number 1-800-117-800. They can also share their input online via the Narendra Modi app or the MyGov Open Forum. The citizens can also give a missed call on 1922 and follow the link received in SMS to directly give their suggestions to the Prime Minister. Suggestions for the upcoming episode will be accepted until the 24th of this month. India concluded its campaign at the Asian Under-23 Athletics Championships in Ordos, China, with 16 medals, including 3 gold, 4 silver and 9 bronze. On the final day, India added 2 gold, 2 silver and 1 bronze medal to its tally. In the men's javelin throw, Anand Singh won the gold medal after producing a new personal best of 80.57 meters. The Indian women's 4x400-meter relay team of Shravani Sangale, Sandramol Sabu, Pravalika, Narimalla and Nofisa Khan Khatun clinched the gold medal. In Wimbledon tennis, the men's singles final between world number one Yannick Sinner of Italy and second seed Alexander Zverev of Germany is underway in London. Meanwhile, the 10th seed Chinese pair of Guo Hanyu and Frances Kristina Mladenovic have clinched the women's doubles title. In the historic one-off women's test at Lord's Cricket Ground in London, England were 34 for 3 in their second innings on day 3 when reports last came in. Earlier, India declared their second innings at 341 for 7, setting a huge target of 457 for the hosts. And now, before we end the bulletin, the headlines once again. India calls for immediate de-escalation of tension in West Asia region after attack on commercial ship carrying Indian nationals off Oman coast. US says Strait of Hormuz open to all vessels and American military ready to ensure freedom of navigation. Mortal remains of 15 Indian tourists who died in Vietnam boat tragedy brought to Ho Chi Minh City to be transported to India the earliest. Uttar Pradesh creates new benchmark in environmental conservation by planting over 35 crore saplings in a single day. India bagged a total of 16 medals, including 3 gold at Under-23 Athletic Championships in China. And in Wimbledon tennis, men's singles final between top seed Yannick Sinner and second seed Alexander Zverev underway in London. And that's all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ സാഹസിക കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഒഡീസിയൂസ് ഒരു ദ്വീപിൽ നിന്നും വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദ്വീപ് അവർക്ക് കാണാം. കപ്പൽ അടുത്ത ദ്വീപിലേക്ക് അടുക്കുകയാണ്. അവിടെ ഇനി അവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവിടെ നിരവധി കപ്പലുകൾ തുറമുഖത്ത് ചേർത്തിട്ടിരിക്കുന്നത് അവർ കണ്ടു. ഏയാ ദ്വീപായിരുന്നു അത്. കരയ്ക്കിറങ്ങുവാൻ അവർ മടിച്ചു. ഇനി ആ ദ്വീപിൽ എന്തൊക്കെയാണെന്നുള്ള പേടി അവർക്ക്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരന്തങ്ങൾ അവരുടെ മനസ്സിലങ്ങനെ നിൽക്കുകയല്ലേ. ഈ ദ്വീപിലിനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. 3 ദിവസം അവർ കരയിലിറങ്ങാതെ കപ്പലിൽ തന്നെ കഴിച്ചുകൂട്ടി. 3ാം ദിവസം പ്രഭാതമായപ്പോൾ ഒഡീസിയൂസ് തന്റെ വാളും ചാട്ടുളിയും ധരിച്ചുകൊണ്ട് കരയ്ക്കിറങ്ങി. എന്തോ വരട്ടെ എന്ന് വിചാരിച്ച് ഒഡീസിയൂസ് ഇറങ്ങി. പൊക്കമേറിയ ഒരു കുന്നിൽ കയറി നാലുപാടും നോക്കി. അവിടെ എങ്ങാനും മനുഷ്യന്റെ ശബ്ദമോ ചലനമോ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചു. നിബിഡമായ കുറ്റിക്കാടുകളാലും വൻമരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു കൊട്ടാരം ഒഡീസിയൂസ് കണ്ടു. അതിനുള്ളിൽ നിന്നും പുകയുയരുന്നുണ്ട്.

കൂടുതൽ അന്വേഷണത്തിന് പോകണമോ വേണ്ടയോ എന്ന് കുറേ നേരം ചിന്തിച്ചു. അപകടഭീതി മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അനുചരന്മാരെ ആശ്വസിപ്പിക്കണമെന്നും അവർക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള വക നൽകണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അപ്പോ ഒരു കാനന ചോലയിൽ ഒരു മൃഗം നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കൊമ്പുകൾ ശാഖോപശാഖകളായി വളർന്ന് ഭംഗിയും മെഴുമെഴുപ്പുമുള്ള ഒരു കലമാനായിരുന്നു അത്. ദാഹശമനത്തിന് വെള്ളം കുടിക്കുകയാണ് അവൻ. അവന്റെ മുതുകിനെ ലക്ഷ്യമാക്കി ഒഡീസ്യൂസ് ഒരു അടി കൊടുത്തു. തന്റെ ശൂലം ആ കലമാന്റെ ദേഹത്ത് കുത്തിയിറക്കി. നിലവിളിയോടെ ആ മൃഗം തറയിലേക്ക് വീണു. അതിന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് ഒഡീസ്യൂസ് ശൂലം വലിച്ചൂരിയെടുത്തു. കലമൻ ചത്തുപോയി. മൃഗത്തിന്റെ കൈകാലുകൾ വരിഞ്ഞു കെട്ടി ആ മൃഗത്തിനെയും ചുമന്നുകൊണ്ട് ഒഡീസ്യൂസ് കപ്പലിലെത്തി. ഒഡീസ്യൂസ് പറഞ്ഞു, സ്നേഹിതന്മാരെ, നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരേണ്ട സമയമായിരിക്കുന്നു. നാം ആരും ഇപ്പോൾ മരിക്കാൻ പോകുന്നില്ല. നമ്മുടെ കപ്പലിൽ ഭക്ഷണസാധനങ്ങൾ ഉള്ള കാലത്തോളം യഥേഷ്ടം നമുക്ക് ഭക്ഷിക്കാം. ധൈര്യമായിരിക്കുവിൻ. കൂട്ടുകാരെല്ലാം തങ്ങളുടെ മേൽമുണ്ടുകൊണ്ട് മുഖം മറച്ച് ദുഃഖിതരായിരിക്കുകയായിരുന്നു. ഒഡീസ്യൂസിന്റെ ഉത്തേജകമായ വാക്കുകൾ കേട്ടതോടെ അവരെല്ലാം ഓടിയെത്തി ആ കലമാന്റെ ചുറ്റും കൂടി. നാവികർ കലമാന്റെ മാംസം കൊണ്ട് രുചികരമായ ഭക്ഷണമുണ്ടാക്കി. അന്ന് സന്ധ്യയാകുന്നതുവരെ അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. കപ്പലിൽ നേരത്തെ കരുതിയിരുന്ന മധുരവീഞ്ഞ് നാവികർ ആവോളം കുടിച്ചു. നേരമിരുട്ടി. കടലോരത്ത് സജ്ജീകരിച്ച കിടക്കകളിൽ അവർ എല്ലാവരും സുഖമായി ഉറങ്ങി. പ്രഭാതമായപ്പോ ഒഡീസ്യൂസ് അനുചരന്മാരെ വിളിച്ചുണർത്തി, സ്നേഹിതന്മാരെ, ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും തീരുമാനത്തിൽ നാം എത്തണം. എനിക്കാണെങ്കിൽ യാതൊന്നും തോന്നുന്നതേയില്ല. ഇന്നലെ ഞാൻ കുന്നിന്റെ മുകളിൽ കയറി ഒന്ന് നിരീക്ഷണം ചെയ്തതേയുള്ളൂ. ഈ ദ്വീപ് എന്തോ പ്രത്യേകതയുള്ളതാണ്. അടുത്തെങ്ങും വൻകരകൾ കാണുന്നതേയില്ല. ദ്വീപ് സമതലമാണ്. കുറച്ചകലെ ഒരു മാളികയുടെ മുഖപ്പും ഒരു മാളികയും അതിനു മീതെ പുകപടലങ്ങൾ ഉയരുന്നതും വൻവൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഞാൻ കണ്ടു. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതലായി അന്വേഷണം നടത്തണം. ഒഡീസ്യൂസ് ഇത് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടമുണ്ടായി. ലെസ്ട്രിഗോണിയൻ ആന്റിഫേറ്റസിന്റെയും ഒറ്റക്കണ്ണൻ സൈക്ലോപ്സിന്റെയും പൈശാചിക കൃത്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു. പലരും കരഞ്ഞു. ആ കണ്ണുനീർ അവരിൽ തങ്ങിനിന്ന വിഷമത്തെ കുറേയെങ്കിലും കുറയ്ക്കുന്നതായി ഒഡീസ്യൂസിന് തോന്നി. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക തന്നെയെന്ന് ഒഡീസ്യൂസ് തീരുമാനിച്ചു. തന്റെ അനുചരന്മാരെ രണ്ട് സംഘങ്ങളായി അദ്ദേഹം തിരിച്ചു. ഒരു സംഘത്തിന്റെ നേതാവായി യൂറി ലോക്കസിനെ അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹം ശക്തനും ബുദ്ധിമാനുമാണ്. രണ്ടാമത്തെ സംഘത്തിന്റെ നേതൃത്വം ഒഡീസ്യൂസ് തന്നെ ഏറ്റെടുത്തു. ഏത് സംഘമാണ് ആദ്യമായി അന്വേഷണത്തിന് പുറപ്പെടേണ്ടത്? വിധി തന്നെ നിശ്ചയിക്കട്ടെ. ആദ്യം പോകേണ്ട സംഘം ഏതെന്നറിയുവാൻ അവർ കുറിയിട്ടു. യൂറി ലോക്കസിന്റെ സംഘം തന്നെ ആദ്യം അന്വേഷണത്തിനായി പോകണമെന്ന് കുറിമൂലം തീരുമാനമായി. യൂറി ലോക്കസും കൂട്ടുകാരും മുന്നോട്ട് നടന്നു. ഒഡീസ്യൂസും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സംഘവും കപ്പലിനടുത്ത് തന്നെ കഴിഞ്ഞുകൂടി. യൂറി ലോക്കസും കൂട്ടുകാരും നടന്നു നീങ്ങവേ കപ്പലിനടുത്തുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തായിരിക്കാം കൂട്ടുകാർക്ക് സംഭവിക്കുന്നതെന്നുള്ള ഉത്കണ്ഠ അവരെ അലട്ടുകയായിരുന്നു. കനത്ത ദുഃഖം മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് പരസ്പരം സംസാരിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. യൂറി ലോക്കസും കൂട്ടുകാരും ഉത്കണ്ഠയോടെ നടന്നു തുടങ്ങി. കുറ്റിക്കാടും വൻമരങ്ങളും നിറഞ്ഞ താഴ്വരയുടെ മധ്യത്തിൽ ഒരു മാളിക അവർ കണ്ടു. മനോഹരമായ തലമുടിയുള്ള ഭീകരദേവതയായ സഴ്സിയായിരുന്നു അവിടെ താമസം. ആളുകളെ കൊല്ലുന്നത് വിനോദമാക്കിയ എയ്റ്റാസിന്റെ സഹോദരിയായിരുന്നു സഴ്സി. സഴ്സി സാധാരണ മനുഷ്യഭാഷയിൽ സംസാരിച്ചിരുന്നു. ആരെയും ആകർഷിക്കുവാൻ പോരുന്ന സൗന്ദര്യം അവൾക്കുണ്ട്. ഒച്ചയും അനക്കവും കൂടാതെ യൂറി ലോക്കസും അനുചരന്മാരും മാളികയുടെ സമീപത്തെത്തി. അവിടെ നാലുപാടും ചെന്നായ്ക്കളും സിംഹങ്ങളും അലഞ്ഞു നടക്കുന്നു. ഇതിന്റെ രഹസ്യം എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. മന്ത്രശക്തിയുള്ള സഴ്സി വിഷപാനീയം നൽകി മൃഗങ്ങളാക്കി മാറ്റിയ മനുഷ്യരായിരുന്നു അവ. മൃഗങ്ങളെ കണ്ടപ്പോ യൂറി ലോക്കസും കൂട്ടുകാരും ഭയന്നുപോയി. പക്ഷേ സിംഹങ്ങളും ചെന്നായ്ക്കളും അവരെ ആക്രമിക്കുകയോ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഇണങ്ങിയ പട്ടികളെപ്പോലെ അവയെല്ലാം വന്ന് അവരുടെ ചുറ്റും കൂടി. എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് ആ മൃഗങ്ങൾ അന്വേഷിക്കുന്നതുപോലെ ആ നാവികർക്ക് തോന്നി. ആശ്ചര്യകരമായ ഈ കാഴ്ച കണ്ട്

വികാരഭരിതരായ നാവികർ മാളികയുടെ അങ്കണത്തിലേക്ക് നടന്നു. അതിനുള്ളിൽ സഴ്സിയിരിപ്പുണ്ട്. ദേവസ്ത്രീകൾ നിർമ്മിക്കുന്ന തരം മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് സഴ്സി. ശ്രുതിമധുരമായ ഒരു ഗാനം അവൾ ആലപിക്കുന്നുണ്ടായിരുന്നു. യൂറിലോക്കസിന്റെ സംഘത്തിൽ ഏറ്റവും മുൻപിലായി നിന്നിരുന്ന പോളിറ്റസ് വിളിച്ചു പറഞ്ഞു, സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? അവൾ മനുഷ്യ സ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. നല്ല ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ, അവൾ മനുഷ്യ സ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് സഴ്സി നെയ്ത്ത് നിർത്തി പുറത്തേക്ക് വന്നു. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. മിന്നിത്തിളങ്ങുന്ന വാതിൽ തുറന്നുകൊണ്ട് ആഗതർക്ക് അവൾ സ്വാഗതമരുളി. യാതൊരു അപകടശങ്കയും കൂടാതെ അവർ ഭവനത്തിനുള്ളിൽ കടന്നു. യൂറിലോക്കസ് ആയിരുന്നല്ലോ അവരുടെ നേതാവ്. മൃഗങ്ങളുടെ പെരുമാറ്റവും ആശ്ചര്യകരമായ അന്തരീക്ഷവും അയാളിൽ സംശയം ജനിപ്പിച്ചിരുന്നു. എന്തോ കൊടിയ വഞ്ചന ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് യൂറിലോക്കസിന് തോന്നി. അയാൾ വീടിനുള്ളിൽ കടക്കാതെ ഒരൊഴിഞ്ഞ കോണിൽ പതുങ്ങിയിരുന്നു. വലിയ സ്നേഹാദരങ്ങളാണ് സുന്ദരിയായ സേഴ്സി ആഗതരോട് കാട്ടിയത്. അവരെ അവൾ മിന്നിത്തിളങ്ങുന്ന കസേരകളിൽ ഇരുത്തി. ബാർലിമാവും വീഞ്ഞും കലർത്തിയ നറുതേനും അവർക്ക് കൊടുത്തു. പക്ഷേ അവരെല്ലാം അവരുടെ വീട് നാടും ഒക്കെ മറക്കത്തക്ക വിഷം അവൾ അതിൽ കലർത്തിയിരുന്നു. അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. ഭക്ഷണം കഴിഞ്ഞ വേളയിൽ സഴ്സി തന്റെ പക്കലുള്ള മാന്ത്രിക ദണ്ടുകൊണ്ട് ആ നാവികരെ ഒന്ന് തലോടി. പെട്ടെന്ന് ആ മനുഷ്യരുടെ എല്ലാം രൂപം മാറി നീണ്ട തേറ്റകളും രോമവും ഉള്ള കാട്ടുപന്നികളായി അവർ മാറിക്കഴിഞ്ഞു. പന്നികളെ ഇട്ടിരുന്ന കൂട്ടിലേക്ക് അവരെ അയച്ച് അതിന്റെ വാതിൽ ബന്ധിക്കുകയും ചെയ്തു. പിന്നീട് പന്നികൾക്കുള്ള പയറും ഓക്ക് വൃക്ഷത്തിന്റെ കുതിർത്ത വിത്തുകളും സഴ്സി അവർക്ക് വിതറിക്കൊടുത്തു. വൃത്തികെട്ട മറ്റു പന്നികളോടൊപ്പം അവരും ആ പന്നിക്കൂട്ടിൽ കഴിഞ്ഞുകൂടി. യൂറിലോക്കസ് ഒളിച്ചിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ ഭയചകിതനായി. ഒഡീസിയൂസിനെയും കൂട്ടുകാരെയും ഈ വിവരമറിയിക്കുവാൻ അയാൾ കപ്പലിലേക്ക് ഓടി. കുറേ സമയത്തേക്ക് ഒരക്ഷരം പോലും സംസാരിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പേടിയും ദുഃഖവും കൊണ്ട് മൂകനായിരുന്നു അയാൾ. വളരെ നേരം കഴിഞ്ഞ ശേഷം സാധാരണ നില വീണ്ടെടുത്ത യൂറിലോക്കസ് കാര്യങ്ങളെല്ലാം വിക്കി വിക്കി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. യൂറിലോക്കസിന്റെ വിവരണം കേട്ടപ്പോൾ കൂട്ടുകാരെല്ലാം പേടികൊണ്ട് തരിച്ചിരുന്നു പോയി. ഒഡീസിയൂസിന് കോപവും താപവും അടക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്റെ വെള്ളികെട്ടിയ വാൾ തോളിൽ തൂക്കിയിട്ട് അമ്പും വില്ലുമായി സെർസിയുടെ നേരെ പുറപ്പെടാൻ അദ്ദേഹം തയ്യാറായി. യൂറിലോക്കസിനോട് വഴികാട്ടുവാൻ ഒഡീസിയൂസ് പറഞ്ഞു. ഭയപ്പെട്ട യൂറിലോക്കസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ദയവ് ചെയ്ത് അങ്ങ് പോകരുതേ. അങ്ങാകട്ടെ, വേറെ ആരെങ്കിലും ആകട്ടെ, അവിടേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നമുക്ക് മിച്ചമുള്ള ആളുകളെയും കൂട്ടി എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഘോര മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മാത്രമേ മാർഗമുള്ളൂ, ഒഡീസിയൂസ് പറഞ്ഞു. നിങ്ങൾ പോരുന്നില്ലെങ്കിൽ പോരണ്ട. യഥേഷ്ടം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് കപ്പലിനടുത്ത് തന്നെ കഴിഞ്ഞുകൊള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പോയേ തീരൂ, പോവുക തന്നെ ചെയ്യും. ധീരവും ശക്തവുമായ ആ തീരുമാനത്തിന് എതിരെ നിൽക്കാൻ യൂറിലോക്കസിന് കഴിഞ്ഞില്ല. ഒഡീസിയൂസ് നടന്നു നീങ്ങുന്നത് ചങ്കിടിപ്പോടെ അയാൾ കണ്ടു. അനങ്ങാൻ പോലും ആകാതെ ചില പോലെ അവിടെ നിന്നു. ഒഡീസിയൂസ് അതിവേഗം മായാമോഹിനിയായ സഴ്സിയുടെ മാളികയ്ക്ക് സമീപമെത്തി. സുവർണ ദണ്ടുമായി നിന്ന ഒരു കോമള യുവാവിനെ അദ്ദേഹം കണ്ടു. യുവാവ് പറഞ്ഞു, സാധു മനുഷ്യ, നിങ്ങൾ എവിടെ പോകുന്നു? ഒരു പരിചയവുമില്ലാത്ത ഈ നാട്ടിൽ ഈ പർവ്വത സാനുവിലൂടെ ഏകനായി നിങ്ങൾ പോകുന്നത് എന്ത് നേടാനാണ്? ഒഡീസിയൂസ് മറുപടി പറഞ്ഞു, എനിക്ക് ഭയങ്കരിയായ സേഴ്സിയെ കാണണം. എന്റെ അനുചരന്മാരോട് അവൾ ചെയ്ത കൊടും പാതകത്തിന് പ്രതികാരം ചെയ്യണം. യുവാവ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. ഞാൻ ഹെർമസ് ദേവനാണ്. ഈ അത്യാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരും. ഒഡീസിയൂസ് ഹെർമസിനെ വണങ്ങി. ഹെർമസ് തുടർന്നു, നിങ്ങളുടെ അനുചരന്മാരെയെല്ലാം സഴ്സി പന്നികളാക്കി മാറ്റി. മറ്റു പന്നികളോടൊപ്പം കൂട്ടിലടച്ചിരിക്കുന്നു. അവരെ മോചിപ്പിക്കാൻ വെറും കൈയോടെ

0: പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് മടങ്ങി വരാനൊക്കെയില്ല. ഞാൻ എന്തു ചെയ്യണം ദേവാ? അത് പറഞ്ഞു തരൂ. ഒരു രക്ഷ ഒഡിയസിയോസിന് നൽകിക്കൊണ്ട് ഹെർമസ് പറഞ്ഞു, ഈ രക്ഷ ധരിക്കുക. സഴ്സിയുടെ ഭവനത്തിൽ ഇതണിഞ്ഞുകൊണ്ട് പ്രവേശിച്ചാൽ അപകടം സംഭവിക്കുകയില്ല. സഴ്സിയുടെ മായാപ്രവർത്തനത്തെക്കുറിച്ച് ഹെർമസ് വിവരിച്ചു. അവൾ നിങ്ങൾക്ക് ഒരു പാനീയം തരും. മാന്ത്രിക ശക്തിയുള്ള വിഷം കലർത്തിയ പാനീയമാണത്. പക്ഷേ ഞാൻ തന്ന രക്ഷ അണിയുന്നത് മൂലം മായാവിദ്യകളൊന്നും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. പാനീയം കുടിച്ചു കഴിയുമ്പോൾ സഴ്സി തന്റെ കൈവശമുള്ള മാന്ത്രിക വടികൊണ്ട് നിങ്ങളെ തലോടും. അപ്പോൾ നിങ്ങൾ വാളുറയിൽ നിന്നൂരി കൊല്ലുവാനെന്ന വിധം അവളുടെ നേർക്ക് ചെല്ലുക. അവൾ ഭയന്നു വിറയ്ക്കും. അവൾ സ്നേഹഭാവം കാട്ടുകയും അവളോടൊത്ത് കിടക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യും. ആ അപേക്ഷ നിരസിക്കരുത്. അനുചരന്മാരെ മോചിപ്പിക്കുന്നതിനുള്ള ഏക മാർഗം അതാണ്. നിങ്ങളുടെ നേർക്ക് അവൾ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ലെന്ന് ദേവകളെ മുൻനിർത്തി അവളെക്കൊണ്ട് സത്യം ചെയ്യിക്കണം. അല്ലാത്ത പക്ഷം സഹശയനവേളയിൽ നിങ്ങളെ അവൾ രൂപാന്തരപ്പെടുത്തുകയോ നിങ്ങളുടെ പൗരുഷം നശിപ്പിക്കുകയോ ചെയ്യും. ഹെർമസ് കൊടുത്ത രക്ഷ ഒരു ചെടിയുടെ രൂപത്തിലുള്ളതായിരുന്നു. അത് മണ്ണിൽ നിന്ന് പിഴുതെടുക്കുന്നത് ഒഡീസിയസ് കണ്ടു. സാധാരണഗതിയിൽ മനുഷ്യർക്ക് അദൃശ്യമാണത്. അതിന്റെ വേര് കടും കറുപ്പായിരുന്നെങ്കിലും പുഷ്പം പാലുപോലെ വെളുത്തിരുന്നു. അതെല്ലാം കൊടുത്തതിനു ശേഷം ഹെർമസ് ദേവൻ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, അങ്ങനെ ഒഡീസിയസ് സഴ്സിയുടെ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒഡീസിയസിന് തന്റെ ലക്ഷ്യം വിജയിക്കുമോ? അനുചരന്മാരെ മോചിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി.

0: പ്രണയത്തിലും വിരഹത്തിലും സ്വപ്നത്തിലും തഴുകി തലോടുന്ന തെന്നലായി താരാട്ടുപാട്ടിൻ്റെ വാത്സല്യമായി മലയാളം നെഞ്ചോട് ചേർത്ത ആ നാദവിസ്മയം നിലച്ചു. മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല, ഹിന്ദിയിലും സിംഹള, ബംഗാളി, ഒഡിയ തുടങ്ങിയ 20 ഭാഷകളിലുമായി അനേകായിരം ഗാനങ്ങൾ ആലപിച്ച പകരം വയ്ക്കാനില്ലാത്ത ശബ്ദം എസ് ജാനകി നമ്മെ വിട്ടകന്നിരിക്കുന്നു.
1: സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ.
2: കാരണം എനിക്ക് അമ്മയെ ആദ്യമായി ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് പൗരവി സാർ എഴുതിയ പാട്ട് ജാനകിനെ കൊണ്ടാ പാടിച്ചത്. ആ ഓർമ്മ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. അവരുടെ ഒരു കുട്ടികളെപ്പോലുള്ള പെരുമാറ്റം, എത്ര വലിയ പാട്ടുകാരിയാണ്, പക്ഷെ അങ്ങനെയുള്ള ഒരു ധാരണയൊന്നും ഇല്ല അവർക്ക്.

0: എന്ത് വ്യത്യസ്തമായ പാട്ട് എന്ത് കൊടുത്താലും ഇത്ര മനോഹരമായി പാടിത്തരുന്ന ആള് വേറെ നമുക്ക് പറയാനില്ല. അമ്മയുടെ വേർപാട് കേട്ടപ്പോ വളരെ ദുഃഖം തോന്നി. പിന്നെ ഒരു അഞ്ച് ഭക്തിഗാനവും പാടിച്ചിട്ടുണ്ട് ഞാൻ, അത് രണ്ട് ടേമായിട്ടാ. അവൾക്ക് ആ സമയത്തൊക്കെ അമ്മയുടെ പെരുമാറ്റം, അമ്മ പഠിച്ചെടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ആളോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉണ്ടായ അനുഭവം. അവരെന്ത് മനോഹരമായിട്ടാ സഹകരിച്ച് പാട്ട് പാടിത്തരാ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായി നല്ല ലെവലില് അവര് പാടിക്കഴിഞ്ഞാൽ ആ ശബ്ദവും ആ ശുദ്ധിശുദ്ധവും ഭാവവും പറയാൻ പറ്റില്ല. എന്തൊരു മനോഹരമായിട്ട് ആ പാട്ടുണ്ട് പാടിത്തരുന്ന. അമ്മയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റിയൊരു ദിവസം മലയാളികൾക്ക്, മലയാള സിനിമയുടെ സംഗീത ശാഖയുടെ ഒരു നഷ്ടം എന്ന് പറയാതിരിക്കാൻ നോക്കി. അവരുടെ വേർപാടുകളിൽ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് മരണമില്ല.
1: മാസ്മരിക വശ്യതയുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് എത്ര കേട്ടാലും മതിവരാത്ത എത്രയേറെ ഗാനങ്ങൾ നമുക്കായി പങ്കുവച്ചിട്ടാണ് അവർ കടന്നുപോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ശിസ്തില ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23 ജനനം. അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറാണ് ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത്. അമ്മാവന്റെ മകൻ വി രാമപ്രസാദിനെ 1958 ജാനകി തന്റെ ജീവിത പങ്കാളിയാക്കി. പക്ഷേ ശാസ്ത്രീയമായ സംഗീത പഠനം ഏറെ മുന്നോട്ടു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സംഗീതം ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പാടിയ ഭാഷകളിലെല്ലാം ജാനകിയുടെ ശബ്ദം ഏറെ പ്രിയപ്പെട്ടതായി.
2: ഇന്നലെ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട ഗായിക,
3: കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ.
2: എസ് ജാനകിയുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല. പക്ഷേ ഞാൻ ആദ്യം ഒരു റെക്കോർഡിംഗ് കാണുന്നത് എസ് ജാനകിയുടെ റെക്കോർഡിംഗ് ആണ്. കല്യാണരാത്രിയിൽ എന്നൊരു സിനിമയുടെ റെക്കോർഡിംഗ് കാണുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗായികയെ കാണുന്നത്. പിന്നീട് ഞാൻ അവരുടെ ഗാനങ്ങളെ ശ്രദ്ധിച്ചത് ഞാനേ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തില്, അതായത് 60കളും 70കളും ഒക്കെ നമ്മുടെ സംഗീത സംസ്കാരത്തെ സമ്പന്നമാക്കിയ ശബ്ദം, പ്രത്യേകിച്ച് പി ഭാസ്കരന്റെ വരികളും ബാബുരാജന്റെ സംഗീതവും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ച അമൂല്യമായൊരു സംഗീത വിരുന്ന് അതിന് കാരണക്കാരിയാണ് എസ് ജാനകി. തന്റെ ഗാനങ്ങളിൽ ഇത്രയേറെ നൈർമല്യവും ഭാവവും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക ജാനകിയെ പോലെയില്ല. എത്രയെത്ര മധുര ഗീതങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചു പോയത്. ആലാപനത്തിലെ വിശുദ്ധി, അർത്ഥം മനസ്സിലാക്കി ഭാവം മനസ്സിലാക്കിയുള്ള ആലാപനം, ഏത് റേഞ്ചിലും പാടാനുള്ള കഴിവ് ഒക്കെ തന്നെ ചേർന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഗീത വൈഭവത്തിന്റെ, സംഗീത അനുഗ്രഹത്തിന്റെ ഉടമസ്ഥയായിരുന്നു എസ് ജാനകി. മലയാളമുള്ള കാലത്തോളം ജാനകിയമ്മ നമുക്ക് പാടിത്തന്ന ഗാനങ്ങൾ, അവയുടെ ആലാപന ശൈലി, ആലാപന വിശുദ്ധി ഒക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സുഹൃതമായി, വലിയ ഒരു സമ്പത്തായി ഞാൻ കരുതിട്ടാണ്.
1: ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതോടെയാണ് എസ് ജാനകി ശ്രദ്ധേയാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോവിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിന്റെ വിധീൻ വിളയാട്ടം എന്ന തമിഴ് സിനിമയിൽ ഒരു ഗാനം പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അവർ അരങ്ങേറ്റം കുറിച്ചു. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ തുടക്കം.
3: സംഗീത നിരൂപകൻ രവി മേനോൻ.
4: പി സുശീലയുടെ ശബ്ദത്തെ പെരിയാറിന്റെ മാദകത്വത്തോട് ഉപമിക്കാമെങ്കിൽ എസ് ജാനകിയുടെ ശബ്ദത്തെ നമ്മൾ ഉപമിക്കേണ്ടത് നിളയുടെ ശാലീനതയോടാണ് എന്ന് രണ്ട് ഗായകരുടെയും ആരാധകൻ കൂടിയായ പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലുള്ള ഒരു കമ്പാരിസൺ MS വിശ്വനാഥന്റെ വകയായിട്ടുണ്ട്. അദ്ദേഹം സുശീലാമ്മയുടെ ശബ്ദത്തെ ഉപമിച്ചത് വീണാനാദവുമായിട്ടാണ്, അതുപോലെ ജാനകിയമ്മയുടെ ശബ്ദത്തെ പുല്ലാങ്കുഴൽ നാദവുമായിട്ടും. ഈ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ തൊണ്ട കൊണ്ട് പാടാം, ചുണ്ടുകൾ കൊണ്ട് പാടാം, പക്ഷേ എസ് ജാനകിയെ പോലൊരു ഗായിക പാടിയിരുന്നത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാവണം ആ ഗാനങ്ങളെല്ലാം നമ്മൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അറിയാത്ത ഭാഷയിലാണ് പാടുന്നതെങ്കിൽ പോലും ആ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഭാവം പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിരുന്ന ഗായികയാണ് ജാനകിയമ്മ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സംഗീത സംവിധായകനായ പുകഴേന്തി ഒരിക്കൽ ഒരനുഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്ദരരാവിൽ ചന്ദനമുകിൽ എന്ന് പറയുന്ന ഒരു പാട്ട്, കൊച്ചനേത്തി എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ട്, അത് ജാനകിയമ്മയാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലവിയിൽ 2ാമത്തെ വരിയിൽ അനുരാഗത്തിനാദ്യ നൊമ്പരം എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ മീനിങ്, ആശയം എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു ജാനകിയമ്മയ്ക്ക്. അനുരാഗത്തിൻ്റെ ആദ്യ നൊമ്പരം എന്ന ഈ വാക്ക്

0: എങ്ങനെയാണ് അത് പാട്ടിൽ കൊണ്ടുവരേണ്ടത്, ആലാപനത്തിൽ എങ്ങനെയാണ് അതിന് ഭാവം പകർന്ന് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ജാനകിയമ്മ റെക്കോർഡിംഗ് സമയത്ത് ആ ആദ്യ എന്ന് പറയുന്ന വാക്കിന് പകർന്ന് നൽകിയിട്ടുള്ള ഭാവം, അത് കൺസോളിരുന്ന് കേട്ടപ്പോൾ രോമാഞ്ചം വന്നുപോയി എന്ന് പുഴേന്ദ്ര സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ജാനകിയമ്മയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർ ഈ സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് പാട്ടിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ഗായികയാണ്. അതുകൊണ്ട് തന്നെയാവണം ബാബുരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ട് അവർ മാറിയത്. ഇപ്പോൾ മദൻ മോഹന് ലതാ മങ്കേഷ്കർ എന്ന പോലെ, ഒ പി നയ്യാർക്ക് ആശാ ഭോസ്ലി എന്ന പോലെ, നൌഷാദിന് റഫീ സാഹിബ് എന്നൊക്കെ പോലെ ബാബുരാജിൻ്റെ സംഗീത ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട സാന്നിധ്യമായിരുന്നു ജാനകിയമ്മ.
1: 1200 ഗാനങ്ങൾ മലയാളത്തിൽ മാത്രം എസ് ജാനകി പാടിയിട്ടുണ്ട്. ഇതിൽ എം എസ് ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിൽ ജാനകിയെ സഹായിച്ചു. തളിരിട്ട ഗനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ,

എസ് ജാനകി പാടിയിട്ടുണ്ട്. ഇതിൽ എം എസ് ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിൽ ജാനകിയെ സഹായിച്ചു. തളിരിട്ട ഗനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പി ഭാസ്കറിന്റെ വരികൾ ബാബുരാജിന്റെ ഈണത്തിൽ എസ് ജാനകി പാടുമ്പോൾ പ്രണയത്തിൻ വിരഹസ്പർശമേൽക്കാത്ത മലയാളി മനസ്സുകളുണ്ടോ?

0: ഒരുപാട് കാലമായി ആലാപനത്തിൽ തേനും വയമ്പും ചാലിച്ച തലമുറകളുടെ വാനമ്പാടി ജാനകിയമ്മയുടെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയി.
1: കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലങ്കൽ.
0: വ്യക്തിപരമായി ആത്മബന്ധമുണ്ടായിരുന്ന സ്നേഹ സാന്നിധ്യമായിരുന്നു എനിക്ക് ജാനകിയമ്മ. ഞാൻ എഴുതിയ ഒട്ടേറെ ഗാനങ്ങൾ പല കാലങ്ങളായിട്ട് പാടിയത് അടുത്തിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ദേവരായൻ മാസ്റ്ററുടെയും കൃഷ്ണാമൂർത്തി സ്വാമിയുടെയും എം എസ് ബാബുരാജിൻ്റെയും അതുപോലെ തന്നെ എം ബി ശ്രീനിവാസിൻ്റെയും എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും ജോൺസൺ മാഷിൻ്റെയും എ ടി ഉമ്മറിൻ്റെയും സരിതായുടെയും ഒക്കെ ഇഷ്ടഗായികയായിരുന്നു ജാനകിയമ്മ. വിവിധ ഭാഷകളിലായിട്ട് 33-ലേറെ സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ ഗായിക. 11 തവണയാണ് കേരള സർക്കാരിൻ്റെ പുരസ്കാരം ജാനകിയമ്മ തേടിയെത്തിയത്. 1981 ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന ഗാനത്തിന് ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. ജാനകിയമ്മയുടെ നാദം കൊണ്ട് സുഹൃതപ്പെട്ട പാട്ടുകളെ കുറിച്ച് ഓർത്തെടുക്കാനാണെങ്കിൽ കടലിലെ തിരയുണ്ണുന്നത് പോലെ നമുക്ക് തോറ്റുപോകാനേ കഴിയൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാനം നമ്മളെ വിട്ടുപോകുക എന്നുള്ള സുനിശ്ചിതമായ ഒരു തീരുമാനമുണ്ടല്ലോ, കാലത്തിന്റെ നിയതിയുടെ. ആ തീരുമാനത്തെ സമ്മതിക്കുക, ആ സമ്മതിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്.
2: കെ രാഘവന്റെയും ദക്ഷിണാമൂർത്തിയുടെയും എം ബി ശ്രീനിവാസന്റെയും സലിൽ ചൗധരിയുടെയും ബി ചിദംബരനാഥിന്റെയും ഒക്കെ വ്യത്യസ്തമായ ഇണങ്ങൾക്ക് എസ് ജാനകിയുടെ സ്വരം ജീവൻ നൽകിയപ്പോൾ അതൊക്കെ നാം ഒരിക്കലും മറക്കാത്ത ഗാനവിസ്മയങ്ങളായി. 80-കളിൽ ഇളയരാജയുടെയും ജോൺസന്റെയും ജെറി അമൽദേവിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ശ്യാമിന്റെയും എ ടി ഉമ്മറിന്റെയും ഉഷാ ഖന്നയുടെയും രവീന്ദ്രന്റെയും ഒക്കെ സംഗീതത്തിൽ എന്നും ചെറുപ്പമായ എസ് ജാനകിയുടെ ശബ്ദം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിറഞ്ഞു നിന്നു.
3: എസ് ജാനകിയമ്മ നമ്മളെല്ലാം വിട്ടുപോയ ഈ സന്ദർഭത്തിൽ മനസ്സിന്റെ ഒരു വിഷമം അത് ചില്ലറയല്ല. അത്രമാത്രം ഗായക ലോകത്തിനും മ്യൂസിക് ഡയറക്ടർമാർക്കും എഴുതുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് അമ്മയുടെ വേർപാട്.
1: സംഗീത അധ്യാപികയും ഗായികയുമായ സുശീല ദേവി.
3: എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ പറ്റിയത് ഞാൻ അമ്മയുമായിട്ട് ഒരു സിനിമയിൽ പാടിയപ്പോഴാണ്. അത് എനിക്ക് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അമ്മയ്ക്കൊപ്പം പാടിക്കാൻ ധൈര്യം കാണിച്ചത് ബാബുരാജ് മാഷാണ്. അസാമാന്യ കഴിവുള്ളൊരു ഗായികയായിരുന്നു. അതിലൊക്കെ അത് ഏറെ നമ്മളെ ആകർഷിക്കുന്നത് അമ്മയുടെ സ്വഭാവം. അത്രമാത്രം ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു അമ്മ. എന്റെ സഹോദരൻ ബിച്ചു തിരുമല, വേറൊരു സഹോദരൻ ദർശൻ രാമൻ, ഈ രണ്ടുപേരുടെ പാട്ടുകളും അമ്മ പാടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എന്റെ സഹോദരൻ മ്യൂസിക് ചെയ്ത ഒരു സിനിമയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട്. ഇവിടെ തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. പെയ്യാതെ പോയ മേഘമേ എന്നതായിരുന്നു ആ പാട്ട്.
1: നിർമ്മാതാവും നടനുമായ പ്രേം പ്രകാശ്.
4: നമ്മുടെ എസ് ജാനകി നമ്മളോട് വിട പറഞ്ഞു. എത്രയോ 1000 പാട്ടുകൾ നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ആ വലിയ ഗായികയെ എന്നും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. 1983 ഞാൻ നിർമ്മിച്ച കൂടവിടെ എന്ന ചിത്രത്തിൽ എനിക്ക് ജാനകിയുമായി പരിചയമുണ്ടായി. അതിലെ ആടിവാ കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനവും പൊന്നുരുവും പൂക്കാലം എന്ന രണ്ട് ഗാനങ്ങൾ, അത് റെക്കോർഡ് ചെയ്ത സമയവും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് മദ്രാസിലെ പ്രസാദ് 70 mm തിയേറ്ററിലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ONV സാറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ ആണ്. ആ ചിത്രം സംവിധാനം ചെയ്തത് പത്മരാജനാണ്. എനിക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ജാനകിയെ പോലെയുള്ള ഒരു വലിയ ഗായികയുടെ ശബ്ദം എൻ്റെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചല്ലോ എന്നുള്ളതാണ്. ഇന്നും

0: നമ്മൾ ഏത് വേദികളിലും കുട്ടികൾ പോലും പാടുന്നതാണ് ഈ പാട്ടുകളെല്ലാം. അതുകൂടാതെ ജോൺസൺ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച് ഒ എൻ വി സാർ എഴുതി പറന്നു പറന്നു പറന്നു ആ സിനിമയും ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അതിലെ രണ്ട് പാട്ടുകളും കരിമിഴി കുരുവി കവിത മൂളിയോ എന്നുള്ള ആ പാട്ട്, പിന്നെ അതിലെ വേറൊരു ഗാനം, അതും പത്മരാജൻ സംവിധാനം ചെയ്തതാണ്. പിന്നെ ചെയ്തത് കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രമാണ്. അതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ എ ജെ ജോസഫാണ്. അതിൻ്റെ വരികൾ എഴുതിയത് കെ ജയകുമാറാണ്. 91 ലാസ്റ്റ് എനിക്ക് വേണ്ടി ഒരു പടത്തിൽ അവർ പാടിയത് ജോണി വാക്കർ എന്ന പടത്തിലാണ്. ഇങ്ങനെ 4 ചിത്രങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുവാൻ എനിക്ക് സാധിച്ചു. അതെൻ്റെ മാത്രം കഴിവല്ല, ആ ചിത്രം സംവിധാനം ചെയ്തവരുടെയും അത് മ്യൂസിക് ചെയ്തവരുടെയും. ഈ റെക്കോർഡിങ്ങുകളൊന്നും ഞാൻ മറക്കുന്നില്ല, കാരണം അത്ര ശാലീനമായ ഒരു പെരുമാറ്റവും കൃത്യസമയത്ത് വരികയും റിഹേഴ്സലിൽ പങ്കെടുക്കുകയും ആ പാട്ടിനോട് അങ്ങേയറ്റ ആത്മാർത്ഥത പുലർത്തി പാടുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പറയുന്നതിനപ്പുറത്തേക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ത്രീയായിരുന്നു അവർ. അത് അങ്ങനെ ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ ഇന്ന രീതിയിൽ അങ്ങ് ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്.
1: നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ സന്ധി കണ്ണീരിതെന്തേ സന്ധി സ്വർണമുകിലി ഗോപികേ നിൻവിരൽ രാകേന്ദുകിരണങ്ങൾ മിഴിയോരം നനഞ്ഞൊഴുകും കിളിയെ കിളിയെ തുമ്പീവാ തുമ്പക്കുടത്തിൻ വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ഗാനങ്ങൾ എസ് ജാനകിക്ക് നിത്യസ്മാരകങ്ങളായി അവശേഷിക്കുന്നു.
2: സംഗീത സംവിധായകൻ രമേശ് നാരായൺ.
3: നമ്മൾക്കെല്ലാവർക്കും വളരെ ദുഃഖം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക. അതിനൊരു ഒരു ഉപമയില്ല ആ ഗായികയ്ക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ അനുഭവവും. അതാണ് എനിക്ക് ജാനകിയമ്മയുടെ വിയോഗം വല്ലാത്ത വിഷമമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സംഗീതജ്ഞരിലും സംഗീതപ്രിയരിലും ആ ശബ്ദം നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ബാബുക്കയുടെ പാട്ടുകൾ പ്രത്യേകിച്ച് അത് വല്ലാത്തൊരു വിഷമമാണ് ഇന്ന് ഉള്ളത്. എൻ്റെ ജാനകിയമ്മയായിട്ടുള്ള പരിചയം വച്ച് നോക്കുമ്പോൾ ഒരു 10 ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ജാനകിയമ്മ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ജാനകിയമ്മ കമ്പോസ് ചെയ്തിട്ടുള്ള മീരാ ഭജൻസ് എന്നെ കേൾപ്പിക്കും. അത് ഗുജറി തോടി, അത് മിയാക്കി തോടി, ഇങ്ങനെയുള്ള രാഗത്തിലാണ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, ശരീരം എന്നും നിലനിൽക്കുന്നു, നമ്മളിൽ തന്നെ നിൽക്കുകയാണ് അവർ.
1: മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 എസ് ജാനകിയെ തേടിയെത്തി. 11 കേരളം സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 തേടിയെത്തി. ഗാനരചയിതാവായും സംഗീത സംവിധായകയായും എസ് ജാനകി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2013 പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചുകൊണ്ടും ജാനകി ശ്രദ്ധേയയായി. ഏതൊരു പുരസ്കാരത്തെക്കാളും എത്രയോ മേലെ തന്നെയാണ് ആരാധക മനസ്സുകളിൽ തന്റെ ആത്മാർപ്പണം കൊണ്ട് അവർ നേടിയെടുത്ത സംഗീത ശോഭ.
4: ജാനകിയമ്മയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. കാരണം ഒരു വലിയ ഗായിക അവര് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു, അത് ഒരു യാഥാർത്ഥ്യമാണ്, അത് ഉൾക്കൊണ്ടേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് ഇപ്പോ നമുക്കുള്ളത്.
2: പിന്നണി ഗായകൻ കല്ലറ ഗോപൻ.
4: എന്നെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആരാധ്യയായ ഒരു ഗായികയാണ് നമ്മുടെ ഈ സംഗീത രംഗത്ത്. ഒരു എളിയ സംഗീതകാരൻ, ഒരു ഗായകൻ എന്ന നിലയിൽ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ഗായിക ഇല്ലെന്ന് വേണം പറയാൻ. അമ്മയുടെ സ്വഭാവം അത് വളരെ പ്രത്യേകതയുള്ള സ്വഭാവമാണ്. വളരെയധികം സിമ്പിളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. മഹത്തായ ഗായിക, പത്മഭൂഷൺ പോലും വേണ്ടാന്ന് പറഞ്ഞ അത്രയും ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിത്വമാണ് ജാനകിയമ്മയുടേത്. വേർപാട് മലയാളിക്ക് മാത്രമല്ല ഭാരതത്തിന്റെ സംഗീത രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ്, അതിന് ഒരു സംശയവുമില്ല. ജാനകിയമ്മയായിട്ട് ഒത്തിരി വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 10-20 മുമ്പ് എന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ജാനകിയമ്മയെ കൊണ്ടുവന്ന് പാടിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ബാബുരാജിന്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് ഞങ്ങൾ.
2: പിന്നണി ഗായിക മധുവന്തി നാരായൺ.
5: ഇന്ന് നമ്മൾ മ്യൂസീഷ്യൻസിന് ഒരുപാട് സങ്കടം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മളുടെ ജാനകിയമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ജാനകിയമ്മയെ പറ്റി പറയുന്ന ഓർമ്മ എന്ന് പറയുന്നത് അമ്മയുടെ പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണ്. വളരെ ചെറുതിലെ ജാനകിയമ്മ സോങ്സ് കേട്ട് അത് പഠിക്കുവാനുള്ള ഒരു ശ്രമം ആണ് നമ്മളെ അവരിലോട്ട് അടുപ്പിച്ചത്. അത്രയും

0: ഏറെ. എന്ന് വെച്ചാൽ ഒരു പാടി വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം, നമ്മൾക്കൊരു 48,000 പാട്ടോളം പാടിയിട്ടുണ്ട് ജാനകി അമ്മ. അതൊരു മനുഷ്യ ആയുസ്സിൽ പാടി തീർക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാനറിയില്ല. കാരണം അത്രയേറെ എഫേർട്ട് എടുത്ത്, അത്രയേറെ അനായാസമായിട്ടാണ് ആ പാട്ടുകളെല്ലാം തന്നെ, പിന്നീടാണെങ്കിലും ലൈവ് പെർഫോമൻസസിൽ നമ്മൾ കേൾക്കുമ്പം, അന്ന് പാടി വെച്ച അതേ ആ ഫയറോട് കൂടിയാണ് ഇപ്പോഴും ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഒരു സിംഗിൾ ടേക്കിലാണ് ഓരോരോ പാട്ടുകളും പാടുന്നത്. ഇന്ന് ഇന്നുള്ള പോലെ നമുക്ക് പഞ്ച് ചെയ്തോ അല്ലെങ്കിൽ മെർജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലല്ല. സിംഗിൾ ടേക്കിൽ ഒരു പാട്ട് പാടുക, അതും ഇത്രയേറെ പാട്ടുകൾ പാടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ഓരോ ദിവസങ്ങളും ഓരോരോ പാട്ടുകളായിരിക്കണം പാടിയിരിക്കുന്നത്. അപ്പം ഒന്നിൽ നിന്ന് ഒരു പാട്ടിലോട്ട് സ്വിച്ച് ചെയ്യുക, ഒരു വോയിസ് ടെക്സ്ചറിൽ നിന്ന് അടുത്ത വോയിസ് ടെക്സ്ചറിലോട്ട് പോവുക, അടുത്ത ഫീലിലോട്ട് മാറുക, ഇതെല്ലാം വളരെ ക്യുക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഇത് ഈ പാട്ടുകൾ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക, ഇതൊന്നും ഒരു സാധാരണ പാട്ടുകാർക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായും ഒരു ലെജൻഡറി ബേർത്ത് ആയിരുന്നു ജാനകി അമ്മയുടേത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ഒരു ജാനകി അമ്മയുണ്ട്, ആ ജാനകി അമ്മ മാത്രമേ ഉള്ളൂ. ഇനി ആ ജാനകി അമ്മയ്ക്ക് ഈക്വലൻ്റായിട്ടോ റീപ്ലേസ് ചെയ്യാനോ ആയിട്ട് മറ്റൊരു ജാനകി അമ്മയോ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ദ വൺ ആൻഡ് ഓൺലി ജാനകി അമ്മ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഈ വിയോഗത്തിൻ്റെ ഇടയിലും നമുക്കൊരു ഭാഗ്യമായി കരുതേണ്ട ഒന്ന് എന്താന്ന് വെച്ചാൽ, ജാനകി അമ്മ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്.
1: നമ്മുടെ സ്വന്തമായ ഒരാൾ വിട പറയുന്ന വേദനയോടെയാണ് എസ് ജാനകിയുടെ വിയോഗ വാർത്ത ഓരോ സംഗീതാസ്വാദകനും കേട്ടത്. സംഗീതത്തിനു മുന്നിൽ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ല എന്ന് അവർ തൻ്റെ സംഗീത സബരിയെ കൊണ്ട് തെളിയിച്ചു.
2: കവിയും ഗാനരചയിതാവുമായ അൻവർ അലി.
3: എസ് ജാനകി മലയാളി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഏതാനും പതിറ്റാണ്ടുകളുടെ മുഴുവനും ഒരു അത്ഭുതവും സ്നേഹവും നിറഞ്ഞ ശബ്ദമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. മലയാളി അല്ലെന്നുള്ളത് പോലും നമ്മൾ പലത്ര പേർക്ക് അറിയാമെന്നറിയില്ല. മലയാളത്തിൽ അവരുടെ ശുദ്ധി, മലയാള ഭാഷ ഉച്ചരിക്കുന്നതിലൊക്കെ ഉള്ള പ്രത്യേകത വെച്ചിട്ട് മലയാളി അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത്രത്തോളം ശ്രദ്ധയോടെ ഭാഷ പഠിച്ചാണ് അവർ പാടുന്നത്. അതുപോലെ അപാരമായ ശ്രദ്ധയും സൂക്ഷ്മതയും സംഗീതത്തിൽ പുറത്തു വരും. അതുപോലെ തന്നെ നമ്മുടെ യേശുദാസ് പോലെ അത്ഭുതകരമായ ടോണുകളുള്ള ഒരു കൃഷ്ണനോടൊപ്പം മെലഡിക് ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു ഒരു സംഗീതത്തിന്റെ ഒക്കെ ശില്പം പോലത്തെ സൗന്ദര്യം കൊണ്ടുവന്ന ഒരു ഫീമെയിൽ വോയിസ് ആണ് ജാനകി. പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമര നിശയിലുണ്ടെന്ന് പറയുന്ന ബാബുരാജിന്റെ പ്രശസ്തമായൊരു പാട്ടുണ്ട്. അത് ജാനകി അത് പാടുമ്പോൾ ഒരു അതിനുള്ള ഓർക്കസ്ട്രേഷൻ വിരുദ്ധം പോലെയാണ്. ഓർക്കസ്ട്രയിൽ താളം ഇല്ലാതെ ആ പാടുന്ന വിരുദ്ധം പോലെ അത് അതിൻ്റെ ഉള്ള വേരിയേഷൻസ് ഒക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള. അതുപോലെ തന്നെ ജനകിയുടെ ശബ്ദത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. എവിടെ നിന്ന് കേട്ടാലും ജനകിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഒരു ഈ ഫീമെയിൽ വോയിസിന്റെ അകത്തുള്ള ഷ്രിൽനെസ്സിന്റെ ചില കോമൺനെസ് എല്ലാവരിലും കാണുന്ന ചില പ്രത്യേകതയുണ്ട്. അതിന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ബേസിന്റെ ഒരു ധാരയുണ്ട് അവരുടെ ശബ്ദം. ആ ബേസിന്റെ ധാര അവരുടെ ശബ്ദത്തെ ഭയങ്കര മൗലികമാക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സംഗീതത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പല പാട്ടുകളും ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ജാനകിയാണ് വാസു. പ്രത്യേകിച്ചും ബാബുരാജിന്റെ പാട്ടുകൾ ജാനകി പാടുമ്പോൾ വലിയ വ്യത്യാസമാണ്. സജീവവും സാക്ഷാത്കാര പൂർണ്ണമയുള്ളതുമായ ആ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ അതോട് നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കും.
4: ശരിക്കു പറഞ്ഞാൽ സംഗീത ലോകത്തിന് തന്റെ വാനമ്പാടിയെ നഷ്ടമായി എന്ന് തന്നെയാണ് പറയേണ്ടത്.
2: സംഗീത സംവിധായകൻ റോണി റാഫേൽ.
4: അമ്മ പാടിയ ഓരോ ഗാനവും വെറും സംഗീതമല്ലായിരുന്നു, അത് വികാരങ്ങളുടെ ഭാഷയായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളിലും അമ്മയുടെ ശബ്ദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ പാടിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടില്ല. ഒരവസരം വന്നതാണ്, പക്ഷെ പല കാരണങ്ങളാൽ അത് മാറിപ്പോവുകയുണ്ടായി. ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഇനി ജീവിതാവസാനം വരെ എന്തായാലും ഉണ്ടാകും. പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമ

0: അമ്മയ്ക്ക് അമ്മ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ആ മധുരശബ്ദം ഇനി നേരിൽ കേൾക്കാനായില്ലെങ്കിലും അമ്മ സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും മുഴങ്ങും, മുഴങ്ങിക്കൊണ്ടേയിരിക്കും.
1: കൊച്ചുകുട്ടിയുടെയും വയോധികയുടെയും ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമൊക്കെ പാടി അത്ഭുതപ്പെടുത്തിയിരുന്ന ജാനകി പലപ്പോഴും ശാരീരിക വൈഷമ്യങ്ങളോട് പൊരുതിയാണ് പല ഗാനങ്ങളും റെക്കോർഡ് ചെയ്തത്. ഏക മകനും നർത്തകനുമായിരുന്ന മുരളീകൃഷ്ണയുടെ വിയോഗം അവർക്ക് കടുത്ത ആഘാതമായി. 2017 ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തു നിന്നും അവർ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു.

0: ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും കേട്ടുകൂടാത്ത ഒരു ന്യൂസായിരുന്നു ഇന്നലെ നമ്മളൊക്കെ കേട്ടത്.
1: സംഗീത സംവിധായകൻ ശരത്.
0: ജാനകിയമ്മ, അമ്മയെന്ന് പറയുമ്പം തന്നെ 1000 പാട്ടുകളാണ്, അത് പല ഭാഷയില പാട്ടുകളാണ് ഓടി വരുന്നത്. പാടിയ പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാക്കി നമുക്ക് തന്ന നമ്മുടെ അമ്മ ജാനകിയമ്മ. മനുഷ്യനെ കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്ന പാട്ടുകൾ പോലും ആ അമ്മ അനായാസമായി പാടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ജാനകിയമ്മ പാടുന്ന, എനിക്കും കുറച്ച് പാട്ടുകൾ ഫിലിമിലല്ലെങ്കിലും അമ്മ പാടിത്തന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ അമ്മ പാടുകയാണോ നമ്മൾ അടുത്ത് പോയി നോക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് എത്ര കഠിനമായിട്ടുള്ള പാട്ടാണെങ്കിലും വളരെ ഈസിയായിട്ട് പാടും. സംഗീതം പഠിച്ചിട്ടേ ഇല്ല അമ്മ, എന്നിട്ടും അമ്മ പാടാത്ത രാഗങ്ങളില്ല. ഒന്ന് പറഞ്ഞു കൊടുത്ത അടുത്ത നിമിഷം അത് മനസ്സിലാക്കും, ആസ്വാദ്യമായിട്ട് പാടും. ഏതൊക്കെ ജോണർ, കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ, ബാലന്മാരുടെ ശബ്ദത്തിൽ, വയസ്സായ ആളുകളുടെ ശബ്ദത്തിൽ, ഇങ്ങനെ ശബ്ദം മാറ്റി എത്രയോ പാട്ടുകൾ. പിന്നെ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത ആ കന്നഡത്തിലൊക്കെ ഒരു പാട്ട് അമ്മ പാടിയിട്ടുണ്ട്, രണ്ട് രാഗം ചേർന്നുള്ള. അയ്യോ അയ്യോ, അതൊക്കെ കേൾക്കുമ്പം തന്നെ എന്തോ പോലെ. ഇത് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് എങ്ങനെ അമ്മ എന്ന്. അമ്മ എപ്പോഴും ഉള്ള പോലെ ഒരു ചിരി, ആ ചിരി ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൻ്റെ ഒരു യുഗം തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഉള്ള ഈ പാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്ന ഡൈനാമിക്സ്, ഇതൊക്കെ അമ്മ എത്രയോ വർഷം മുമ്പ്, 10-60 വർഷം അമ്മ പാടി. തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാണ് അമ്മ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ മലയാളം ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പോലും അത്ര ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പറ്റത്തില്ല. അതാണ് അമ്മ, അത് ഏത് ലാംഗ്വേജ് പാടിയാലും അമ്മ. കന്നഡമൊക്കെ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്, 20-ഓളം ലാംഗ്വേജിൽ പാടിയിട്ടുണ്ട്. ഈ 60 വർഷത്തിൽ 50,000-ത്തോളം പാട്ടുകൾ, ഓഹ് ആലോചിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യുകയാണ്, ഒരു ശൂന്യത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ നഷ്ടം നമ്മൾ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ് ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്.
2: ഇന്നലെ 2026 ജൂലൈ 11 രാത്രി 7:30 മൈസൂരുവിൽ വെച്ച് എസ് ജാനകി നമ്മോട് വിട പറഞ്ഞു. പക്ഷേ ആ സ്വരമാധുരി ഒരിക്കലും നിലയ്ക്കുന്നില്ല. പാടി അവശേഷിപ്പിച്ച 1000-ക്കണക്കിന് ഗാനങ്ങളിലൂടെ ആ ശബ്ദം ഭൂമിയിൽ നിലനിൽക്കും അനശ്വരമായി.

ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 40 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ രവി വാസരിയ അഖില ഭാരതീയ സംഗീത് സഭ ഡൽഹിയിലെ